ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 9 ചോരഞ്ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1776 സെപ്റ്റംബർ 9 ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയിൽ നിന്ന് അമേരിക്കയിലെ 13 കോളനികൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 1828 സെപ്റ്റംബർ 9 വിശ്വ നോബൽ സാഹിത്യത്തിലെ മഹാരഥന്മാരിൽ അഗ്രഗണ്യനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 സെപ്റ്റംബർ 9 കൊറിയ ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്നു. 1976 സെപ്റ്റംബർ 9 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും 1949 വിപ്ലവ നായകനുമായിരുന്ന മാവോ സെത്തു അന്തരിച്ചു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്. എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണി നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൌഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കിക്കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും.

0: ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുന്നേരം എന്ന വരികൾ പരിചയമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന വരികളും മാമ്പഴം എന്ന കവിതയും അറിയാത്തവരുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്നറിയുമോ? അത്രമേൽ അവ ഉത്കൃഷ്ടങ്ങളായതുകൊണ്ടാണ്. ഉദാത്തമെന്ന ഒരു വാക്കുണ്ട് മലയാളത്തിൽ, സബ്ലൈം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ലോഞ്ചിനസ് എന്നയാളാണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. താജ്മഹൽ ഉദാത്തമാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉദാത്തമാണ്, മൊണാലിസ ഉദാത്തമാണ്, കാളിദാസ കൃതികൾ, മഹാഭാരതം, ഒഡീസി, ഇലിയറ്റ്, രാമായണമൊക്കെ ഉദാത്തങ്ങളാണ്. ക്ലാസിക്കുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. എഴുതുന്നതും വരയ്ക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ക്ലാസിക്കുകളാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം സൃഷ്ടിക്കപ്പെടുന്ന ചിലതുണ്ട്, ഉത്കൃഷ്ടങ്ങളായവ. വന്യസന്തപ്ത ലോഹസ്താംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു, ചുട്ടുപഴുത്ത ലോഹത്തിനുമേൽ വീണ ഒരു തുള്ളി വെള്ളം തൽക്ഷണം ആവിയായി പോകുന്നു, അതുപോലെ നൈമിഷകമാണ് മനുഷ്യജീവിതം. എത്ര മനോഹരവും ഗംഭീരവും ശ്രേഷ്ഠവുമായ ഉപമയെന്ന് നോക്കൂ, എങ്ങനെ മറക്കുമല്ലേ? ഞാനെന്ന ഭാവമിത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമെന്നു ഹരിനാരായണായനമ. ഇതിൽ പരം ആധ്യാത്മികതയെപ്പറ്റി എന്തു പറയാനാണ്? ലളിതം, സുന്ദരം, ഗഹനം അല്ലെ ഉദാത്തം അഥവാ സബ്ലൈം എന്നതിന് ലോഞ്ചിനസ് ഉദാഹരണമായി എടുക്കുന്നത് വെളിച്ചമുണ്ടായതാണ്. അതേക്കാൾ വലിയ ഉദാഹരണം വേറെ ഇല്ല തന്നെ. വെളിച്ചത്തേക്കാൾ ഉദാത്തമായത് മറ്റെന്താണ്? ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന വരികൾ ഉദാത്തമാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വരികൾ ഉദാത്തമാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന വരികളിലെ ഓരോ അക്ഷരത്തിനും എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കൂ. കവിത ചിന്തിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആനന്ദിപ്പിക്കാൻ കഴിഞ്ഞാലും മതി. കുഞ്ഞേ ചെറുപ്പത്തിൽ ഇതിനപ്പുറം തോന്നും, എന്നോളമായാൽ അടങ്ങും, അർത്ഥം തിരഞ്ഞെങ്ങും പോണ്ട. കവിതയിലൂടെ കാര്യം പറയുകയാണ് കവി. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനെ വീണ്ടും തായ്വേരിന് താങ്ങിന് കേഴും. കവി സത്യം പറയുന്നു, വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാനെന്ന് പറയുമ്പോൾ ദുഃഖം തോന്നിപ്പോകും. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങിമുങ്ങി, കരളും മിഴിയും കവർന്ന മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഓരോ വാക്കും കവിതയാകുന്ന ഹൃദ്യമായ അനുഭവം. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യതം എന്ന വരികൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവും ഉണർന്നുപോകുന്നത്? ഉദാത്തമായതുകൊണ്ട് തന്നെയാണ്. അത്യുദാത്തമായിരിക്കട്ടെ ഓരോ ജീവിതവും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPIയെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി.

0: മന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിതത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന്, 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
1: അത്യാധുനിക ട്രെയിൻ, മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്രമേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെയാക്കാനും പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8-ാം ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1,700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ശംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VE അബ്ദുൾ ഗഫൂർ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
1: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ ഇലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി ഒ ജെ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1st. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി 2 വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള ചെറുകഥയുടെ കുലപതികളിൽ ഒരാളായ കാരൂർ നീലകണ്ഠപ്പിള്ളിയെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടെങ്കിലും ജീവിതത്തിന്റെ സാധാരണത്വത്തെ ഇത്രയധികം ആഴത്തിലും സൂക്ഷ്മതയിലും അവതരിപ്പിച്ചവർ വളരെ കുറവാണ്. അധ്യാപകൻ, പ്രസാധകൻ, തൊഴിലാളി നേതാവ് എന്നീ നിലകളിൽ കാരൂർ നേടിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കഥകൾക്ക് വലിയൊരു കരുത്തു നൽകി. സാധാരണക്കാരുടെ ജീവിതം, അവരുടെ ദുരിതങ്ങൾ, നർമ്മം, നിഷ്കളങ്കത, ഇതെല്ലാം കാരൂരിന്റെ കഥകളിൽ ജീവസ്വിറ്റതായി മാറി. കാരൂരിന്റെ കഥകളുടെ പ്രധാന സവിശേഷത അതിന്റെ ലാളിത്യമാണ്. അദ്ദേഹം ഒരുപാട് വലിയ വാക്കുകളോ സങ്കീർണമായ ചിന്തകളോ ഉപയോഗിച്ചില്ല. പകരം ലളിതമായ വാക്കുകളിലൂടെ ജീവിതത്തിലെ വലിയ സത്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ അയൽക്കാരെപ്പോലെയോ നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെയോ നമുക്ക് തോന്നും. പൂവൻപഴം എന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരം വളരെ ശ്രദ്ധേയമാണ്. ഈ സമാഹാരത്തിലെ ഓരോ കഥയും വ്യത്യസ്തമായ ജീവിതങ്ങളെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, നിസ്സഹായത, ഇതെല്ലാം നമുക്ക് ഈ കഥകളിലൂടെ കാണാൻ കഴിയും. അതുപോലെ മരപ്പാവുകൾ എന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരം അദ്ദേഹത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും മനുഷ്യരുടെ നിസ്സഹായതകളെക്കുറിച്ചും അദ്ദേഹം ഈ കഥകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും മലയാളത്തിലെ മികച്ച 10 കഥകൾ എടുത്താൽ അതിലൊന്ന് മരപ്പാവകളായിരിക്കും എന്നതിൽ സംശയമില്ല. ആധുനിക കഥകളെപ്പോലും വിസ്മയിപ്പിക്കുന്ന രചനാ രീതിയാണ് കാരൂർ ഈ കഥയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മനോഹരമായി തിരക്കഥ രചിച്ചാൽ അതിഗംഭീരമായി തിരശീലയിൽ പകർത്താൻ പോകുന്ന കരുത്ത് മരപ്പാവകൾ എന്ന കഥയ്ക്കുണ്ട്. കാരൂരിന്റെ എഴുത്ത് ഒരുപാട് ശക്തമാണ്. അത് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ സമൂഹത്തിലെ അനീതികളെക്കുറിച്ച്, അസമത്വങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ സാധാരണത്വത്തെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പൊതുച്ചോർ എന്ന കഥ. അക്കാലത്തെ ഒരു അധ്യാപകന്റെ ജീവിത ദൈന്യത മുഴുവൻ ആ കഥയിൽ കാരൂർ പകർത്തിവെച്ചിട്ടുണ്ട്. ഒരിറ്റ് തേങ്ങൽ ഉള്ളിൽ നിന്ന് ഉയരാതെ ആ കഥ വായിച്ചു തീർക്കാനാവില്ല. ഒരു എഴുത്തുകാരൻ സമൂഹത്തിന്റെ കണ്ണാടിയാണ്. കാരൂർ ആ കണ്ണാടിയിലൂടെ സാധാരണക്കാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നു. അവരുടെ ഭാഷയും അവരുടെ രീതികളും അതേപടി അദ്ദേഹത്തിന്റെ എഴുത്തിൽ കാണാൻ കഴിയും. കാരൂരിന്റെ കഥകളിലാകെ മനുഷ്യജീവിതത്തിന്റെ യാഥാർത്ഥ്യം ചോരച്ചു കിടക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ കഥകൾക്ക് വലിയൊരു വിശ്വാസ്യത നൽകുന്നു. കാരൂർ ഇനിയും വായിക്കപ്പെടേണ്ട കഥാകാരനാണ് എന്നതിൽ സംശയമേതുമില്ല.
1: ശ്രേഷ്ഠ മലയാളം. അവതരണം സാജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിലെന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. INA രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും INA യുദ്ധ സ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. INA മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിൽ എത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ UPI സംവിധാനം നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത രഹി ഹൈ ഔർ ഇസ്കാ ഏക ബഡാ ചാമ്പ്യൻ ഹൈ ഹമാരാ UPI. മൈനെ പിച്ചലേ സാൽ ഭി ഇസ്കി ചർച്ച കി തി ലേക്കിൻ യേ ഇത്നി ബഡി ട്രാൻസ്ഫോർമേഷൻ ഹൈ കി ജബ് ഭി ഫിൻടെക് കി ചർച്ച ഹോഗി തോ വോ യു പി

0: ബിനാ അധൂരി ഹി ഹോഗി.
1: ഒൻപതാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വിനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ജാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈറ്റ് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ, നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: द्विपक्षीय वार्ता बहुत सारे राजनेताओं के साथ हमारे प्रधानमंत्री की होगी. जब ब्रिक्स के लिए वहां आएंगे, कौन कौन सा द्विपक्षीय वार्ता किस समय होगा, इसके बारे में आपको विस्तृत जानकारी भी दी जाएगी ताकि आप लोग प्रेस के माध्यम से उसको कवर कर सकते हैं. जहां तक रशिया और यूक्रेन की जो संघर्ष चल रही है उसकी बारे बात है, ये मुद्दा भी, बहुत सारे मुद्दे जब द्विपक्षीय वार्ता होंगे तो बहुत सारे मुद्दे ऊपर उठ के आएंगे और उसमें एक ये मुद्दा भी रहेगा.
1: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503-അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൾ ദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൾ ദേവി തോമർ കുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ രണ്ട് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും ഉൾപ്പെടെ അഞ്ച് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും ഒന്നാം സീഡുമായ അരുണ സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രതിനിധികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും യുഎസ് വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൌദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൌദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൌദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
4: കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യബോധവും ചരിത്രവും മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്ന രേഖകളിലൊന്നാണ് അതിന്റെ പഴഞ്ചൊല്ലുകൾ. നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജ്ഞാനശകലങ്ങളായാണ് അവയെ പൊതുവെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴഞ്ചൊല്ലുകൾക്ക് ഒരു സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. കുട്ടിക്കാലം മുതൽ കേട്ടുവളരുന്ന ഇത്തരം പ്രയോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെയും മനുഷ്യരെ വിലയിരുത്തുന്ന രീതിയെയും പോലും സ്വാധീനിക്കുന്നു. എന്നാൽ എല്ലാ പഴഞ്ചൊല്ലുകളും ശാശ്വത സത്യങ്ങളാണോ? അവയെല്ലാം അനുഭവങ്ങളുടെ നിഷ്പക്ഷമായ ആവിഷ്കാരങ്ങളാണോ? അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ അധികാര ബന്ധങ്ങളും സാമൂഹിക മുൻവിധികളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമാണിത്. അത്തരത്തിൽ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടേണ്ട ഒരു പഴഞ്ചൊല്ലാണ് രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും നാല് മുലകൾ തമ്മിൽ ചേരില്ല. സ്ത്രീകൾക്ക് പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല. സ്ത്രീകൾ എപ്പോഴും പരസ്പരം അസൂയപ്പെടുന്നവരാണ്. ആത്മാർത്ഥമായ സ്ത്രീ സൗഹൃദം അസാധ്യമാണെന്ന ധാരണയാണ് ഈ പഴഞ്ചൊല്ല് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഈ ധാരണയ്ക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. മനഃശാസ്ത്രത്തിൽ സ്റ്റീരിയോടൈപ്പ് എന്നൊരാശയമുണ്ട്. ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച് തെളിവുകളില്ലാതെ പൊതുവായ ചില ധാരണകൾ രൂപപ്പെടുത്തുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. പുരുഷന്മാർ കരയില്ല, സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല, പ്രായമായവർക്ക് പുതിയ സാങ്കേതിക വിദ്യ പഠിക്കാൻ കഴിയില്ല, ഇതുപോലുള്ള ധാരണകളെല്ലാം സ്റ്റീരിയോടൈപ്പുകളാണ്. സ്ത്രീകൾക്ക് തമ്മിൽ ചേരാൻ കഴിയില്ല എന്ന പഴഞ്ചൊല്ലും ഇതേ വിഭാഗത്തിൽ പെടുന്നു. ഇത് ഒരു യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നില്ല, മറിച്ച് ഒരു സാമൂഹിക മുൻവിധിയെ തലമുറകളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ പഴഞ്ചൊല്ലിനെ ന്യായീകരിക്കാൻ പലരും ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് അമ്മായിയമ്മ മരുമകൾ ബന്ധമാണ്. അവരെങ്ങനെയായാലും വഴക്കുണ്ടാകും. എന്നാൽ സമൂഹശാസ്ത്രപരമായി നോക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്, എന്തുകൊണ്ടാണ് ആ തർക്കങ്ങൾ ഉണ്ടാകുന്നത്? കാരണം അവർ രണ്ടുപേരും സ്ത്രീകളായതുകൊണ്ടാണോ? അല്ല, അവിടെ യഥാർത്ഥ പ്രശ്നം അധികാര പരിധികളുടെ ഏറ്റുമുട്ടലാണ്. ഒരു വീടിന്റെ നടത്തിപ്പ്, അടുക്കളയുടെ നിയന്ത്രണം, സാമ്പത്തിക തീരുമാനങ്ങൾ, കുടുംബത്തിന്റെ അന്തിമ വാക്ക്, കുട്ടികളുടെ വളർത്തൽ, ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ തീരുമാനങ്ങൾ, ഇവയിലൊക്കെ ആർക്കാണ് അധികാരം എന്ന ചോദ്യമാണ് പലപ്പോഴും സംഘർഷത്തിന്റെ കേന്ദ്രം. അതായത് അവിടെ ഏറ്റുമുട്ടുന്നത് രണ്ട് സ്ത്രീകളല്ല, രണ്ട് സാമൂഹിക റോളുകളാണ്.

സമൂഹ ശാസ്ത്രത്തിൽ റോൾ കോൺഫ്ലിക്ട് എന്നൊരാശയമുണ്ട്. രണ്ട് വ്യക്തികൾ ഒരേ ഉത്തരവാദിത്വ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഒരു സ്ഥാപനത്തിൽ രണ്ട് മാനേജർമാർ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ, ഒരു കമ്പനിയിലെ രണ്ട് ഡയറക്ടർമാർ, ഒരു കുടുംബത്തിലെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രണ്ട് സഹോദരന്മാർ ഒരേ അധികാര പരിധി പങ്കിടുമ്പോൾ അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെ പുരുഷന്മാർ തമ്മിൽ ചേരില്ല എന്ന പഴഞ്ചൊല്ലാക്കി ആരും മാറ്റുന്നില്ല. ചരിത്രം നോക്കിയാൽ യുദ്ധങ്ങൾ നടത്തിയതും സാമ്രാജ്യങ്ങൾ തകർത്തതും രാഷ്ട്രീയ അധികാരത്തിനായി പരസ്പരം പോരാടിയതും പ്രധാനമായും പുരുഷന്മാരാണ്. കോർപ്പറേറ്റ് ലോകത്തും രാഷ്ട്രീയത്തിലും വ്യാപാര രംഗത്തും പുരുഷന്മാർ തമ്മിലുള്ള അധികാര പോരാട്ടങ്ങൾ നാം ദിവസവും കാണുന്നു. പക്ഷെ അതിനെ പുരുഷ സ്വഭാവം എന്നാരും വിളിക്കാറില്ല. അത് വ്യക്തിപരമായ പ്രശ്നമായോ രാഷ്ട്രീയ സംഘർഷമായോ സാമ്പത്തിക തർക്കമായോ വിശദീകരിക്കപ്പെടുന്നു. എന്നാൽ സ്ത്രീകൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് മുഴുവൻ സ്ത്രീ സമൂഹത്തിന്റെയും സ്വഭാവമാണ് എന്ന തരത്തിലാണ് പലരും അവതരിപ്പിക്കുന്നത്. ഇതാണ് ജെൻഡർ ബയസ്. മനഃശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാന ആശയമാണ് കൺഫർമേഷൻ ബയസ്. നമ്മൾ മുമ്പേ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവയ്ക്കുന്ന സംഭവങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അതിന് വിരുദ്ധമായ സംഭവങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത. സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടായാൽ ആളുകൾ പറയും, കണ്ടില്ലേ പഴഞ്ചൊല്ല് ശരിയല്ലേ? പക്ഷെ ജീവിതകാലം മുഴുവൻ പരസ്പരം താങ്ങായി നിൽക്കുന്ന രണ്ട് സഹോദരിമാരെ കുറിച്ച് ആരും പഴഞ്ചൊല്ല് ഓർക്കുന്നില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കളായ രണ്ട് സ്ത്രീകളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പരസ്പരം കൈപിടിച്ചുയർത്തിയ സ്ത്രീകളുടെ കഥകൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് പഴയ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് തിരയുന്നത്. ലോകം മുന്നോട്ടു പോയത് മത്സരം കൊണ്ട് മാത്രമല്ല, സഹകരണം കൊണ്ടുകൂടിയാണ്. കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, ആശുപത്രികളിൽ, സ്കൂളുകളിൽ, സന്നദ്ധ സംഘടനകളിൽ, ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ആയിരക്കണക്കിന് കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരമ്മയുടെ പ്രസവ സമയത്ത് ഒപ്പമിരിക്കുന്ന മറ്റൊരു സ്ത്രീ, വിധവയായ അയൽവാസിക്ക് ഭക്ഷണം എത്തിക്കുന്ന സ്ത്രീകൾ, സ്വയം സഹായ സംഘങ്ങളിലൂടെ പരസ്പരം ജീവിതം പടുത്തുയർത്തിയ കുടുംബങ്ങൾ, ക്യാൻസർ രോഗികളുടെ കൂട്ടായ്മകൾ, കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം സ്ത്രീകൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന ധാരണയെ പൂർണ്ണമായും തകർക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്.

ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫൂക്കോ പറഞ്ഞതുപോലെ, ഭാഷ വെറും ആശയവിനിമയത്തിനുള്ള ഉപകരണമല്ല, ഭാഷ അധികാരത്തിന്റെ ഉപകരണവുമാണ്. നമ്മൾ ആവർത്തിച്ചു പറയുന്ന വാക്കുകൾ സമൂഹത്തിന്റെ ബോധത്തെ രൂപപ്പെടുത്തുന്നു. അതിനാൽ ഇത്തരം പഴഞ്ചൊല്ലുകൾ തമാശ എന്ന പേരിൽ ആവർത്തിക്കുമ്പോൾ പോലും അവ സ്ത്രീകളെക്കുറിച്ചുള്ള നിഷേധാത്മക ധാരണകൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഴഞ്ചൊല്ലുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം അവയെ വിമർശനമില്ലാതെ സ്വീകരിക്കേണ്ടതില്ല. ഒരു കാലത്ത് ജാതി വിവേചനത്തെയും അടിമത്തത്തെയും സ്ത്രീകളുടെ വിദ്യാഭ്യാസ വിരുദ്ധതയെയും ന്യായീകരിച്ച നിരവധി പ്രയോഗങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്നു. സമൂഹം പുരോഗമിച്ചപ്പോൾ അവയെ നമ്മൾ ചോദ്യം ചെയ്തു. അതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്നതോ ഒരു വിഭാഗത്തെ പൊതുവായി കുറ്റപ്പെടുത്തുന്നതോ ആയ പഴഞ്ചൊല്ലുകളെയും പുനർവിചിന്തനം ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും നാല് മുലകൾ തമ്മിൽ ചേരില്ല എന്ന പഴഞ്ചൊല്ല് മനുഷ്യബന്ധങ്ങളെ വിശദീകരിക്കുന്ന ശാസ്ത്രീയ നിരീക്ഷണമല്ല, മറിച്ച് പിതൃആധിപത്യ സമൂഹം നിർമ്മിച്ച ഒരു സാംസ്കാരിക മുൻവിധിയുടെ പ്രതിഫലനമാണ്. മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ലിംഗം കൊണ്ടല്ല, അധികാരം, ഉത്തരവാദിത്വം, വിഭവങ്ങൾ, വ്യക്തിത്വം, ആശയവ്യത്യാസങ്ങൾ എന്നിവ കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ ലിംഗത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന പഴയ ചിന്തകൾക്ക് പകരം സാമൂഹികവും മനഃശാസ്ത്രപരവുമായ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. ഒരു പ്രബുദ്ധ സമൂഹം പഴഞ്ചൊല്ലുകളെ അന്ധമായി ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്, അവയെ വിമർശനാത്മകമായി വായിക്കുകയും മനുഷ്യന്റെ അന്തസ്സിനും സമത്വത്തിനും വിരുദ്ധമായവയെ ചരിത്രത്തിന്റെ ഭാഗമായി മാത്രം സൂക്ഷിക്കുകയും ചെയ്യുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങേണ്ട സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

വയസ്സല്ല വാർദ്ധക്യത്തിന്റെ അളവുകോൽ എന്ന വിഷയമാണ് ഇന്ന് തളരിലെ. സാധാരണയായി ഒരാളുടെ പ്രായം വെച്ചാണ് നമ്മൾ അയാളുടെ വാർദ്ധക്യം അളക്കുന്നത്. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. ശരീരത്തിന് വയസ്സാകുമ്പോൾ മനസ്സിന് യുവത്വം നിലനിർത്താൻ സാധിച്ചാൽ വാർദ്ധക്യം എന്നത് ഒരു ഭംഗിയുള്ള അവസ്ഥയായി മാറും. വാർദ്ധക്യം ഒരു മാനസികാവസ്ഥയാണെന്ന് പറയാം. ചില ആളുകൾ ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അവരുടെ മനസ്സിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹമോ ലോകത്തെക്കുറിച്ച് അറിയുവാനുള്ള കൗതുകമോ ഉണ്ടാകില്ല. അവർ ജീവിതത്തിൽ നിന്ന് സ്വയം പിന്മാറുന്നു. എന്നാൽ ചിലർക്ക് 70 വയസ്സ് കഴിഞ്ഞാലും 17 വയസ്സുള്ള കുട്ടിയുടെ ആവേശവും കൗതുകവും ഉണ്ടാകും. അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും തയ്യാറാകുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രായം വെച്ച് നമ്മൾ വാർദ്ധക്യത്തെ അളക്കരുത്. നമ്മുടെ മനസ്സിന്റെ യുവത്വം വെച്ചാണ് നമ്മൾ നമ്മുടെ വാർദ്ധക്യത്തെ അളക്കേണ്ടത്. യുവത്വം നിലനിർത്തുവാനുള്ള വഴികൾ കൂടി പറയുകയാണ്. വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് യുവത്വം നിലനിർത്താൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പുതിയൊരു ഭാഷ പഠിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കുക, പുതിയ ഹോബികൾ കണ്ടെത്തുക. ഇത് നമ്മുടെ മനസ്സിനെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നു. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക, അവരുമായി സംസാരിക്കുക, ഇത് നമ്മളെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കുന്നു. ദിവസവും വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. ഓരോ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. 80 വയസ്സിൽ മാരത്തോൺ ഓടുന്ന ആളുകൾ, 90 വയസ്സിൽ പുസ്തകം എഴുതുന്നവർ, 70 വയസ്സിൽ വിദേശ യാത്രകൾ ചെയ്യുന്നവർ, ഇവരെയെല്ലാം നമുക്ക് പ്രചോദനമായി കാണാം. ഇവരെല്ലാം വാർദ്ധക്യത്തെ അതിജീവിച്ചവരല്ല, മറിച്ച് വാർദ്ധക്യത്തെ ആഘോഷിച്ചവരാണ്. വാർദ്ധക്യം എന്നത് ജീവിതത്തിന്റെ ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രായം എത്രയായാലും നിങ്ങളുടെ മനസ്സിന് യുവത്വം നിലനിർത്താൻ ശ്രമിക്കുക. വയസ്സല്ല, നമ്മുടെ മനസ്സിന്റെ യുവത്വമാണ് നമ്മുടെ വാർദ്ധക്യത്തിന്റെ അളവുകോൽ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: എവിടെയായിരുന്നു റാം ഇതുവരെ? ഒരു വാക്ക് പറഞ്ഞൂടെ. ഞാൻ ഇവിടെ കിടന്ന് ഉരുകയായിരുന്നു അറിയോ. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. റാം പോയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചത്?
1: നാളെയാണ് സെപ്റ്റംബർ 21. ബർത്ത്ഡേക്ക് ഒരു സമ്മാനം തരണമെന്ന് ജ്യോതി പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. ഏറ്റവും വിലപ്പെട്ടൊരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ, എന്റെ മുഖവര കഴിഞ്ഞു.
2: ഹലോ ജ്യോതി.
1: അകത്തോട്ടിരിക്കാം. ഇവിടുന്ന് പോകുമ്പോ എന്റെ ഉദ്ദേശം നടക്കുമെന്നറിയില്ലായിരുന്നു, അതാ പറയാതിരുന്നത്. നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല സ്നേഹം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ജ്യോതിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. തെറ്റുപറ്റിയ എത്രയും വേഗത തിരുത്തണം. ഞാൻ ചെയ്ത തെറ്റ് ഞാനായിട്ട് തന്നെ തിരുത്തുക. പ്രദീപിനെ കാണാൻ ഞാൻ ബാംഗ്ലൂർക്ക് വരികയായിരുന്നു. നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്രദീപിനോട് പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നതും കല്യാണത്തിന് ശേഷം ജ്യോതിക്ക് ഞാൻ ശത്രുവായതും ഒക്കെ. വലിയ മനസ്സുള്ള ഒരാൾക്ക് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ജ്യോതി ഭാഗ്യവതിയാണ്.
3: വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ പ്രൂവ് ചെയ്യുക. എന്റെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്. വാസ്തവം എന്താണെന്ന് ജ്യോതിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. വളരെ ഓർത്തഡോക്സ് ആണ് നമ്മുടെ ആളുകൾ, റൈറ്റ്? ഒരുമിച്ച് താമസിച്ചു എന്ന് കേട്ട ഉടനെ ലോകം ഇടിഞ്ഞു വീണു എന്ന് അവരങ്ങ് തീരുമാനിച്ചു. രാമുവിനോട് ഇനി ശത്രുതയൊന്നും വേണ്ട. ഇക്കാലം അത്രയും ഒരു രക്ഷിതാവിനെ പോലെ ജ്യോതിയെ സംരക്ഷിച്ചത് രാമുവിനൊരു നല്ല ഹൃദയമുള്ളതുകൊണ്ടാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുമുട്ടലിന്റെ ഷോക്ക് മാറിയിട്ടില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ നമ്പറാണ്. രാവിലെ എന്നെ വിളിക്കണം. ജ്യോതിക്ക് സൗകര്യമാണെങ്കിൽ നാളത്തെ ഫ്ലൈറ്റ് തന്നെ നമുക്ക് നാട്ടിലേക്ക് പോവാം. ഓക്കെ. പിന്നെ വീട്ടുകാരെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇനിയിപ്പോ ഈ ആളുകളെ ക്ഷണിക്കലും മുഹൂർത്തം നോക്കലും ഒന്നും വേണ്ട. അതിലൊന്നും ഒരു കഴമ്പും ഇല്ലാന്ന് നമ്മുടെ അനുഭവം തന്നെ തെളിയിച്ചില്ലേ. ഹേയ്, റിലാക്സ്, നാളെ കാണാം. ഓക്കെ.
1: എനിക്കിപ്പോ വല്ലാത്ത ആശ്വാസം തോന്നുന്നു. ഉള്ളിന്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ തോന്നിപ്പോയൊരു മോഹം. ജ്യോതിയുടെ മനസ്സ് കാണാനേ ഞാൻ ശ്രമിച്ചില്ല. പ്രദീപ് നല്ലവന്, സ്നേഹിക്കാനും വിശ്വസിക്കാനും പറ്റുന്ന ആളാ. അതുകൊണ്ടല്ലേ ഇത് ഇത്ര നല്ല രീതിയിൽ അവസാനിച്ചത്. നിങ്ങൾ പോകുന്നത് കാണാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഇപ്പൊ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, ടിക്കറ്റ് കിട്ടി അതിന്, അല്ലെങ്കിൽ ബസ് ഉണ്ടാവും. ഞാൻ നാട്ടിലേക്ക് പോവാ. തിരിച്ചിനി ഇങ്ങോട്ടേക്കില്ല. നാട്ടില് അമ്മ ബാക്കി വെച്ച് പോയ കുറെ കാര്യങ്ങളുണ്ട്. പോകുമ്പോ താക്കോല് നമ്പിയാരെ ഏൽപ്പിച്ചാ മതി. ബാക്കിയൊക്കെ പൊള്ളട്ട് നോയിക്കോളൂ. പഴയതുപോലെ എന്നൊരു നല്ല സുഹൃത്തായിട്ട് തന്നെ കാണണം. പോട്ടെ, ബെസ്റ്റ് ഓഫ് ലക്ക്.
4: ഇന്റെ മഴ തോരുന്ന ലക്ഷണമില്ല സാറേ. കൊട കൊണ്ടുവരട്ടുമാ?
5: വേണ്ട, ഞാൻ പോയിരുത്തോളാം.

0: ജ്യോതി വാതിൽ തുറക്കട്ടെ.
1: എന്തിനാമോ?
0: ജ്യോതി വാതിൽ തുറക്ക്. ജ്യോതി
2: ഭയങ്കര മഴ, തോരാൻ കാത്തു നിന്ന ട്രെയിനും ബസ്സും ഒക്കെ പോകും. ഇനി കഥ കടച്ച് കിടന്നോളൂ.

0: എല്ലാം കൈവിട്ടു പോവെന്ന് തോന്നിയപ്പോ
1: ഒന്നും കൈവിട്ടു പോയിട്ടില്ല.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമ്മൾ വലിയ പദവികളിലോ സാമ്പത്തികമായ ഉയർച്ചകളിലോ അക്കാദമികമായ നേട്ടങ്ങളിലോ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സത്യമുണ്ട്. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ നിനക്ക് ചെറുതായി തോന്നിയേക്കാം, പക്ഷേ നീയും അതിലൊരുവനാണെന്ന് ഒരിക്കലും മറക്കരുത്. ഈ വാക്കുകൾ അധികാരത്തിന്റെയും വിജയത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വച്ച ഓരോ വ്യക്തിയോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ് ഈ വിനയം ഇത്രയും പ്രധാനമായിരിക്കുന്നത്? ഈ യാഥാർത്ഥ്യം മറക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആത്മവിശകലനം ആവശ്യമാണ്. ഒരു ഉന്നത പദവിയിലിരിക്കുമ്പോൾ കീഴുദ്യോഗസ്ഥർ നമ്മുടെ തീരുമാനങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ നമ്മൾ അസാധാരണക്കാരാണെന്ന് ഒരു മിഥ്യാധാരണയുണ്ടാകാം. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സമ്പത്ത് സ്വന്തമാകുമ്പോൾ അല്ലാത്തവരെല്ലാം ചെറിയ മനുഷ്യരായി തോന്നാം. ഉന്നത വിദ്യാഭ്യാസം നേടുകയും അക്കാദമിക രംഗത്ത് അംഗീകാരം നേടുകയും ചെയ്യുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നവരെ നിസാരമായി കാണാനുള്ള പ്രവണതയുണ്ടാകാം. ഇവിടെയാണ് കാഴ്ചയുടെ വ്യാമോഹം പ്രവർത്തിക്കുന്നത്. ഒരു വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ വീടുകളും കാറുകളും മനുഷ്യരും ചെറുതായി തോന്നുന്നത് പോലെ നമ്മുടെ സ്ഥാനമാനങ്ങളുടെ ഉയരം നമുക്കൊരു വ്യാമോഹം നൽകുന്നു. താഴെയുള്ളവരെല്ലാം നമ്മുടെ സഹായം ആവശ്യമുള്ള, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ നമ്മളേക്കാൾ താഴ്ന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ആ സുവർണ തത്വം. ആ ചെറുതായി കാണുന്ന കൂട്ടത്തിൽ ഒരു കാലത്ത് നീയുമുണ്ടായിരുന്നു. ഇപ്പോഴും നീ ആ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാൻ അവരിൽ ഒരാളല്ല എന്നൊരാൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അത് വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. വിനയം നഷ്ടപ്പെടുമ്പോൾ അവിടെ അഹങ്കാരം വളരുന്നു. അഹങ്കാരം ഒരു വ്യക്തിയെ കാഴ്ചയില്ലാത്തവനാക്കുന്നു. തന്റെ കഴിവുകളോടുള്ള അമിതമായ ആത്മവിശ്വാസം കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ചരിത്രം പഠിപ്പിക്കുന്നത് അഹങ്കാരമാണ് പല വലിയ വീഴ്ചകളുടെയും അടിസ്ഥാന കാരണം എന്നാണ്. ഒരു നേതാവോ സുഹൃത്തോ കുടുംബാംഗമോ ഞാൻ നിങ്ങളെക്കാൾ വലുതാണ് എന്ന മനോഭാവത്തോടെ പെരുമാറിയാൽ അവിടെ ആത്മാർത്ഥമായ ബന്ധങ്ങൾ ഇല്ലാതെയാവും. ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചേക്കാം, പക്ഷേ അത് സ്ഥാനത്തെ മാത്രമാകും, വ്യക്തിയെയാവില്ല. നീയും ആ സമൂഹത്തിലെ ഒരു അംഗമാണ് എന്ന തിരിച്ചറിവ് അതില്ലാതാകുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കുറയുന്നു. തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, അല്ലാതെ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാനോ പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് തന്റെ വളർച്ചയിൽ പിന്നിൽ പ്രവർത്തിച്ച സാധാരണക്കാരെ മറക്കാൻ കഴിയുമ്പോൾ അയാൾക്ക് തന്റെ മാനുഷികത തന്നെയാണ് നഷ്ടമാകുന്നത്. ഉയരങ്ങളിലെത്തുമ്പോൾ നമുക്കാവശ്യം പുതിയ നേട്ടങ്ങളോ പണമോ അല്ല, മറിച്ച് വിനയമാണ്. വിനയം നമ്മുടെ വിജയത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. നിങ്ങളൊരു പദവിയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ബഹുമാനം ആ പദവിക്ക് മാത്രമുള്ളതാണ്. പദവി മാറുമ്പോൾ ബഹുമാനത്തിന്റെ അളവും മാറും. ഈ ലോകത്ത് എല്ലാം താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് നമ്മെ വിനയമുള്ളവരാക്കും. ഒരു വലിയ കെട്ടിടമുണ്ടാക്കാൻ ആർക്കിടെക്റ്റും എഞ്ചിനീയറും കല്ലെടുക്കുന്ന തൊഴിലാളിയും സിമന്റ് ചുമക്കുന്നവനും ഒരേപോലെ ആവശ്യമാണ്. നിങ്ങളുടെ വിജയം എന്നത് നിങ്ങളുടെ മാത്രം കഴിവല്ല, നിങ്ങളെ സഹായിച്ച അനേകം ചെറിയ ആളുകളുടെ കൂട്ടായ പരിശ്രമമാണ്. വിനയമുള്ള ഒരാൾക്ക് മാത്രമേ പഠിക്കാനും വളരാനും സാധിക്കൂ. എനിക്കറിയേണ്ടതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന മനോഭാവം വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ തയ്യാറുള്ളവൻ മാത്രമേ ഉയരങ്ങളിൽ കൂടുതൽ കാലം നിലനിൽക്കൂ. ജീവിതത്തിൽ നിങ്ങൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ താഴെ കാണുന്ന മനുഷ്യരെല്ലാം നിങ്ങൾക്ക് സഹോദരന്മാരും സഹോദരിമാരുമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിന്റെ വേരുകൾ ആ സാധാരണ സമൂഹത്തിലാണ്. നിങ്ങൾക്ക് ലഭിച്ച അധികാരം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമ്പത്ത്, ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ സമൂഹത്തിനു വേണ്ടി ചില കാര്യങ്ങൾ തിരികെ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തോടെയാണ്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ പ്രകാശചിന്ത.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് ലഹരിയും നിയമവും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബത്തെയും ഭാവിയെയും എങ്ങനെ തകർക്കുന്നു എന്ന് നമ്മൾ മുൻലക്കങ്ങളിൽ ചർച്ച ചെയ്തു. എന്നാൽ ഈ ദുശീലം ഒരു വ്യക്തിയെ സാമൂഹികമായും നിയമപരമായും എത്രത്തോളം അപകടത്തിലാക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നവർ ഇതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞരായിരിക്കും. ഇന്ത്യയിൽ മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 അഥവാ NDPS ആക്ട് പ്രകാരമാണ്. ഈ നിയമം ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, ഉപയോഗം, കടത്ത് എന്നിവയെല്ലാം കർശനമായി നിയന്ത്രിക്കുന്നു. ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങളെ ഈ നിയമം പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കുന്നു. അതിനനുസരിച്ചാണ് ശിക്ഷയും ലഭിക്കുന്നത്. വ്യക്തിപരമായ ഉപയോഗത്തിനായി വളരെ കുറഞ്ഞ അളവിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് ഇതിന് സാധാരണയായി 1 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ലഹരിയുടെ അളവ് ചെറിയ അളവിൽ നിന്ന് കൂടുന്നതിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കും. ലഹരി വിൽപ്പനയ്ക്കോ കടത്തിനോ വേണ്ടി വലിയ അളവിൽ കൈവശം വയ്ക്കുന്നത് ഏറ്റവും ഗൌരവമേറിയ കുറ്റകൃത്യമാണ്. ഇതിനുള്ള ശിക്ഷ 10 വർഷം മുതൽ 20 വർഷം വരെ കഠിന തടവും 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ പിഴയുമാണ്. പലപ്പോഴും കോടതിയുടെ വിവേചനാധികാരമനുസരിച്ച് ഇതിലും വലിയ പിഴകൾ ചുമത്താൻ സാധ്യതയുമുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ശിക്ഷാർഹമാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ലഭിക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ശിക്ഷയ്ക്ക് പകരം ചികിത്സ നൽകാനാണ് NDPS നിയമം പ്രോത്സാഹിപ്പിക്കുന്നത്. ചികിത്സ എടുക്കാൻ തയ്യാറാകുന്നവർക്ക് പലപ്പോഴും കോടതി ശിക്ഷയിൽ ഇളവ് നൽകുകയോ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് വിടുകയോ ചെയ്യും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ലഹരി ഉപയോഗത്തിനോ വിതരണത്തിനോ പിടിയിലാകുന്നത് എങ്കിൽ അവർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത്. കുട്ടികളെ സാധാരണ ജയിലിലടയ്ക്കാതെ ജുവനൈൽ ഹോമുകളിലേക്കോ സ്പെഷ്യൽ ഹോമുകളിലേക്കോ മാറ്റുന്നു. എന്നാൽ ലഹരി വിൽപ്പന പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പ്രായപൂർത്തിയായവരെ പോലെ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു എന്ന് തെളിഞ്ഞാൽ നിയമത്തിൽ ചില ഇളവുകളുണ്ടെങ്കിലും കൌമാരപ്രായക്കാർക്ക് പോലും കർശനമായ നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന കുട്ടികളുടെ ഭാവിയാണ് പൂർണ്ണമായും ഇല്ലാതാകുന്നത്. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം നല്ലൊരു ജോലി ലഭിക്കാനോ വിദേശയാത്രകൾക്കോ ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ കഴിയാതെ വരും. തന്റെ കുട്ടി ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലകപ്പെട്ടാൽ രക്ഷിതാക്കൾ പരിഭ്രമിക്കാതെ നിയമപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരു നിയമസഹായം ഉറപ്പാക്കുക. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നല്ല അഭിഭാഷകനെ സമീപിക്കുക. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ നൽകുന്നതിന് പകരം ചികിത്സയാണ് വേണ്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ചികിത്സാരേഖകളും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും കോടതിയിൽ ഹാജരാക്കുന്നത് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ലഹരി വിതരണം ചെയ്യുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക്, അതായത് പോലീസ്, എക്സൈസ് എന്നിവർക്ക് നൽകാൻ മടിക്കരുത്. ഇത് നിങ്ങളുടെ കുട്ടിയെ മാത്രമല്ല മറ്റു കുട്ടികളെയും രക്ഷിക്കാൻ സഹായിക്കും. ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് ഒരാളുടെ ജീവിതം തകർക്കുന്നത് എന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊടുക്കുക. ലഹരി ഉപയോഗിക്കുന്നതിന് മാത്രമല്ല അതിന്റെ വിൽപ്പനയ്ക്ക് കൂട്ടുനിൽക്കുന്നതും മറ്റൊരാൾക്ക് നൽകുന്നതും വലിയ കുറ്റകൃത്യമാണെന്ന് അവരെ ബോധവൽക്കരിക്കുക. ലഹരി ഉപയോഗം എന്നത് ആരോഗ്യ പ്രശ്നം മാത്രമല്ല, അതൊരു ഗുരുതരമായ നിയമലംഘനം കൂടിയാണ്.

0: ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി സ്വന്തം ജീവിതം മാത്രമല്ല കുടുംബത്തിന്റെ സമാധാനവും ഭാവി സുരക്ഷിതത്വവുമാണ് നിയമപരമായ കുരുക്കുകളിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. ഈ വിപത്തിനെ നിയമപരമായും സാമൂഹികമായും കുടുംബപരമായും നമ്മൾ നേരിടേണ്ടതുണ്ട്. ലഹരി വിമുക്തമായ നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം.
1: ലഹരിക്കെതിരെ

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ആർത്തവ ചക്രവും ആഹാരക്രമവും. ഒരു പെൺകുട്ടി പ്രത്യുൽപാദന ശേഷി കൈവരിച്ചു എന്നതിന്റെ ലക്ഷണമാണ് ആർത്തവം. അതോടുകൂടി അണ്ടവിസർജനം ആരംഭിക്കുന്നു. ഗർഭാശയം ഗർഭധാരണത്തിനായി ഒരുങ്ങുകയും വളർച്ചയെത്തിയ അണ്ഡം പുറത്തുവന്ന് പുരുഷബീജവുമായി ചേർന്ന് കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സ്ത്രീ ശരീരത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ബീജസംയോഗമോ ഗർഭധാരണമോ നടക്കാതെ വരുമ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ അവസാനിക്കുന്നു. ഇതിന്റെ ഫലമായി ഗർഭപാത്രത്തിന്റെ ഉൾപാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം. ഇംഗ്ലീഷിൽ മെനസ്ട്രേഷൻ എന്നും സാധാരണമായി മാസമുറ, മെൻസസ്, പിരീഡ്സ് എന്നീ പേരുകളിലും ഇത് സൂചിപ്പിക്കപ്പെടുന്നു. ഇത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ സ്ത്രൈണ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ് ആർത്തവം ഉണ്ടാകുന്നത്. മധ്യവയസ്സിൽ ആർത്തവ വിരാമം അഥവാ മെനോപാസ് എത്തുന്നതുവരെ ആർത്തവം തുടരുന്നു. ആർത്തവമുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടി പ്രസവത്തിനോ ലൈംഗിക ബന്ധത്തിനോ ശാരീരികമായോ മാനസികമായോ പാകത നേടിയെന്ന് പറയാനാവില്ല. ഗർഭപാത്രത്തിന്റെ വളർച്ച പൂർത്തിയാകാനും ഹോർമോൺ ഉൽപാദനം മെച്ചപ്പെടാനും പ്രത്യുൽപാദനത്തിന് പാകമാകാനും ഇതിലേക്കു വേണ്ട മാനസിക പക്വത നേടാനും പിന്നെയും വർഷങ്ങളെടുക്കാറുണ്ട്. പലപ്പോഴും കൃത്യമായി ആർത്തവം സംഭവിക്കാത്തതിന് അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് പ്രധാന വില്ലനായി നിൽക്കുന്നത്. ചിലപ്പോൾ ഇത് മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാകാറുണ്ട്. ഉദാഹരണത്തിന്, പോളിസിസ്റ്റിക് ഓവറീസ് എന്നറിയപ്പെടുന്ന അണ്ഡാശയത്തിലെ ചെറിയ കുരുക്കൾ, ഗർഭാശയത്തിലെ മുഴകൾ, തൈറോയ്ഡ് രോഗങ്ങൾ എന്നിവയെല്ലാം ക്രമരഹിതമായ ആർത്തവത്തിന് കാരണമാകാറുണ്ട്. അതിനാൽ ഇത്തരം അവസ്ഥകൾ കണ്ടെത്തി ക്രമമായ ആർത്തവം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നാം തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങൾ അപകടകരമാം വിധം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാസം തോറും ആർത്തവമുണ്ടാകുന്നതിനാൽ സ്ത്രീകളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യത്യസ്ത ഭക്ഷണങ്ങളിൽ നിന്നും ലഭിക്കേണ്ട പോഷക ഗുണങ്ങൾ ശരിയായ അളവിൽ ശരീരത്തിലെത്താത്തത് ആർത്തവം ക്രമരഹിതമാകുന്നതിന് കാരണമാകും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ആർത്തവം ക്രമപ്പെടുത്തും. സംസ്കരിച്ച ഭക്ഷണവും കൃത്രിമ ഭക്ഷണവും ഹോർമോൺ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. തൽഫലമായി ആർത്തവചക്രം തടസ്സപ്പെടുന്നു. ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ഈന്തപ്പഴം പോലെയുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ്, മുട്ട, മീൻ, ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള മുരിങ്ങയില, ആട്ടിറച്ചി തുടങ്ങിയവ ദിവസേന ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് സോയാ ഉൽപ്പന്നങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ചണവിത്ത്, എള്ള്, ഒലിവ് ഓയിൽ, മാതളം, ആപ്പിൾ, ബദാം, തൈര് അഥവാ യോഗട്ട് തുടങ്ങിയവ സ്ത്രീകളിലെ ഈസ്ട്രജൻ നില മെച്ചപ്പെടുത്തുന്നു. ഭക്ഷണം മാത്രമല്ല, വ്യായാമവും ഇക്കാര്യത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഹോർമോണുകളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് നടത്തം, ഓട്ടം, നൃത്തം, സൈക്ലിംഗ്, നീന്തൽ, ആയോധന കലകൾ പോലുള്ളവ ഏറെ ഗുണം ചെയ്യും. വ്യായാമം ശരീരത്തിലെ രക്തയോട്ടത്തെ ക്രമപ്പെടുത്തി ആർത്തവചക്രം ക്രമമാകാൻ സഹായിക്കുന്നു. ആർത്തവ സമയത്തും വ്യായാമമുറകൾ തുടരാം, എങ്കിലും കഠിനമായ അധ്വാനം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആർത്തവം ഒരു ശാപമല്ല, ക്രമമായ ആർത്തവചക്രം ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: റോയൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ MHM മുന്നാസ് നിർമ്മിച്ച് 1957 December 25 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ദേവസുന്ദരി. MKR നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ ശ്രീമതി മുന്നാസിന്റേതായിരുന്നു. തിക്കുറിശി സുകുമാരൻ നായർ സംഭാഷണം നിർവഹിച്ചു. തിക്കുറിശിയുടെ തന്നെ ഗാനങ്ങൾക്ക് TR പാപ്പ ഈണം പകർന്നു. പി ലീല, AP കോമള, കാമേശ്വര റാവു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. NS മണിയുടെ ഛായാഗ്രഹണം, KD ജോർജിന്റെ ചിത്രസന്നിവേശം, സത്യൻ, പ്രേംനസീർ, GK പിള്ള, മുത്തയ്യ, SP പിള്ള, ജോസ് പ്രകാശ്, ജോൺസൺ, കുമാരി തങ്കം, അടൂർ പങ്കജം, വിജയൻ എന്നിവരായിരുന്നു ദേവസുന്ദരിയിലെ അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: തകഴിയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: തകഴിയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ എന്നാദ്യം കിഴക്കനിൽ മുക്കുനിന്നും ചന്ദ്രൻ, രാജൻ, ഗിരി, ദേവകി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് പി ഭാസ്കരൻ, ഈണം രവീന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.
2: സ്വപ്ന

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദയം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്നു തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്രയും ജി വേണുഗോപാലും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ചിത്രം തൂവാനത്തുമ്പികൾ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് മുണ്ടേല നിന്നും ശ്യാം, രാധു, രഞ്ജിനി, ചന്ദന എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചെയ്യിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു കവടിയാറിൽ നിന്നും സുരേന്ദ്രൻ.

നൊമ്പരവെയിലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം തമ്പാനൂരിൽ നിന്നും ഭാസ്കരൻ നായർ ആവശ്യപ്പെട്ട ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജി യേശുദാസ് ആരംഭിച്ച ഗാനം. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ഹോൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ, ഗാനം ആവശ്യപ്പെട്ടത് കന്യാകുളങ്ങരയിൽ നിന്നും ഷാജില, ഷീജ, സാജില എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മഞ്ഞ മന്ദാരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ചീനിവിളയിൽ നിന്നും മധുലാൽ, ചന്ദ്രലാൽ, രജികുമാർ എന്നിവർ. രചന ഉണ്ണി ആറന്മുള, സംഗീതം ഗോപൻ, ആലാപനം കെ ജെ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പി സുശീല ആലപിച്ച ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ഗാനം ആവശ്യപ്പെടുന്നത് നാവായിക്കുളത്ത് നിന്നും ചന്ദ്രിക സുകുമാരൻ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. മുടവൻ മുകളിൽ നിന്നും രാധിക, നേഹ, സുജിത് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, രചന പോച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ചിത്രം ഒരു കുട കീഴിൽ, ഗാനം ആലപിച്ചത് യേശുദാസ്.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന ഒ എൻ വി, സംഗീതം ജി ദേവരാജൻ. നീയത്ര ധന്യ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് അമ്പലത്തറ നിന്നും ഇന്ദിര, രജനി, രാജിക, സേതുനാഥ് എന്നിവർ.

0: வெறுதே நினைச்சு போய்.
1: നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഭിലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങുകൾ ഒരായിരമായി പറന്നുവരുന്നു. ചേതോഹരമായ കാഴ്ചയുടെ സമ്മോഹനതയിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാകുന്നു. തിരികെ എത്താനാകാത്ത ബാല്യകാലം. കണ്ണാന്തലികൾക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനം വിടാത്ത കാട്ടുകുറിഞ്ഞികൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ. KJ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ശങ്കരമംഗലത്തു നിന്നും ശിവൻ, ഷിബു എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് വിക്ടർ ഹാരയെ കുറിച്ച് കേൾക്കാം. നഗരത്തിലെ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്നെ കുറിച്ച് ഓർത്തു പോകുന്നു. പുക പിടിച്ച ജനാലകളിൽ തെളിയുന്ന മുഖങ്ങളിലും ഞാൻ നിന്നെ കാണുന്നു. അവർ ആരാണ് എന്നെനിക്കറിയില്ല. എന്താണ് അവർ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുന്നു. എൻ്റെ കൂട്ടുകാരാ, കയ്ക്കുന്ന നിമിഷങ്ങൾ, അതാണിപ്പോൾ ഭാവി. ജീവനോടെ ഇരിക്കുന്നു, എല്ലാറ്റിലും നീയുണ്ട്. ഞാനൊരു കഥയുടെ ആരംഭം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനം എന്തെന്നറിയാതെ. വിക്ടർ ഹാരയുടെ പാട്ടാണ്. ചിലിയൻ അധ്യാപകൻ, നാടക സംവിധായകൻ, കവി, ഗാനരചയിതാവ്, രാഷ്ട്രീയ പ്രവർത്തകൻ. ചിലി പ്രസിഡന്റ് സാൽവദോർ അലൻഡിയുടെ ഭരണകാലത്ത് ജനപ്രിയ സംഗീതത്തിന്റെ അമരക്കാരനായിരുന്നു വിക്ടർ ഹാര എന്ന വിക്ടർ ലിഡിയോ ഹാര മാർട്ടിനസ്. സ്പാനിഷ് ഗിറ്റാറിലൂടെ വിപ്ലവാത്മകമായി സംവദിച്ച ഗായകൻ. യു കനോട്ട് ഹാവ് എ റെവല്യൂഷൻ വിതൗട്ട് സോങ്സ്. പാട്ടില്ലാതെ വിപ്ലവമില്ലെന്ന അലൻഡയുടെ വാക്കുകൾ വിക്ടർ ഹാരെ ഹൃദയത്തോട് ചേർത്ത് വച്ചു. അലൻഡയെ കൂട്ടുകാരനായി വിക്ടർ ഹാരെ കണ്ടു. കാസ്ട്രോയ്ക്ക് ചേ പോലെയായിരുന്നു അലൻഡയ്ക്ക് വിക്ടർ ഹാര. എന്റെ ഗിറ്റാർ സമ്പന്നർക്ക് വേണ്ടിയുള്ളതല്ല, ഉറപ്പായിട്ടുമല്ല. നക്ഷത്രങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള കോവണിയാണ് എന്റെ പാട്ടുകളെന്ന് ഹാരെ പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനത്തെയാണ്. അതാണ് എല്ലാറ്റിനേക്കാളും മുകളിൽ. ദുഃഖവും സന്തോഷവുമാണ് എന്റെ ഗിറ്റാർ തന്തികളിലൂടെ ഞാൻ മീട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയാം. നിങ്ങളുടെ ഹൃദയത്തെ തുളയ്ക്കുന്നു. നോക്കൂ, നമുക്ക് ലോകത്തെ പുതിയ കണ്ണിലൂടെ കാണേണ്ടതുണ്ട്. വിക്ടർ വിപ്ലവകാരിയായിരുന്നു. ചെഗുവേരയെ പ്രശംസിച്ചുകൊണ്ട് പാട്ടുകൾ പാടി. എന്നാലാകട്ടെ, ചെയുടെ ഗെറില്ല യുദ്ധമുറകളോട് വിക്ടർ ഹാരയ്ക്ക് യോജിപ്പുണ്ടായിരുന്നുമില്ല.

0: ధనమదాంధ శక్తుల నిర్జించు సోదరా, ఇది ప్రళయ నృత్య హేలా, పది స్వార్థ పరుల లీలా, రణభూమిలో చలరేగును అరుణారుణ జ్వాల.
1: సాధారణ ജനങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ആളായിരുന്നു വിക്ടർ ഹാരി, അത്രയും വെറുക്കപ്പെട്ട ആളായിരുന്നു വലതുപക്ഷക്കാർക്ക്. സമ്പന്നരായ ഇടതുപക്ഷക്കാർക്കും വിക്ടർ ഹാരിയോട് യോജിക്കാനായില്ല. കാരണം അയാൾ ശരിക്കും മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയുമായിരുന്നു. ഡോക്ടർ അലാൻഡെ പ്രധാനമന്ത്രി പദത്തിലെത്താൻ വിക്ടർ ഹാരി നാട് മുഴുവൻ സഞ്ചരിച്ചു. പോലീസുകാരുടെ ലാത്തിചാർജിനും മധ്യേ നിന്നുകൊണ്ട് അയാൾ പാടി, എന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരാ, എന്റെ ഭാവി, ഈ നിമിഷത്തിന്റെ കയ്പ്, ജീവനോടെ ഇരിക്കുന്നു എന്നതിന്റെ ആനന്ദം എല്ലാറ്റിലും നീയുണ്ട്. ഡോക്ടർ അലൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന 1000 ദിനങ്ങൾ, അവ ചിലിയിൽ സ്വപ്നം പോലെ മാഞ്ഞുപോയി. എന്നെ ജനങ്ങളിരുത്തിയ കസേരയിൽ നിന്ന് ജീവനുള്ള കാലത്തോളം CIAക്ക് എന്നെ ഇറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അലൻ്റെ സ്വയം വെടിവെച്ച് മരിച്ചു 1973 സെപ്റ്റംബർ 11 തീയതി.

അലൻ്റെ മരിച്ച ദിവസവും വിക്ടർ ഹാരെ താൻ ജോലി ചെയ്യുന്ന സർവകലാശാലയിലേക്ക് എന്നത്തെയും പോലെ ചെന്നു. കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ അവിടെ നിന്ന് സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തൊഴിൽശാലകൾ തകർത്തതുപോലെ സൈന്യം സർവകലാശാലകളും തകർത്തു. സൈന്യം വിക്ടർ ഹാരെയെ കൊണ്ടുപോയത് നാഷണൽ സ്റ്റേഡിയത്തിലേക്കായിരുന്നു. ഇവിടെ ഈ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പാബ്ലോ നെരൂദയ്ക്ക് നോബൽ സമ്മാനം നൽകിയത്. അന്ന് ആ പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു വിക്ടർ ഹാരെ.

വിക്ടർ ഹാരയും യൂണിറ്റിയിലെ മറ്റ് സഖാക്കളും നാഷണൽ സ്റ്റേഡിയത്തിലെ മുറികളിൽ തടവിലാക്കപ്പെട്ടു. തുടർന്ന് കൊടിയ പീഡനങ്ങൾക്കിരയായി. അപ്പോഴും വിക്ടർ ഹാരെ തന്റെ വിപ്ലവ ഗാനങ്ങൾ പാടിക്കൊണ്ടേയിരുന്നു. അത് സഖാക്കൾക്ക് വല്ലാത്ത ഉണർവ് നൽകി. വെള്ളവും ഭക്ഷണവും നൽകാതെ സൈനികർ വിക്ടർ ഹാരയുടെ ശരീരത്തിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ചു. സെപ്റ്റംബർ 16 വിക്ടറിന്റെ കൈകളിലെ വിരലുകൾ തോക്കിന്റെ പാത്തി വെച്ച് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഹാരയോട് പാടാൻ പറഞ്ഞു. തൊട്ടുമുമ്പ് ഹാര ഒരു കവിത എഴുതി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗാനം തീർക്കാനാകാതെ വിക്ടർ ഹാരെ നിശ്ചലനായി, നിശബ്ദനായി. പിൽക്കാലത്ത് വിക്ടർ ഹാരയുടെ ജീവചരിത്രം എഴുതിയപ്പോൾ യോവാൻ അതിന് പേരിട്ടത് അവസാനിക്കാത്ത ഗാനം എന്നായിരുന്നു. വിരലുകൾ തോക്കിന്റെ പാത്തികൾ വച്ച് തല്ലിച്ചതച്ചപ്പോഴും ഹാരെ വെൻസറിമോസ് അഥവാ നമ്മൾ വിജയിക്കും എന്ന പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. ഹാരെ തനിക്ക് വിധേയനാവുന്നില്ലെന്ന് കണ്ട സൈനിക ഉദ്യോഗസ്ഥൻ വിക്ടർ ഹാരയെ വെടിവെച്ചു കൊന്നു. വിപ്ലവ ഗായകൻ എന്നേക്കുമായി നിശ്ചലനായി.

0: ഹാരയുടെ മൃതദേഹം ജനങ്ങൾക്ക് ലഭിക്കരുത് എന്നായിരുന്നു സൈന്യത്തിന്റെ തീരുമാനം. എന്നാൽ യോവാൻ താനൊരു ബ്രിട്ടീഷ് പൗരനായതിനാൽ ഭർത്താവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രിട്ടീഷ് കൗൺസുലേറ്റ് അതിനനുവദിച്ചില്ല. എന്നാൽ യോവാൻ സൈനികരോട് വാദിച്ചു ജയിച്ച് ഹാരയുടെ ശരീരം അവരുടേതായ രീതിയിൽ അടക്കം ചെയ്തു.
1: ഇൻകുലാബ് സിന്ദാബാദ്.

വിക്ടർ ഹാരിയുടെ കർഷകർക്കായുള്ള പ്രാർത്ഥന എന്ന പ്രശസ്തമായ ഗാനം. ഞങ്ങളെ ദുരിതത്തിലാക്കുന്ന യജമാനനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, നിന്റെ നീതിയുടെയും സമത്വത്തിന്റെയും രാജ്യം വരേണമേ. വീശു, മല ചുരത്തിലെ കാട്ടുപൂക്കളെ വീശിയടിക്കുന്നത് പോലെ പോരാടാനുള്ള കരുത്തും ധൈര്യവും ഞങ്ങൾക്ക് നൽകൂ. എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക, നിങ്ങളുടെ സഹോദരിയുടെയും സഹോദരന്റെയും കൈകൾ നോക്കുക. നിങ്ങൾക്ക് വളരാൻ കഴിയും. ഇപ്പോഴും നമ്മുടെ മരണസമയത്തും രക്തത്താൽ ഐക്യപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഗിറ്റാർ തന്ത്രികളിൽ നിന്ന് ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, വിപ്ലവത്തിന്റെ വാക്കുകൾ അടർന്നു വീഴുന്നു. വിക്ടർ ഹാരി, വിപ്ലവ കവി, മനുഷ്യസ്നേഹി.

ഏവ കാൻസ്യോൺ എന്ന പ്രസ്ഥാനം പുതിയ പാട്ടെന്നാണ് ന്യൂ ഏവ കാൻസ്യോൺ എന്ന വാക്കിന്റെ അർത്ഥം. ഇതിലെ ഏറ്റവും പ്രധാന ഗായകനായിരുന്നു വിക്ടർ ഹാരെ. ആങ്കൽ പാര ആയിരുന്നു അതിന്റെ വക്താവ്. ആങ്കൽ പാര പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തടവുകാരിൽ രണ്ടുപേരെ വധിക്കാൻ സൈന്യം തീരുമാനിച്ചു. ആ രണ്ടുപേർ വിക്ടറും ഞാനുമായിരുന്നു. അവർ വിക്ടറെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ പിടിക്കപ്പെട്ടത്. ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കാൻ കാരണം വിക്ടറിന്റെ മരണമാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളിൽ ആരാദ്യം പിടിക്കപ്പെടുന്നുവോ അവരെ കൊന്ന് അത് മറ്റുള്ളവർക്ക് ഉദാഹരണമായി കാണാനാണ് അവർ ആഗ്രഹിച്ചത്.

വിക്ടർ ഹാരെ ജയിലിനകത്ത് കലാപരിപാടികൾ നടത്തി. 1200 തടവുകാർ, മേൽക്കൂരയില്ലാത്ത ജയിലുകൾ, ജയിൽ ചുമരുകളിൽ ഹാരയുടെ നേതൃത്വത്തിൽ പത്രം നടത്തി. കാർട്ടൂണിസ്റ്റുകളെ ഒപ്പം കൂട്ടി. 400 തടവുകാരെ വച്ച് സംഘഗാനമുണ്ടാക്കി. റേഡിയോയുടെ കുറവുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വിക്ടർ സംഗീത സംഘമുണ്ടാക്കി. നാടകമെഴുതി. എല്ലാ ശനിയാഴ്ചകളിലും നാടകം കളിച്ചു. കൂടുതലും ഹാസ്യനാടകങ്ങളായിരുന്നു.

സാന്തിയാഗോയ്ക്ക് അരികിലുള്ള ഒരു ഗ്രാമത്തിലാണ് വിക്ടർ ഹാര ജനിച്ചത്. അച്ഛൻ മാനുവൽ ഒരു പാവം കർഷക തൊഴിലാളിയായിരുന്നു. കടുത്ത ദാരിദ്ര്യവും കഠിനാധ്വാനവും മാനുവലിനെ ഒരു മദ്യപനാക്കി. വിക്ടറിന്റെ അമ്മ അമാന്തോ ഒരു ഗായികയായിരുന്നു. കൊയ്ത്തുകാലത്തും മറ്റു കുടുംബ പരിപാടികളിലും അമാന്തോ നാടൻ പാട്ടുകൾ പാടും. അമ്മയിൽ നിന്നാണ് വിക്ടർ ഗിറ്റാർ പഠിച്ചത്.

സംഗീതമായിരുന്നു വിക്ടറിന് എല്ലാം. വിപ്ലവവും ജീവിതവുമെല്ലാം സംഗീതത്തിൻ്റെ ജീവനാഡിയിലൂടെ വിക്ടർ കണ്ടു. സംഗീതമില്ലാതെ വിക്ടറിനെക്കുറിച്ച് ഓർക്കാനേ വയ്യ. വിക്ടറിനെക്കുറിച്ച് പറയുമ്പോൾ സംഗീതത്തെക്കുറിച്ച് പറയാതിരിക്കാനും വയ്യ. വിക്ടർ ഹാരിയുടെ ഗിറ്റാർ കർഷകർക്ക് വേണ്ടി പാടി, തൊഴിലിടങ്ങളിലെ സൗഹൃദങ്ങൾക്ക് വേണ്ടി പാടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടി, അടിമത്തത്തിനെതിരായി പാടി, യജമാനത്വത്തിനെതിരായി പാടി, മനുഷ്യത്വത്തിനു വേണ്ടി പാടി. സൗഹൃദാകാശങ്ങളിൽ ഇന്നും അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ വിപ്ലവകാരി പാടിക്കൊണ്ടേയിരിക്കുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യബോധവും ചരിത്രവും മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്ന രേഖകളിലൊന്നാണ് അതിന്റെ പഴഞ്ചൊല്ലുകൾ. നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജ്ഞാനശകലങ്ങളായാണ് അവയെ പൊതുവെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴഞ്ചൊല്ലുകൾക്ക് ഒരു സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. കുട്ടിക്കാലം മുതൽ കേട്ടുവളരുന്ന ഇത്തരം പ്രയോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെയും മനുഷ്യരെ വിലയിരുത്തുന്ന രീതിയെയും പോലും സ്വാധീനിക്കുന്നു. എന്നാൽ എല്ലാ പഴഞ്ചൊല്ലുകളും ശാശ്വത സത്യങ്ങളാണോ? അവയെല്ലാം അനുഭവങ്ങളുടെ നിഷ്പക്ഷമായ ആവിഷ്കാരങ്ങളാണോ? അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ അധികാര ബന്ധങ്ങളും സാമൂഹിക മുൻവിധികളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമാണിത്. അത്തരത്തിൽ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടേണ്ട ഒരു പഴഞ്ചൊല്ലാണ് രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും നാല് മുലകൾ തമ്മിൽ ചേരില്ല. സ്ത്രീകൾക്ക് പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല. സ്ത്രീകൾ എപ്പോഴും പരസ്പരം അസൂയപ്പെടുന്നവരാണ്. ആത്മാർത്ഥമായ സ്ത്രീ സൗഹൃദം അസാധ്യമാണെന്ന ധാരണയാണ് ഈ പഴഞ്ചൊല്ല് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഈ ധാരണയ്ക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. മനഃശാസ്ത്രത്തിൽ സ്റ്റീരിയോടൈപ്പ് എന്നൊരാശയമുണ്ട്. ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച് തെളിവുകളില്ലാതെ പൊതുവായ ചില ധാരണകൾ രൂപപ്പെടുത്തുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. പുരുഷന്മാർ കരയില്ല, സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല, പ്രായമായവർക്ക് പുതിയ സാങ്കേതിക വിദ്യ പഠിക്കാൻ കഴിയില്ല, ഇതുപോലുള്ള ധാരണകളെല്ലാം സ്റ്റീരിയോടൈപ്പുകളാണ്. സ്ത്രീകൾക്ക് തമ്മിൽ ചേരാൻ കഴിയില്ല എന്ന പഴഞ്ചൊല്ലും ഇതേ വിഭാഗത്തിൽ പെടുന്നു. ഇത് ഒരു യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നില്ല, മറിച്ച് ഒരു സാമൂഹിക മുൻവിധിയെ തലമുറകളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ പഴഞ്ചൊല്ലിനെ ന്യായീകരിക്കാൻ പലരും ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് അമ്മായിയമ്മ മരുമകൾ ബന്ധമാണ്. അവരെങ്ങനെയായാലും വഴക്കുണ്ടാകും. എന്നാൽ സമൂഹശാസ്ത്രപരമായി നോക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്, എന്തുകൊണ്ടാണ് ആ തർക്കങ്ങൾ ഉണ്ടാകുന്നത്? കാരണം അവർ രണ്ടുപേരും സ്ത്രീകളായതുകൊണ്ടാണോ? അല്ല, അവിടെ യഥാർത്ഥ പ്രശ്നം അധികാര പരിധികളുടെ ഏറ്റുമുട്ടലാണ്. ഒരു വീടിന്റെ നടത്തിപ്പ്, അടുക്കളയുടെ നിയന്ത്രണം, സാമ്പത്തിക തീരുമാനങ്ങൾ, കുടുംബത്തിന്റെ അന്തിമ വാക്ക്, കുട്ടികളുടെ വളർത്തൽ, ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ തീരുമാനങ്ങൾ, ഇവയിലൊക്കെ ആർക്കാണ് അധികാരം എന്ന ചോദ്യമാണ് പലപ്പോഴും സംഘർഷത്തിന്റെ കേന്ദ്രം. അതായത് അവിടെ ഏറ്റുമുട്ടുന്നത് രണ്ട് സ്ത്രീകളല്ല, രണ്ട് സാമൂഹിക റോളുകളാണ്.

സമൂഹ ശാസ്ത്രത്തിൽ റോൾ കോൺഫ്ലിക്റ്റ് എന്നൊരാശയമുണ്ട്. രണ്ട് വ്യക്തികൾ ഒരേ ഉത്തരവാദിത്വ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ബാധ.

അംഗമാണ്. ഒരു സ്ഥാപനത്തിൽ രണ്ട് മാനേജർമാർ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ, ഒരു കമ്പനിയിലെ രണ്ട് ഡയറക്ടർമാർ, ഒരു കുടുംബത്തിലെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രണ്ട് സഹോദരന്മാർ, ഒരേ അധികാര പരിധി പങ്കിടുമ്പോൾ അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെ പുരുഷന്മാർ തമ്മിൽ ചേരില്ല എന്ന പഴഞ്ചൊല്ലാക്കി ആരും മാറ്റുന്നില്ല. ചരിത്രം നോക്കിയാൽ യുദ്ധങ്ങൾ നടത്തിയതും സാമ്രാജ്യങ്ങൾ തകർത്തതും രാഷ്ട്രീയ അധികാരത്തിനായി പരസ്പരം പോരാടിയതും പ്രധാനമായും പുരുഷന്മാരാണ്. കോർപ്പറേറ്റ് ലോകത്തും രാഷ്ട്രീയത്തിലും വ്യാപാര രംഗത്തും പുരുഷന്മാർ തമ്മിലുള്ള അധികാര പോരാട്ടങ്ങൾ നാം ദിവസവും കാണുന്നു. പക്ഷെ അതിനെ പുരുഷ സ്വഭാവം എന്നാരും വിളിക്കാറില്ല. അത് വ്യക്തിപരമായ പ്രശ്നമായോ രാഷ്ട്രീയ സംഘർഷമായോ സാമ്പത്തിക തർക്കമായോ വിശദീകരിക്കപ്പെടുന്നു. എന്നാൽ സ്ത്രീകൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് മുഴുവൻ സ്ത്രീ സമൂഹത്തിന്റെയും സ്വഭാവമാണ് എന്ന തരത്തിലാണ് പലരും അവതരിപ്പിക്കുന്നത്. ഇതാണ് ജെൻഡർ ബയസ്. മനഃശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാന ആശയമാണ് കൺഫർമേഷൻ ബയസ്. നമ്മൾ മുമ്പേ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവയ്ക്കുന്ന സംഭവങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അതിന് വിരുദ്ധമായ സംഭവങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത. സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടായാൽ ആളുകൾ പറയും, കണ്ടില്ലേ പഴഞ്ചൊല്ല് ശരിയല്ലേ? പക്ഷെ ജീവിതകാലം മുഴുവൻ പരസ്പരം താങ്ങായി നിൽക്കുന്ന രണ്ട് സഹോദരിമാരെ കുറിച്ച് ആരും പഴഞ്ചൊല്ല് ഓർക്കുന്നില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കളായ രണ്ട് സ്ത്രീകളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പരസ്പരം കൈപിടിച്ചുയർത്തിയ സ്ത്രീകളുടെ കഥകൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് പഴയ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് തിരയുന്നത്. ലോകം മുന്നോട്ടു പോയത് മത്സരം കൊണ്ട് മാത്രമല്ല, സഹകരണം കൊണ്ടുകൂടിയാണ്. കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, ആശുപത്രികളിൽ, സ്കൂളുകളിൽ, സന്നദ്ധ സംഘടനകളിൽ, ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ആയിരക്കണക്കിന് കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരമ്മയുടെ പ്രസവ സമയത്ത് ഒപ്പമിരിക്കുന്ന മറ്റൊരു സ്ത്രീ, വിധവയായ അയൽവാസിക്ക് ഭക്ഷണം എത്തിക്കുന്ന സ്ത്രീകൾ, സ്വയം സഹായ സംഘങ്ങളിലൂടെ പരസ്പരം ജീവിതം പടുത്തുയർത്തിയ കുടുംബങ്ങൾ, ക്യാൻസർ രോഗികളുടെ കൂട്ടായ്മകൾ, കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം സ്ത്രീകൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന ധാരണയെ പൂർണ്ണമായും തകർക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്.

ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫൂക്കോ പറഞ്ഞതുപോലെ, ഭാഷ വെറും ആശയവിനിമയത്തിനുള്ള ഉപകരണമല്ല, ഭാഷ അധികാരത്തിന്റെ ഉപകരണവുമാണ്. നമ്മൾ ആവർത്തിച്ചു പറയുന്ന വാക്കുകൾ സമൂഹത്തിന്റെ ബോധത്തെ രൂപപ്പെടുത്തുന്നു. അതിനാൽ ഇത്തരം പഴഞ്ചൊല്ലുകൾ തമാശ എന്ന പേരിൽ ആവർത്തിക്കുമ്പോൾ പോലും അവ സ്ത്രീകളെക്കുറിച്ചുള്ള നിഷേധാത്മക ധാരണകൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഴഞ്ചൊല്ലുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം അവയെ വിമർശനമില്ലാതെ സ്വീകരിക്കേണ്ടതില്ല. ഒരു കാലത്ത് ജാതി വിവേചനത്തെയും അടിമത്തത്തെയും സ്ത്രീകളുടെ വിദ്യാഭ്യാസ വിരുദ്ധതയെയും ന്യായീകരിച്ച നിരവധി പ്രയോഗങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്നു. സമൂഹം പുരോഗമിച്ചപ്പോൾ അവയെ നമ്മൾ ചോദ്യം ചെയ്തു. അതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്നതോ ഒരു വിഭാഗത്തെ പൊതുവായി കുറ്റപ്പെടുത്തുന്നതോ ആയ പഴഞ്ചൊല്ലുകളെയും പുനർവിചിന്തനം ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും നാല് മുലകൾ തമ്മിൽ ചേരില്ല എന്ന പഴഞ്ചൊല്ല് മനുഷ്യബന്ധങ്ങളെ വിശദീകരിക്കുന്ന ശാസ്ത്രീയ നിരീക്ഷണമല്ല, മറിച്ച് പിതൃആധിപത്യ സമൂഹം നിർമ്മിച്ച ഒരു സാംസ്കാരിക മുൻവിധിയുടെ പ്രതിഫലനമാണ്. മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ലിംഗം കൊണ്ടല്ല, അധികാരം, ഉത്തരവാദിത്വം, വിഭവങ്ങൾ, വ്യക്തിത്വം, ആശയവ്യത്യാസങ്ങൾ എന്നിവ കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ ലിംഗത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന പഴയ ചിന്തകൾക്ക് പകരം സാമൂഹികവും മനഃശാസ്ത്രപരവുമായ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. ഒരു പ്രബുദ്ധ സമൂഹം പഴഞ്ചൊല്ലുകളെ അന്ധമായി ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്, അവയെ വിമർശനാത്മകമായി വായിക്കുകയും മനുഷ്യന്റെ അന്തസ്സിനും സമത്വത്തിനും വിരുദ്ധമായവയെ ചരിത്രത്തിന്റെ ഭാഗമായി മാത്രം സൂക്ഷിക്കുകയും ചെയ്യുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങേണ്ട സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി.

0: ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയാതിരുന്ന മേഖലകളിൽ പോലും UPI വിജയം കണ്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസത്തിൽ മാത്രം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇപ്പോൾ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KCB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CMRL പണമിടപാട് കേസിലെ ED നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാംസരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംസരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും 2nd സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും 3nd സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ് ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായും ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
0: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൌതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പുതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065 നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 9 ചോരഞ്ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1776 സെപ്റ്റംബർ 9 ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയിൽ നിന്ന് അമേരിക്കയിലെ 13 കോളനികൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 1828 സെപ്റ്റംബർ 9 വിശ്വ നോബൽ സാഹിത്യത്തിലെ മഹാരഥന്മാരിൽ അഗ്രഗണ്യനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ജന്മം കൊണ്ടിരിക്കുന്നു. 1948 സെപ്റ്റംബർ 9 കൊറിയ ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്നു. 1976 സെപ്റ്റംബർ 9 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും 1949 വിപ്ലവ നായകനുമായിരുന്ന മാവോ സേതുങ് അന്തരിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 11 September സൌജന്യ ആടുവളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923 4323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച്

0: മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത, യാത്രാബത്ത ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുൻപായി 0495241457 എന്ന ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അഥവാ VHSC വിജയിച്ച 2026 April 1-35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റീഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റീഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. അപേക്ഷാഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9 വൈകിട്ട് 4:30 വരെ. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി സെപ്റ്റംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് 9383470292 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0911, 906-1409-8924 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. കാർഷിക വാർത്തകൾ അവസാനിച്ചു.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒൻപതാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഏഴാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. ഒൻപതാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികളിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുകയും 378 ഡി എൻ എകൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമാൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
4: जहां भी भारतीय रहते हैं वहां मैं मानता हूं कि भारत उस सभी स्थानों पर बसता है, उस सभी स्थानों पर भारत रहता है। भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता। और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है। और इतना ही नहीं, ट्रेड हो, एजुकेशन हो, हेल्थ केयर हो, चाहे टेक्नोलॉजी हो, सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं।
1: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2nd വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VV സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
5: കരുണാസൈ റേഡിയോ 91.0.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും
2: ആരുണി ശ്വേതകേതുവിനോട് പറഞ്ഞു, സത്തയാണ് പ്രധാനം, സർവ്വതും സത്തയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ സത്തയിൽ നിന്ന് വന്നതിനൊന്നും തങ്ങൾ സത്തയിൽ നിന്നാണ് വന്നത് എന്നറിയില്ല. കുറെ കൂടി വ്യക്തമാക്കി തരാൻ ശ്വേതകേതു പറഞ്ഞു. ആരുണി പുഴകളുടെയും കടലിന്റെയും കാര്യം പറഞ്ഞുകൊടുത്തു. എല്ലാ പുഴകളും കടലിൽ പതിക്കുന്നു, അവിടെ കടൽ മാത്രമാണ് ഉള്ളത്, പുഴയില്ല. അതുപോലെ വൃക്ഷത്തിന്റെ കാര്യം എടുത്തു നോക്കൂ, അതിന്റെ കടക്കൽ വെട്ടിയാലും മധ്യത്തോ അഗ്രത്തോ വെട്ടിയാലും ജീവരസം ഒഴുകുന്നു. ഒരു ശാഖ വെട്ടിക്കളഞ്ഞാൽ അവിടെ വെച്ച് ഉണങ്ങുന്നു, വേറൊരു ശാഖ വെട്ടിയാലും അതെ, എല്ലാ ശാഖകളും വെട്ടിയാൽ മരം ഉണങ്ങിപ്പോകും. അപ്രകാരമാണ് ജീവരഹിതമായ ശരീരം മരിക്കുന്നത്, ജീവൻ മരിക്കുന്നുമില്ല. ശ്വേതകേതു കുറെ കൂടി ലളിതമായ കാര്യം പറഞ്ഞു തരാം. ഒരു പേരാലിന്റെ പഴമെടുക്കുക, അത് പൊടിക്കുക. എന്താണ് കാണുന്നത്? ശ്വേതകേതു പറഞ്ഞു, ചെറിയ ചെറിയ വിത്തുകൾ. ഇവയിൽ ഒന്നിനെ പൊളിക്കുക, എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ശ്വേതകേതു, നിനക്ക് കാണുവാൻ സാധിക്കാത്ത ആ സൂക്ഷ്മത്വത്തിൽ നിന്നാണ് അതികൂറ്റനായ ഈ പേരാൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാം സൂക്ഷ്മതയിൽ നിന്ന് വരുന്നു. സൂക്ഷ്മതയാണ് സത്ത. അതെ, സൂക്ഷ്മതയിൽ നിന്നാണ് നീയും വന്നിരിക്കുന്നത്. ഒന്നുമല്ല എന്ന് നീ തിരിച്ചറിഞ്ഞ ആ സൂക്ഷ്മതയാണ് നീ. ആ സൂക്ഷ്മത ഈ പ്രപഞ്ചം തന്നെയാണ്. നീ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല താനും.
3: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: మదమ మదమ మమత మమత మమత మమత మమత తేడువాన నన్ను
1: మదమా

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇന്നത്തെ ചോദ്യം അശ്വതി അരുണിന്റേതാണ്. കുഴിയാനകൾ കുഴി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. കുഴിയാനകൾ യഥാർത്ഥത്തിൽ ലാർവകളാണ്. പ്രായപൂർത്തിയാവുമ്പോൾ അവ തുമ്പിക്ക് സമാനമായ പ്രാണികളായി ചിറകുവിരുത്തി പറക്കും. ഇത്തരം പ്രാണികളെ സായിപ്പ് ആൻഡ് ലയൺ ഇൻസെക്ട് അഥവാ ഉറുമ്പ് സിംഹ പ്രാണി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുഴിയാനത്തുമ്പി എന്ന് വിളിക്കാം. വായുവിൽ പറന്നു നടക്കുന്ന ഈ തുമ്പികൾ മുട്ടയിട്ട് രണ്ടാം ദിവസം ഈ മുട്ടകൾ വിരിഞ്ഞു വരുന്നതാണ് കുഴിയാനകൾ. മണ്ണിൽ കിടന്ന് പുറകോട്ട് വട്ടം തിരിഞ്ഞ് കുഴിയുണ്ടാക്കി അതിലിങ്ങനെ പതിയിരിക്കും. എന്തിനാണെന്നറിയാമോ? കുഴിയുടെ വക്കിലൂടെ ഉറുമ്പോ ചെറിയ പ്രാണികളോ പോയാൽ മണ്ണടർന്ന് അവ കുഴിയിൽ വീഴും. അടുത്ത നിമിഷം അതിൻ്റെ പുറത്ത് മണ്ണ് കുടഞ്ഞിട്ട് രക്ഷപ്പെടാൻ അനുവദിക്കാതെ കൊന്നു തിന്നും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇര പിടിക്കാനാണ് കുഴിയാനകൾ കുഴിയുണ്ടാക്കുന്നത്.
2: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
2: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സംക്രാന്തി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
3: പിന്നെയും 4-5 ദിവസം കഴിഞ്ഞു, ഒരു തുമ്പം കിട്ടിയില്ല. മയിലിന്റെ മരണത്തെ കുറിച്ച് ഒരു തുമ്പം കിട്ടിയില്ല. കണ്ണനും മത്തായി ലൂക്കോസും ചെലപ്പോ ആലോചിച്ചു, ഇങ്ങനെ വിട്ടാ കൊള്ളത്തിലടാ, എന്തെങ്കിലും ചെയ്യണമടാ.
4: നമ്മൾ പാവങ്ങൾ എന്തും ചെയ്യാനാ?
3: അങ്ങനല്ല, ഡാക്കോയ്ക്കാരറിയാതെ ഈ മരണം നടന്നിട്ടില്ല. പോലീസ് വന്ന് കേട്ടപ്പോ തിരുവഞ്ചൻ പാച്ചനും കാര്യസ്ഥനും സ്ഥലം വിട്ട കണ്ടോ? ആ കാലന്മാരറിയാതെ നമ്മുടെ മയിലും ചെത്തിട്ടില്ല. എങ്ങനെ വിട്ടാ പോരാ? നമുക്ക് പാർട്ടി ആഫീസിൽ പോവാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ്. അവർ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലെത്തി, ആലോചിച്ചു, ഒരു തീരുമാനമുണ്ടായി, ഒരു മീറ്റിംഗ് വിളിച്ചു കൊണ്ടുക, അനുശോചന യോഗം, എന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കുക. മയിലിന്റെ മരണത്തെ കുറിച്ച് ഊർജിതമായിട്ട് അന്വേഷിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കുക. എന്നിട്ട് അതിനുള്ള ശ്രമമായി. അന്ന് മുതൽ മത്തായിയുടെ തറയിൽ രാത്രികാലങ്ങളിൽ പുലക്കടാത്തന്മാർ വന്നു പോയി. എന്നാൽ പോലീസ് സ്റ്റേഷൻ പെറ്റീഷിച്ചിരിക്കുന്നു.
5: രാത്രികാലങ്ങളിൽ പുലമാടങ്ങളിൽ പുലക്കടാത്തന്മാർ വനിതയായുധങ്ങളുമായി സംഘം ചേർന്നു അമ്മാക്കന്മാരെ ആക്രമിക്കാൻ കൂടാതെ നടത്തുന്നതാകുന്നു.
3: പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. നാളെയാണ് ആ മീറ്റിംഗ്. ഇന്ന് വൈകുന്നേരത്ത് കണ്ണനും മത്തായും കാൻകുളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് പോയി തിരിച്ചു വരുമ്പോ വലിയമാർക്ക് കൊച്ചു തന്റെ വീട്ടിൽ മുറ്റത്തെത്തി. കണ്ണൻ പറഞ്ഞു, മത്തായി നീ വയ്ക്കോ, ഞാൻ അങ്ങോട്ട് ഒന്ന് കയറിട്ട് വരാം, എന്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വരാം.
5: പെണ്ണിനെ കാണുന്നു പാനും ചെയ്തല്ലേ ഉള്ളൂ നിന്റെ കല്യാണത്തിന്, ഒന്നതാ ഒന്ന് അടങ്ങിക്കളയണാകാന്ന.
3: നീ പോടാ മത്തായി, നിനക്ക് വെണ്ണും പേടെ കോഴി തോളണം, നീ പോ. കണ്ണൻ അകത്തോട്ട് കയറി. മത്തായി തറയെ ചെന്നപ്പോ മറിയ പരിഭവിച്ചു.
5: എവിടായി കിടന്ന് ഓടുന്നത്? ഇരുന്ന് വെളിവില്ലാതെ ഓട്ടം തന്നെ ഓട്ടം. സമയത്തിനും കാലത്തിനും മാറിച്ചു എന്നുള്ളത് കളിച്ചു കുറിച്ചൊന്നും കിടന്ന് ഉറങ്ങിക്കൂടായോ?
3: ഉരുളെ ഉരുട്ടി ഉണ്ടെന്നതിനിടയ്ക്ക് അയാള് ഭാര്യയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുക. കുറച്ചു കഴിഞ്ഞപ്പോ ഉരുള മാത്രമേ ഉള്ളൂ, ഊണില്ല.
5: എന്താ ദൂഷിച്ചു നോക്കുന്ന?
3: എന്റെ മറിയെ, നിന്റെ മുഖത്തുനിന്ന് വല്ലാത്തൊരു ചന്തം. നീ വാരത്തിന് അല്ല, ഞാൻ തീ ചൂടോ കൂടെ നിൽക്കു, വെച്ചോളൂ. പോയി കൈ കഴുകി, വീട് കത്തിച്ചു, രണ്ട് പുക വിട്ടു, പാടെടുത്തിട്ട് ചാഞ്ഞി കിടന്നു. എടാ കണ്ണ് അടുക്കളയിലേക്കാ.
5: മറിയേ, പിള്ളേരൊക്കെ അറിഞ്ഞടി, ഇങ്ങോട്ട് വാടി, എളുപ്പം വാടി.
3: അവൾക്ക് ഉത്സാഹമായി. അവളെ ചട്ടിയും കല്ലുമെല്ലാം അടച്ചു വെച്ചു അടച്ചു വെച്ചു. ചെന്ന് വാദിച്ചിട്ട് ചാരി ഒന്ന് ഭർത്താവിന്റെ കൂടെ ഒന്ന് പായലിരുന്നു. ഭർത്താവ് ഭാര്യയുടെ കരം ഗ്രഹിച്ചു. അവളെ വിളക്കൊതുക്കിടത്തി.
5: മത്തായി ഉണ്ടടാ, മത്തായി ഉണ്ടടാ. അയ്യോ, ആരെ വിളിക്കുന്നു? ചെല്ലു, നിങ്ങളെ തിരക്കുന്ന അങ്ങോട്ട് ചെല്ലും.
3: നീ പോടി, ഇപ്പോഴാ മത്തായി ഉണ്ടോ? നിന്റെ പാട് നോക്ക്.
5: മത്തായി ഉണ്ടോ? അങ്ങോട്ട് ചെല്ല്.
3: അവള് പെട്ടെന്ന് വിളക്കൊളുത്തി. മത്തായി ഒന്ന് ബാധിച്ചിട്ട് നിൽക്കുമ്പോ പുറ്റം നിറയ പോലീസ്.
5: നീയാണോ മത്തായി? നീയാണോ മത്തായി?
3: അമ്മേ, കണ്ണം പുളക്ക് ഒറ്റയാട്ടി അവള് പോയി ഒരു തൊഴി.
5: അയ്യോ അയ്യോ, മർദ്ദനാഥ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ, ആരുമില്ലേ, കെട്ടിയോളും മക്കളും അല്ല, മറ്റേ ആരുമില്ലേ.
3: പോലീസ് അകത്ത് കയറി ചാട്ടി കാലം എല്ലാം അടിച്ചടച്ച് ഇറങ്ങി വന്നു. മത്തായിയെ കൊണ്ടുപോയി. മറിയും മക്കളും മാവിട്ട് കരയുന്നു. ആ മാടങ്ങളുടെ മുറ്റത്തെല്ലാം പുലപ്പെണ്ണുങ്ങൾ മണ്ണെണ്ണ വിളക്കുമായിട്ട് കടലിൽ ഒഴുക്കൊണ്ട് നിൽക്കുന്നു. പട്ടി വരയ്ക്കുന്നു. മാത്തായെ കൊണ്ടുപോയി

0: കല്യാണത്തിന് കൊച്ചിലാരെ വീട്ടിൽ നിന്ന് കർണൻ വീട്ടിലെത്തിയപ്പോ ഒരുപാട് ഇരുട്ടി. അമ്മേ, കൊച്ചാളി വിളക്കൊളുത്തിയില്ല, വാതിൽ
1: തുറന്നു. മോനെ കണ്ണ, നീ എങ്ങോട്ടെങ്കിലും മാറിക്കളയടാ, നിന്നെ തിരക്കിപ്പോടെ പോലീസ് വന്നടാ.
0: ഇപ്പൊ അഞ്ചാറ് പേരുണ്ടായിരുന്നു, ഏ പള്ളി പഠിക്കുന്ന മസായ തപ്പിക്കൊണ്ട് പോയടാ. അയ്യോ, മസായ കൊണ്ടുപോയോ? ഏ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ മേടിക്കണ്ട, അമ്മ മേടിക്കണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും മാറിക്കളയാം.
1: കണ്ണൻ ഇരുളിൽ മറഞ്ഞു. പോലീസ് സ്റ്റേഷൻ നിലവിളി കേട്ടാം, കേൾക്കാം, മത്തായിയുടെ നിലവിളി കേൾക്കാം, അവനെ ശരിപ്പെടുത്തുന്നു. തമ്പ്രാക്കന്മാരോട് കളിച്ചാൽ അങ്ങനെ പ്രതികാരം തീർന്നില്ല. പ്രതികാരം കൊയ്ക്ക് തറവാട്ടിൽ കൊയ്ത്തു വന്നപ്പോ കണ്ണക്കൊന്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ല, ആരും വരണ്ട നേരത്തെ അറിയിക്കുകയും ചെയ്തു. മറ്റുള്ളവരെല്ലാം കൊയ്ത് കെട്ടിക്കൊണ്ട് പോകുമ്പോ കൊച്ചയും ശങ്കരിയും നിറകണ്ണോടെ നോക്കി നിൽക്കും. കൊയ്ക്ക് തറവാട്ടുകാരോട് പിണങ്ങിയ പിന്നെ ജന്മിമാരാരും ആ പിണങ്ങിയവരെ ജോലിക്ക് വിളിക്കില്ല. കണ്ണക്കൊന്റെ വീട്ടിൽ ഭയങ്കര പട്ടിണി, പട്ടിണി രോഗം. മാറി കീറി ഒരു കൂറയും പൊച്ച് വടിയും കുത്തി പിടിച്ചത് ആ മുറ്റത്തിൽ നിന്ന് വേലി കാച്ചുന്ന പാവം കണ്ടങ്കോൻ. ഈച്ച മുതിഞ്ഞിരിക്കുന്നു, അയാളുടെ കണ്ണിൽ പിളയടിഞ്ഞിരിക്കുന്നു, കണ്ണിൽ പോളയടിഞ്ഞിരിക്കുന്നു. വീട്ടിൽ മറ്റാരുമില്ല. കൊച്ചൈ പത്തിയൊരു ഒരു ബന്ധു വീട്ടിൽ പോയിക്കാ നെല്ലുകട വാങ്ങിക്ക. മോളെ
2: ശങ്കരി
0: അവള് അയൽ വീട്ടിൽ ഇവിടെ പോയിരിക്കും. കണ്ടക്കോരെ പതുക്കെ എഴുന്നേറ്റു. അയാൾ കോഴിക്ക് തലവാട്ടിലെത്തി, തമ്പ്രാന്റെ വീട്ടിലെത്തി. ആ കാളകളെ പേറ്റം തുടങ്ങി. കാര്യസ്ഥൻ ചങ്കനാളുടെ വീരസ്യം.
2: ആരാ ചങ്കു അവിടെ?
0: അല്ല, കണ്ടക്കോരം വന്നിരിക്കുന്നു. ചട്ടമ്പിള്ള അമ്മാവിയപ്പം വന്നിരിക്കുന്നു. അവനെ ഒന്നും പറയല്ലേ, ആ മടക്കത്തിൽ നിന്നെങ്കിലും മാറ്റി കഴിച്ചോണ്ട് പോട്ടെ. കണ്ടക്കോന്റെ കണ്ണ തറഞ്ഞു. തമ്പുരാൻ ഇപ്പോഴും തന്നോട് അലിവുണ്ട്. ആ വേനൽക്കാരി ഒഴിച്ചുകൊണ്ട് കഞ്ഞിയും പുളിശ്ശേരി എല്ലാം ഊച്ചി കുടിച്ചുണ്ട്, പഞ്ചാബ് പോലെ കഴിച്ചുണ്ട്. കണ്ടക്കോരം മാടത്തിന്റെ മുറ്റത്ത്.
2: മോളെ എന്റെ ചങ്കരി.
0: അവളിവിടുന്ന് ഓടി വന്നപ്പോ കണ്ടത് അവളുടെ അച്ഛൻ മുറ്റത്ത് വീണ് കിടക്കുന്ന.
2: അവൾ
0: അച്ഛനെ താങ്കെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ കിടക്കുന്ന അച്ഛനല്ല അച്ഛന്റെ പ്രേതം.

അച്ഛൻ മൃതദേഹത്തിൽ വീണ് കിടന്ന് വാവിട്ട് കരയുന്ന ശങ്കരിയെ ആരോ വന്ന് വിളിക്കുന്നു. ശങ്കരി, എരി പെണ്ണേ, ഞങ്ങളെ പെണ്ണേ, ഞങ്ങളെ അയൽക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നിൽക്കുന്നു പാച്ചൻ. അച്ഛനെ മാടം പൊളിക്കാൻ വന്നപ്പോ അച്ഛനെ തെങ്ങിൽ പിടിച്ചു കിട്ടി ഇട്ടിച്ച പാച്ചൻ ശത്രു. പക്ഷേ ഈ ആപത്സന്ധിയിൽ പാച്ചൻ അവളെ സഹായിച്ചു. ആ മൃതദേഹം സംസ്കരിക്കാനുള്ള ചെലവൊക്കെ വഹിച്ചത് പാച്ചനാണ്. അതുകൊണ്ട് അവൾക്ക് മാനസികമായി പാച്ചനോട് കടപ്പാടുന്നു. ഇനി 4-5 ദിവസം കഴിഞ്ഞു. ആ വീട്ടിൽ ഒരാൾ വരുന്നു വന്നു, ഒരു ബന്ധു വരുന്നു വന്നു. ബന്ധുവല്ല, കണ്ടാണ്ട് ഒരു ജന്തുവാ. 2.5 അടി പൊക്കം ഉണ്ട്. അവന്റെ പേര് കുട്ടി. കൊത്തേം കുട്ടി എന്ന് വിളിക്കും. സംസാരിച്ചാൽ തിരിയാത്തൊന്ന് കൊത്തേം കുട്ടി വിളിച്ചു. കൊച്ചൈകള് ഒരു ബന്ധുവാണ്. അവനന്ന് വെറുതെയല്ല വന്നു, വെറുതെയോടല്ല വന്നു. അന്ന് അവൻ അന്ന് രാത്രി ശങ്കരിക്ക് ഒരു പുടവ കൊടുത്തു. ശങ്കരിക്ക് അങ്ങോട്ട് ഭർത്താവ് ഉണ്ടായി കൊത്തേം കുട്ടി.

0: കരയ്ക്കില്ലെന്നോളം മേലിലെക്കുമ്പോ പുറകുന്നൊരു വിളി.
1: എന്റെ ലങ്കരി എന്തോ ഉരികൊണ്ടി.
0: അവള് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോ നിൽക്കുന്ന ആച്ചൻ.
1: അവളെടുത്ത് ആച്ചൻ ചാടി
0: കഴുത്തുമ്പോ വിളക്കോട് ചോദിച്ചു.
1: നാളല്ലേ പെണ്ണുങ്ങളെ കുളിക്കുന്നു നോക്കി നിൽക്കാൻ. ആഹാ ചിരിക്കുന്നോ? പോ.
0: ഞാൻ ചെയ്ത തെറ്റാ, ഞാൻ പോയിക്കോളാം. പക്ഷെ ലങ്കരി കാണണം. കാണുമോ? അവള് ചുറ്റും കണ്ണോടിച്ചു. അവളും തലയാട്ടി. പാച്ചൻ കമ്പനി അടിച്ചിട്ട് പോയി.
2: അന്ന് ചന്തയെ പോയ ശങ്കരി രാത്രി 8 മണിയായിട്ട് തിരിച്ചു വന്നില്ല. നമ്മുടെ കൊത്തയും കുട്ടിയും കൊച്ചയും കളഞ്ഞു. ചൂട്ടുപെട്ടുമായിട്ട് അവിടെ എല്ലാം തിരക്ക് നടക്കുന്നു. കാട്ടിലും കൈതയിലും തോട്ടിലും പാടത്തൊക്കെ വിളി. അവൻ വിളിയോട് വിളി എട്ട് നാടും കൊണ്ട് വിളിക്കുന്നു.
1: ചങ്കതിയേ, നീ എവിടെ പോയി കിടക്കുന്ന ചങ്കതിയേ?
0: നാള് കൂടി. എന്താണ് എന്താ പടം ഉണ്ടാക്കുന്നത്?
1: ചങ്കതിയെ വന്നോ?
0: ചങ്കതി എന്നിട്ട് ചങ്കതി. ഏ പാച്ചന്റെ പാച്ചന്റെ മാടത്തിലുണ്ടാ സന്ധ്യ മയക്കത്തിന്. അവൾ ആ മാടത്തിലോട്ട് കയറി പോണേ ഞാൻ കണ്ടു. നാട്ടുകാരെല്ലാരും പാച്ചന്റെ മുറ്റത്തെത്തി. ഓരോരുത്തരോരോന്ന് പറഞ്ഞു വെക്കുമ്പോ പാച്ചൻ പുറത്തേക്ക് ഒരു ചാട്ട ഒരു വെട്ടുകത്തിയാട്ട്. എല്ലാരും പുറകോട്ട് മാറി. കാരണം അവധി കത്താളയക്കുന്നു. പക്ഷെ കൊത്തേൻ കുട്ടിക്ക് അവ പതുക്കെ അടുത്തി വന്നു. പാച്ചൻ പറ്റാത്ത,
1: എനിക്കൊന്നും സൂക്കാതുമില്ല കേട്ടോ.
0: നാട്ടുകാരെല്ലാം ഈ കൊത്തേൻ കുട്ടിയെ ആവുന്ന അമ്പുഴുക്കും പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ ആ അവഹിത ബന്ധത്തിന് പരുഷമായൊരു അംഗീകാരം കിട്ടിയിരിക്കുന്നു. പക്ഷേ അധിക നാൾ കഴിഞ്ഞില്ല, പാച്ചൻ പോയി വേറെ കല്യാണം കഴിച്ചു. അവൻ ചുമ്മാ കല്യാണം നടന്നല്ലേ, അപ്പൊ പോയി കല്യാണം കഴിച്ചു. പാച്ചൻ കല്യാണം കഴിച്ച അവന്റെ പെണ്ണ്, അവന്റെ പെണ്ണ് നമ്മുടെ കണ്ണന്റെ മുറപ്പെണ്ണ് നീലമ്മ.

0: കല്യാണം കഴിച്ചു താമസിച്ചാണെങ്കിലും കിട്ടിയ പെണ്ണ് വളരെ നല്ല ഐശ്വര്യമുള്ള പെണ്ണ്.
1: ഇപ്പൊ നീലമ്മയുടെ അയൽക്കാരി മാല പറഞ്ഞു.
0: അതെ, അവള് ഐശ്വര്യമുള്ള, പക്ഷെ അവിടെ കല്യാണത്തിന് മുമ്പ് ഒരിക്കൽ നടന്നതാ. അയ്യോ, അതെങ്ങനെ? ഒന്നും പറയണ്ട, അവിടെ കല്യാണത്തിന് 5 ദിവസം മുമ്പ് അവിടെ മറച്ചിറക്കാൻ കണ്ണൻ പോലീസിനെ പേടിച്ച് നാട് വിട്ടതാ. പിന്നെ ചാത്തങ്കരിയിലോ മറ്റോ വെച്ച് പോലീസുകാരവനെ പിടികൂടി കളക്കേറി കുടുക്കി ജയിലിട്ടിരിക്ക. 5 വർഷം കഴിഞ്ഞവനി വരും, ഇറങ്ങി വരുമ്പോണ്ടല്ലോ ഇങ്ങോട്ട് വന്ന് പായി പാച്ചെന്ന് നിറയെ കയറിച്ചെന്ന് നീലമ്മയുടെ കയ്ക്ക് പിടിച്ച് വലിച്ചടിച്ചു കൊണ്ടുപോരും. അത്ര തീരാമക്കാരനാ കണ്ണൻ.
2: മാല കഥ പറഞ്ഞു, അവളുടെ പൂർവ്വ കഥ പറഞ്ഞു.
0: സ്വാമിയേ, സ്വാമിയേ, സത്യമായ പൊന്നു മേലുണ്ടാവും പടിയേ.
1: നമ്മുടെ തിരുവഞ്ചനൊരു ഒരു നേർച്ച ഉണ്ടായിരുന്നു. തൃശ്ശമാസം 1-ാം തീയതി ഓച്ചം പോയി കുളിച്ചൊഴുതു. നേർച്ച മറ്റൊന്നുമല്ല, കഴിഞ്ഞ പ്ലാവെള്ളപ്പൊക്കത്തിന് മൂദേവി ആ മാടങ്ങളിലെല്ലാം താണ്ഡവനൃത്തം ചെയ്യുമ്പോ നമ്മുടെ തിരുവഞ്ചൻ ഒരു വള്ളത്തിനകത്ത് 5-6 ഏത്തക്കലയും 4-5 വട്ടി അവിലുമായിട്ട് പതുക്കെ ഊന്നിപ്പോയി. കുട്ടനാട്ട് 5000 പറക്കണ്ടത്തിന്റെ ഉളമത്തൻ ബക്കച്ചൻ ഒരാള് വീട്ടിന്റെ മുമ്പിൽ വൺപഞ്ചി അടുപ്പിച്ചു, കരക്കി സാധനങ്ങളെല്ലാം കൊണ്ട് നിരത്തി വെച്ചു, തലേക്കെട്ടഴിച്ചു, കക്ഷത്ത് വെച്ചു. തൊഴുകയോടെ നിൽക്കുമ്പോ ഇറങ്ങി വരുന്നു വക്കച്ചൻ മുതലാളി.
0: തിരുവഞ്ചോ, എന്തോ എത്ര പേരെ കൊണ്ടുവരാടാ? ഞാൻ വിചാരിച്ചാ 500 പേരെ കൊണ്ടുവരാ. വള്ളികുന്നത്തുനിന്നും ഏവൂരുന്നും പിന്നെ ചൊനക്കരയിൽ എല്ലാം കൂടെ 500 പേരെ കൊണ്ടുവരാ.
3: എന്തോ കൊടുക്കണ കൂലി?
0: കൂലി നമ്പ്രാൻ കൊടുക്കുന്ന വാങ്ങിച്ചോണ്ട് പോകും.
1: 500 പോരാടാ, 4 ആളെ കൊണ്ടുവരണം. ഇവിടെ കുറെ കർഷക തൊഴിലാളികൾ, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു പഠിപ്പിച്ച അവര് പോലെ അല്ല പോലും, കർഷക തൊഴിലാളികളാണ് പോലും. ഒറ്റയാണത് ഞാൻ എന്റെ പാടത്ത് ഇറങ്ങുന്നത്. ഇന്ന് 1000 ആളെ കൊണ്ടുപോവാം. ഇതാ 100 രൂപയുണ്ട് അഡ്വാൻസ്, കൊണ്ടുപോവാം. അച്ചാരം വാങ്ങിച്ച് മടി വെച്ചപ്പോഴും വന്ന് തിരികെ വന്ന് വള്ളത്തിൽ കയറി. ഇപ്പൊ തിരുവഞ്ചന് ഒരു മനസാക്ഷി കൊത്ത്.
0: നല്ലവന്റെ കഞ്ഞി പാറ്റായിരുന്ന പണിയാണേ ഈ മഹാഭാവം പൊറുക്കണേ. അടുത്ത മാരോളത്തിന് മല കറിക്കോളാവേ.
1: തിരുവഞ്ച മല കയറി തിരിച്ചൊന്നു വീക്ഷെടുത്തു. അടക്കോട്ട് പോകുന്ന സമയമായി. എല്ലാരും വന്നു, 100 കണക്കിന് കുടുംബങ്ങൾ തിരുവഞ്ചന്റെ വീട്ടിൽ. അന്ന് രാത്രി നിലാക്കാല് വീശിയ സമയത്ത് 4-5 വള്ളം നിറയെ ആൾക്കാർ ഇതാ കുട്ടനാട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു.

കടലോസം ഉച്ചരിഞ്ഞപ്പോ അവരെല്ലാം അയ്യായിരപ്പറക്കണ്ടത്തിന് ചരക്കാരിച്ച് നിറങ്ങി. പക്ഷേ കൊയ്യാനിറങ്ങിയപ്പോൾ കുട്ടനാട്ട കർഷകത്തൊള്ളാളികൾ ഈ കരിങ്കാലികളെ തടഞ്ഞു.

0: അന്നു കൊയ്ത്ത് നടന്നില്ല. അവസാനം മക്കറ്റ മോളാളി വഴങ്ങി ഒത്തീർപ്പുണ്ടായി. കുട്ടനാട്ടുകാരും തിരുവഞ്ചന കൊയ്ത്തുകാരും സംയുക്തമായി കൊയ്തു മെതിച്ചു. ആ ജോലി തിമർപ്പിനിടയിൽ പരസ്പരം പരിചയപ്പെട്ട് ഹൃദയം കൈമാറിയ യുവമിഥുനങ്ങളാണ് കുഞ്ഞച്ചനും തങ്കമ്മയും. കുഞ്ഞച്ചനും തങ്കമ്മയും കുട്ടനാട്ട് ജോലി തീർന്നു. നാളെയാണ് അവർ സ്ഥലമിടുന്നത്. തലേന്ന് രാത്രി ആ പൂച്ചെടിക്കടൽ പൂമര ചൊട്ടി കുഞ്ഞച്ചനും തങ്കമ്മയും സന്ധിച്ചു. തങ്കമ്മ, നീ കരയാതെ, നാളെ നമ്മൾ രണ്ടും കുട്ടനാട് വിട്ടു പോയ പിന്നെ ഞാൻ എന്നാ നിന്നെ ഒന്ന് കാണുന്നു.
1: അത്ര അത്യാവശ്യമുള്ള ആള് അങ്ങ് ചുനക്കരയോട്ട് വരണം.
0: അതെങ്ങനാ തങ്കമ്മേ? അവിടെ കണ്ണീർ തുടച്ചുകൊണ്ട് കുഞ്ഞച്ചൻ പറഞ്ഞു, നിന്നു തരിയാൻ സമയം കിട്ടുവോ? കണ്ണമംഗലത്തിൽ എന്നാ പിന്നെ മകരെ കൊയ്ത്ത്. ആട്ടെ, നീ ഉത്സവത്തിന് വരുവോ? മറുതാച്ചാടയിൽ നമ്മുടെ നാടിൽ ഉത്സവത്തിന് വരുവോ?
1: കൂട്ടനാളുണ്ടേ വരാം, അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഞാൻ മരത്തില്ല.

ഉത്സവം തീർന്നു. കുഞ്ഞച്ചൻ തങ്കമ്മയെ കണ്ടില്ല, അയാൾ നേരെ ചൊന്നക്കരയ്ക്ക് വിട്ടു. അവളെ വീട്ടിൽ ചെന്നു, അവളെ കണ്ടു, അവളെ പെണ്ണ് കണ്ടു, ആ കല്യാണവും നടന്നു. കള്ളക്കേസ് കുടുങ്ങി ജയിലിലായി പോയ കണ്ണൻ ആ ഇടയ്ക്കാണ് കണ്ണമംഗലത്ത് തിരിച്ചെത്തിയത്.

0: തെയ്യം താരം
1: അരിയമ്മ ഇറങ്ങി
0: തെയ്യം താരം
1: ആദ്യത്തെ കണ്ടേ തെയ്യം താരം അരിയമ്മ ഇറങ്ങി
0: തെയ്യം താരം
2: കണ്ണമംഗലത്ത് ഇളയിക്കാത്ത ജന്മയുടെ നിലത്തിൽ നീലമ്മ ഉൾപ്പെടെ കുറെ പുലപ്പെണ്ണുങ്ങൾ

0: പെട്ടെന്ന് ഒരു പാട്ട് നടത്തി, കുറെ ആണുങ്ങൾ വരുന്ന കണ്ട് നാണിച്ച ഒരു പാട്ട് നടത്തി. ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, എടി നിലമ്മ
1: നീ കേട്ടിട്ടുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ ഇല്ല ആളിനെ?
0: അതെ,
1: എടി നമ്മുടെ കർഷകത്തൊഴിലാളി കൊണ്ടിന് നേതാവ് കണ്ണൻ, ആ മുമ്പേ വരുന്ന വീശക്കാരനാ കണ്ണൻ.
0: നീലമ്മയുടെ കയ്യിൽ നിന്ന് ഞാറ് വെള്ളത്തിൽ വീണ് പോയി. തന്റെ മുറച്ചെറുക്കൻ കണ്ണൻ എത്ര കാലം കാത്തു, അന്ന് പോലീസിനെ പിടിച്ച് സ്ഥലം വിട്ടതാ, പിന്നെ കണ്ടിട്ടില്ല. കാര്യങ്ങൾ മറ്റൊരാളുടെ ഭാര്യയാണ്. കണ്ണനും കൂട്ടും വന്നു.
1: നിങ്ങളെന്താ പാട്ട് നിർത്തി കളഞ്ഞ പെണ്ണുങ്ങളെ? ഞങ്ങൾ പാട്ട് കേട്ടാ ഞങ്ങൾ വന്നു, എന്താ നിർത്തി കളഞ്ഞത്? പാട്, നിങ്ങൾ എന്തിനാ ഇപ്പോഴും ജോലി നോക്കുന്നത്? മണി അഞ്ചു കഴിഞ്ഞല്ലോ, എന്തിനാ ഇപ്പോഴും ഞാറ് നടന്നത്? ജോലി സമയം കഴിഞ്ഞു. നമ്മുടെ യൂണിയൻ ഒരു തീരുമാനമുണ്ട്. യൂണിയന് തീരുമാനം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി. 5 മണി കഴിച്ച് കയറി പോവൻ. നീലമ്മ എല്ലാരും വിളിക്കുന്നു, കയറിപ്പോ.
0: എന്തോ യാന്ത്രശക്തി പോലെ അവൾ പെട്ടെന്ന് പാടത്തു നിന്ന് കരിക്കുക. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ കരിപ്പോയി. അടുത്തുടച്ച് പോകുമ്പോ അവൻ വിളിച്ചു ചോദിച്ചു, നീലമ്മേ ഇന്നെ കണ്ടിട്ട് എത്ര കാലമായി, ഒരക്ഷരം ഉണ്ടാവൾ പോയി. പക്ഷെ 2-3 ദിവസത്തേക്ക് പിന്നെ അവൾക്ക് ഒരു ജോലി ചെയ്യാൻ കഴിഞ്ഞ അവളുടെ മനസ്സ് നിറയെ കണ്ണൻ.

0: എന്തുവാടി ആലോചന?
1: എന്താ വന്നിരിക്കുന്നത്? ഭർത്താവ് മാച്ചൻ
0: രണ്ടു ദിവസം ആയാലോടി തുടങ്ങിയിട്ടത്. ഇടി എങ്ങനെയാണ്
1: വിളയിക്കാട്ടിൽ നടാൻ ചെന്നപ്പോ അവിടെ എന്തുവാ ശാശി ഉണ്ടായത്?
0: അവൻ വന്ന് പറഞ്ഞപ്പോ നീ ഞാൻ കേറിപ്പോയാലോടി.
1: അവനാവടി നിനക്ക് ചെലവ് നേരുന്നു.
0: ഇടി
1: കർണനാവടി നിനക്ക് ചെലവ് നേരുന്നു.
0: മാച്ചൻ ചാടി കൊണ്ട് കൊടുത്തവിടെ കേരള കുറ്റിക്ക് അട്ടി വീണുപോയി കൊടുത്തൊരു തൊഴിൽ
1: ിപ്പോയി പിന്നെ രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ വന്നില്ല.
2: ഇതിനിടയ്ക്ക് എന്തോ ഉൾപ്രേരണ മൂലം നീലമ്മ കണ്ണന്റെ വീട്ടിലെത്തി. അപ്രതീക്ഷമായിട്ട് നീലമ്മ കണ്ടപ്പോ കൊച്ചാളി പേടിച്ചു പോയി. മോളെ
3: നീലമ്മ, അയ്യോ നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? നിനക്ക് സുഖമാണോ?
2: ഇവിടെ എല്ലാരും അങ്ങോട്ട് പോയി.
3: ആ ഇവിടെ പെണ്ണമ്മ നടാനെ കൊണ്ടുപോയി. പിന്നെ കണ്ണൻ കർഷകത്തൊള്ളാലി കർഷകത്തൊള്ളാലി പറഞ്ഞ് അടക്കല്ലോ. ആ താ വരുന്നു മോനെ. അല്ല ഏ നീലമ്മ,
2: അല്ല നീ പോകുന്നു.
3: അവൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. താ മോനെ ഞാൻ ഇത്തിരി വെള്ളം കൊരുകൊണ്ടുവരട്ടെ, അവൾക്ക് എന്തെങ്കിലും അനധി കൊടുക്കാൻ.
1: കൊച്ചാള് പുറത്തേക്ക് പോയി. കണ്ണൻ അടുത്തിയൊന്നും നീലമ്മയുടെ കരം ഗ്രഹിച്ചു. നീലമ്മയുടെ കണ്ണ്, ദാഹാർത്ഥമായ കണ്ണുകൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നു.
0: പിടിപെട്ടു. പാടില്ല പാടില്ല നീലമ്മയെ, നീ ഇന്ന്
1: മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ് എങ്കിലും നീലമ്മ നീ എന്റെ മുറപ്പെണ്ണ, നീ എന്നും എന്റെ മനസ്സ് കാണും എന്നും. അതുകൊണ്ടാണ് ജീവിതകാലം അത്രയും ഞാൻ അവിവാഹിതനായി കഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത്.

0: നീലമ്മ വീട്ടിലെത്തി, ഭർത്താവിന്റെ വീട്ടിലെത്തി. ഭാഗ്യത്തിന് പാച്ചൻ അവിടെ ഇല്ല. പെട്ടെന്ന് അകത്ത് കയറി അടുത്ത് തീ കത്തിച്ചു.
1: ആരാരി മാടത്തിനകത്ത്?
0: ആ വന്നിരിക്കുന്നു ഭർത്താവ്. എവിടെ പോയിരുന്നടി? അറിയില്ലടി. എടി എവിടെ പോയിരുന്നു?
2: എവിടെ പോയെന്നോ?
0: എടി നിന്റെ സർക്കിട്ട് എവിടെ?
2: സർക്കിട്ടോ? ഞാൻ അമ്മയെ കാണാൻ പോയി. അമ്മയ്ക്ക് സുഖം പറഞ്ഞു. പിള്ളേര് വന്നു, ഞാൻ കണ്ണമകത്ത് പോയി.
0: അമ്മയെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോയിരുന്നു. എവിടെയൊക്കെ തിരക്ക് തന്നെ. എന്റെ തോന്നിയാസം അതാണല്ലോ, ഞാൻ വെട്ടി കീറിക്കളയോ? ഈശ്വര, അറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിഞ്ഞിട്ടില്ല. സൂക്ഷിക്കാം, ഈ തെറ്റിനെ ആവർത്തിക്കാൻ പാടില്ല. അവൾ പിന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു. എല്ലാ ദിവസവും നല്ല മത്സ്യം മേടിച്ച് കറി വെച്ചു കൊടുക്കുന്നു. ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുമ്പോ വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ. ഒരു ദിവസം പാച്ചൻ കയറി വന്നു. നീലമ്മേ, ഓടി ഇവിടെ. അന്ന് എന്നെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞു. നീ എവിടെ പോയേ?

0: ഓടി ഓടി പോയി അവധാനം ചെന്ന് കയറിയത് കള്ള ഷാപ്പിൽ കുടിച്ചു. അവിടുന്ന് മൂക്കറ്റം കുടിച്ചു. തിരിച്ചു വണ്ടി വന്നില്ല. പോയി കത്തറവാടി പോയി. കാളകരന്റെ കിടന്നുറങ്ങി. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നീലമ്മ എന്നേക്കുമായി പാച്ചനെ വിട്ട് ഭർത്താവിനെ വിട്ടവിടെ അവിടെ വീട്ടിലേക്ക് പോയി. കണ്ണൻ ഇന്ന് കണ്ണമംഗലത്ത് ഒരു മഹൽ ശക്തിയാണ്. കണ്ണൻ കൈ ഉയർത്തിയാൽ കണ്ണമംഗലത്ത് കർഷക തൊഴിലാളികൾ ഒന്നടങ്കം എന്തിനും തയ്യാറാവും. അവൻ വിരലം നനക്കിയാൽ കണ്ണമംഗലം പാടശേഖരം നിശ്ചലമാകും. എന്നിമാർക്ക് സഹിക്കുന്നില്ല. മൈലൻ അവനൊരു ഒറ്റയാനായിരുന്നു. കണ്ണൻ ഒരു സംഘടിത ശക്തി. ഇവൻ എങ്ങനെങ്കിലും വകവരുത്തണം. അതിനാ ജന്മസംഘം ചെയ്തത് തിരുവഞ്ചനെയും പാച്ചനെയും കരുവാക്കി. തിരുവഞ്ചനും പാച്ചനും പതിയിരുന്ന് ആക്രമിച്ചു. കണ്ണനെ പതിയിരുന്ന് ആക്രമിച്ചു. അത് തടഞ്ഞു നിർത്തി. തിരുവഞ്ചൻ തടഞ്ഞു നിർത്തി. ആ കലിങ്കിന്റെ താഴെ പൊളിച്ചിരുന്ന പാച്ചൻ പൊണ്ണിക്കൂടി ഓടി വന്നു. വെട്ടുകത്തി കാഞ്ഞൊരു വെട്ട. കർഷക തൊഴിലാളി യൂണിയന്റെ കഴുത്തൊടിഞ്ഞെന്ന് എമ്മിത്തമ്പരാക്കന്മാർ വ്യാമോഹിച്ചു. പക്ഷേ കുഞ്ഞച്ചന്റെ നേതൃത്വത്തിൽ, ഒരു പുതിയ ചെറുപ്പക്കാരൻ കുഞ്ഞച്ചന്റെ നേതൃത്വത്തിൽ, ആ കർത്തവരുടെ ശക്തി പതിന്മടങ്ങ് ഉയരോടെ തലയുയർത്തിയിരിക്കുന്നു. ജന്മിസംഘത്തോടെ അവർ ഏറ്റുമുട്ടി. അവകാശങ്ങളൊന്നൊന്നായി നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു. എങ്കിലും ജന്മിമാർ പകരം കിട്ടി. നിലം തരിശനാണ് അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് മുമ്പിൽ കർഷക തൊഴിലാളികൾ പകച്ചുനിന്നുപോയി. കൊച്ചിലാൻ പണ്ട് പാടിയ പോലെ, മേപ്പോട്ട് നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ട് നോക്കിയിട്ട് മാനം, നിൽക്കാനൊരിടമില്ല, പോവാനൊരു വഴിയില്ല, എന്ത് ചെയ്യും? പക്ഷെ കൊച്ചിലാനെ പോലെ നിസ്സഹായരായി. മന്ത്രം ജനിച്ചുകയല്ല ആ പുതിയ തലമുറ ചെയ്തത്. അവരുടെ സുസംഘടിത ശക്തിയുടെ സംസ്ഥാന സമ്മേളനം തരിശിട്ട ഭൂമി സ്വന്തമാക്കാൻ തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമെന്നും പ്രതിജ്ഞ എടുത്തു.
1: അതൊരു സംക്രാന്തി നാളിലായിരുന്നു. നാട്ടുകാർ അന്ന് കണ്ടത് നൂറുകണക്കിന് കാളയും കലപ്പയുമായി കർഷക തൊഴിലാളികൾ തരിശിട്ട മിച്ചഭൂമിയിൽ ഇതാ ഉഴുതുമറിക്കുന്നു, വിത്തുവാരി വിതയ്ക്കുന്നു. ആർക്കും ഒരു ക്ഷണവുമില്ല. എരിയാണി വേലത്തത് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് കർഷക തൊഴിലാളി. കുഞ്ഞച്ചൻ മുൻപന്തിയിൽ, തൊട്ടടുത്ത് കൊണ്ട് തങ്കമ്മ വിത്തറച്ച തോണിക്കൊട്ടയോട് അവിടെ അടുത്ത് നിൽക്കുന്നു. കുഞ്ഞച്ചൻ വിത്ത് വാരി വാരി വിതയ്ക്കുന്നു. പെട്ടെന്നാണ് പോലീസ് സംഘം എത്തിയത്. പോലീസ് സംഘം എത്തി.
0: പോലീസ് ഓഫീസർ മൈക്കോട് വിളിച്ചറിയിക്കുന്നു,
1: ഇത് ജന്മിയുടെ ഭൂമിയാണ്. നിങ്ങൾ അനധികൃതമായി ഭൂമി കയ്യേറുകയാണ്. നിങ്ങൾ കയറിപ്പോണം. നിങ്ങൾ കയറിപ്പോണം.
0: ഒരു വെടിപൊട്ടി. കുഞ്ഞച്ചൻ തിരിഞ്ഞു നോക്കുമ്പോ തങ്കമ്മ ഇതാ ചോരയെ കുളിച്ച് കിടക്കുന്നു.
1: രക്തത്തിൽ കുളിച്ച് കിടക്കും തങ്കമ്മയുടെ മൃതദേഹം താങ്ങി തോളിലിട്ടുകൊണ്ട് കുഞ്ഞച്ചൻ നിവർന്നു. രക്തത്തിൽ നിന്ന് ആ നെന്മണികൾ വാരിയെടുത്തുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു, എന്റെ പെണ്ണിന്റെ ഹൃദയരക്തം കൊണ്ട് കുതിർന്ന ഈ നെന്മണികൾ എന്റെ വർഗത്തിന്റെ വിയർപ്പ് വീണ് വളക്കൂറെ തെയ്യും മണ്ണിൽ ജന്മികളുടെ കിങ്കരന്മാരെ, കാവലാളന്മാരെ, പോലീസ് യജമാനന്മാരെ, നിങ്ങളുടെ എല്ലാ നിരോധനങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇതാ ഈ കുഞ്ഞച്ചൻ വീണ്ടും വീണ്ടും വാരി വിതയ്ക്കുന്നു. ഇത് നൂറുമേനിയായി വിളയും. ഇത് നാളെ നൂറുമേനിയായി വിളയും. ഈ സംക്രാന്തി നാളിൽ ഞങ്ങൾ നാട്ടിൽ ഓടിക്കുന്ന മൂധേവി ഈ നാട്ടിൽ ഒരിക്കലും ഒരു വീട്ടിലും തിരിച്ചു വരാതിരിക്കട്ടെ.

0: സംക്രാന്തി, എ പി കളിക്കാടിന്റെ സംക്രാന്തി എന്ന കഥ അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംക്രാന്തി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. എല്ലാ ബുധനാഴ്ചയും ഒരു സ്നേഹിതരുമായി അല്ലെങ്കിൽ അതിഥികളുമായി പ്രത്യേക പോക്കുവയിലിൽ ഒത്തുകൂടുന്നതിനുള്ള ഹൃദ്യമായ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എനിക്കും എന്നോടൊപ്പമുള്ള അതിഥിക്കും, ഒപ്പം ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും. അതുകൊണ്ട് തന്നെ
1: പ്രത്യേക പോക്കുവയിൽ
0: ഏറെ ഹൃദ്യമാകുന്നു എന്ന് എഴുത്തുകളായും അല്ലെങ്കിൽ മെസ്സേജുകളായും അറിയിക്കുമ്പോൾ ഹൃദയത്തിനുണ്ടാവുന്ന ചാരിതാർത്ഥ്യം ഒട്ടും ചെറുതല്ല. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നതിനേക്കാൾ മഹത്തായി
1: വേറൊന്നുമില്ല. ബഹുമാനത്തെക്കാൾ വലുതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. പരസ്പരം കാണാതെ റേഡിയോയിലൂടെ ഇങ്ങനെ സംസാരിക്കുകയും റേഡിയോ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ വെച്ച് സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ ജീവിതത്തിൽ വലുതായി വേറൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുപോലെ തിരിച്ചും ഓരോ ശ്രോതാക്കളുടെയും ഹൃദയമിടിപ്പ് ഞങ്ങൾക്ക് ഇത് സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നോണമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിധ്വനി എന്നോണമാണ് പ്രത്യേക പോക്കുവയിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാ ബുധനാഴ്ചയും 3 മണിക്ക് അവതരിപ്പിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, അധികം പറഞ്ഞ് അധികമാവുന്നില്ല. ഇന്ന് ഒരു സ്നേഹിത അല്ലെങ്കിൽ ഒരു അതിഥി നമ്മളോടൊപ്പമുണ്ട്. ശാന്തകുമാരി കീഴാറൂർ അമ്പലത്തിൻകാല കാട്ടാക്കട സ്വദേശിനിയായ ശാന്തകുമാരിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. കവിതകൾ എഴുതും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന ഒരു കവിതാ സമാഹാരം ശാന്തകുമാരി പുറത്തിറക്കിയിട്ടുണ്ട്. 25 വർഷമായി കാട്ടാക്കടയിൽ വസന്തം ബ്യൂട്ടി ക്ലിനിക് എന്നൊരു സ്ഥാപനം നടത്തുന്നു. അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്നു. ഇത്രയൊക്കെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ടത്. ബാക്കിയെല്ലാം ശ്രോതാക്കൾക്ക് നേരിട്ട് സംസാരിക്കാൻ പരിചയപ്പെടാം. വളരെ സന്തോഷത്തോടുകൂടി കവയത്രിയും അതുപോലെ തന്നെ ബ്യൂട്ടി ക്ലിനീഷ്യനുമായ ശാന്തകുമാരിയെ പ്രത്യേക പോക്കുവയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് വിളിക്കാം, സംസാരിക്കാം, കവിതകൾ ചോദിക്കാം, അതുപോലെ തന്നെ നമുക്ക് പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891884912. സന്ദേശങ്ങൾ അയക്കാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ ഹലോ
1: ഹലോ ഹലോ ഒക്കെ തന്നെ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചല്ലെങ്കിൽ ഇനിയും 3-4 ഹലോ കേൾക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇപ്പൊ ഒരു ഹലോ അല്ലേ കേൾക്കാനുള്ളൂ. ശരി, ആരാണ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവയത്രിയും ഒപ്പം ഒരു ബ്യൂട്ടി ക്ലിനീഷ്യനുമായ ശാന്തകുമാരിയാണ്. ഹലോ പറഞ്ഞ് സ്നേഹം അറിയിച്ച് സംസാരിക്കാം.
2: ഹലോ ശാന്തകുമാരി സാർ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
3: എവിടുന്നാണ്, പേരെന്താണ്? പരുത്തിക്കുഴി. ശശികല. പരുത്തിക്കുഴിയുടെ അടുത്താണല്ലോ. അറിയാം അറിയാം. എന്ത് ചെയ്യുന്നു?
2: ഞാൻ വീട്ടമ്മയാണ്. വീട്ടിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
3: ഓ, വായിക്കും.
2: ലൈബ്രറിയൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
3: ശരി.
2: ഏഴത്തൊത്ത് പുസ്തകങ്ങളൊക്കെ വായിച്ചോണ്ടിരിക്കുന്നു. എല്ലാം വായിച്ചു, ഇനി രണ്ടെണ്ണം വായിച്ചോണ്ടിരിക്കുന്നു.
1: ഏതൊക്കെയാണ് വായിച്ചത്? വായിക്കാനുള്ള പ്രേരണയൊക്കെ
2: വായിച്ചതൊക്കെ ഞാൻ പറയാം. സേലർ ഫ്ലക്കിന്റെ നല്ല ഭൂമി, പിന്നെ പെരുമാൾ മുരുകന്റെ അർത്ഥനാരീക്ഷൻ, പിന്നെ എന്റെ ബാല്യകാല സഖി ബഷീറിന്റെ, പിന്നെ കേർമീരയുടെ മോഹമഞ്ഞ, ജോൺ റസ്കിന്റെ അന്തുദീന്റെ ലാസ്റ്റ്,
3: പിന്നെ
2: മാധവിക്കുട്ടിയുടെ മാനസി, പിന്നെ ഏറ്റുമാനൂർ ശിവകുമാറിന്റെ ആകാശഗംഗ, പിന്നെ മെഴുമേലി ബാബുരാജിന്റെ ലോറിക്കാരൻ. ഇത്രയും വായിച്ചു, രണ്ടെണ്ണം വായിച്ചു തീർന്നില്ല. കൈവശം കൊടുത്ത് കൊടുത്തിട്ട് നമ്മള് ലൈബ്രറി കൊടുത്തിട്ട് പിന്നെ അവർ ഈരണ്ടെണ്ണം തരുമാത്രം
3: വായിക്കും.
2: അങ്ങനെയാണല്ലേ, വായിച്ചു തീർത്തോളം കൊടുക്കണം. കൊടുത്തിട്ട് പിന്നെ രണ്ടെണ്ണം തരുമാസം, രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും രണ്ടെണ്ണം
3: ചെന്നെടുക്കും. എങ്ങനെയാണ് എഴുതാറുണ്ടോ? വായിക്കുമ്പോൾ എഴുതാൻ തോന്നാറുണ്ടോ?
2: എഴുതാനും തോന്നാറ്, എഴുതക്കില്ല. എഴുതാനും കവിതയൊക്കെ വലിയ ഇഷ്ടമാണ്. നല്ല കവിതയൊക്കെ വായിക്കാനും നല്ല ഇഷ്ടം തന്നെ. ഇതുവരെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. വായന,
1: ഈ വായനയിലേക്ക് വരാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു കേൾപ്പിക്കേ.
2: സാർ അത് സാർ നോക്കോളൂ, വായനയിൽ കൂടെ ഈ ലൈബ്രറി കൊണ്ടുവന്നതും വായിച്ചു തോന്നും സാർ നോക്കോളൂ. സാറ് നല്ല കാര്യങ്ങൾ നല്ല അറിവുകളൊക്കെ പറഞ്ഞു എന്നുകൊണ്ട് അതുകൊണ്ട് ഈ ലൈബ്രറിയിലേക്ക് ഒന്ന് പോയി എടുക്കാനും എടുക്കാൻ കഴിഞ്ഞു, വായിക്കാൻ കഴിഞ്ഞു, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സാറ് നോക്കാൻ തന്നെ.
1: പക്ഷെ പുസ്തകത്തിന്റെ ലിസ്റ്റ് കേട്ടപ്പോഴത്തേക്കും എണീറ്റ് നിന്ന് ബഹുമാനിക്കാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ, അത്ര ഗംഭീര പുസ്തകങ്ങളാണ് വായിച്ചിരിക്കുന്നത്.
2: ഇതൊരു അറബ് നഗരത്തിന്റെ കഥയാണ്. അവിടത്തെ ജീവിതവും അതേ സമയം ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്തെയും ജനതയെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു നോവലാണ് അർത്ഥൻ. ഇത് അറേനാമിന്റെ അർത്ഥ നോവൽ, എനാമിന്റെ അറേബ്യൻ നോവൽ. ആരെയും പ്രതിനിധാനം ചെയ്യുന്നില്ല, ചരിത്രത്തിൽ കഥാപാത്രങ്ങളും സംഭവങ്ങളിലൊക്കെ വേറൊരു ചെറിയത്ത ഒരു കൂടിച്ചേരൽ മാത്രമാണ് ഈ നോവൽ. അങ്ങനെ ഓരോ പുസ്തകത്തിലും എഴുതി വായിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട്.
1: ഇങ്ങനെ ഇത് വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള കുറിപ്പുകൾ ഇതേപടി ഡയറിയിൽ എഴുതി എഴുതി വെക്കണം കേട്ടോ.
2: ഓ, എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ പുസ്തകങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
1: ഒരു വായനക്കാരിയോടുള്ള എല്ലാ ബഹുമാന ആദരങ്ങളും മനസ്സിൽ നിർത്തിക്കൊണ്ട് ഞാൻ ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് ശാന്തകുമാരിയുടെ ഒരു കവിത വായിപ്പിച്ച് കേൾപ്പിക്കട്ടെ, ശ്രദ്ധയോടെ
2: കേട്ടോ.
1: ഞാനല്ല, ശാന്തകുമാരി മാഡം
2: വായിക്കും.
3: നമുക്ക് സാധാരണ നമ്മൾ എത്ര വലുതായാലും നമുക്ക് അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു വല്ലാത്ത വികാരമല്ലേ. നമ്മൾ എത്ര ഏത് നിലയിലെത്തിയാലും അമ്മയെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക. അപ്പം അമ്മയെക്കുറിച്ചുള്ള അമ്മക്കിനാവ് എന്ന കവിത ഞാൻ പാടുകയൊന്നുമില്ല, ഒരു എൻ്റേതായ ഒരു നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു വൃത്തത്തിലും താളത്തിലും ഒരു ട്യൂണുണ്ട്, ആ ഒരു വിധത്തിലുള്ള ചൊല്ലലാണ്. അല്ലാതെ പാട്ടുകാർ അല്ലെങ്കിൽ ഇപ്പോൾ കാട്ടാട മുരുകനൊക്കെ പാടും പോലെ ഒന്നും എനിക്ക് പാടാൻ കഴിയില്ല.
2: അപ്പോൾ
3: ആ അമ്മക്കിനാവ് ഞാനൊരു നാലഞ്ച് പേര് ചൊല്ലാം.

0: സങ്കടമമ്മ, ഇങ്ങനെ പോവും ആ കവിത. നമ്മൾക്ക് എന്ത് സങ്കടം വന്നാലും, അതെ അതെ അതെ, ഓക്കെ താങ്ക് യു. ഓക്കെ സന്തോഷം, വളരെ സന്തോഷം. വീട്ടില് ഞാനും രണ്ട് മക്കളും, രണ്ടാൺമക്കളാണുള്ളത്. അതെ, ജോലിയുണ്ട്. ഒരാൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ഒരാൾ ഐ ടി മേഖലയില് ബാംഗ്ലൂരാണ്. വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. കവിത എഴുതി, എഴുത്തുകാരിയാണ്. ഇത് എന്റെ കവിതയാണ് തന്നെ ചൊല്ലിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാടുന്ന ആളല്ല, എഴുതുന്ന മാത്രം ആളാണ്. കവിത ഒരു 250 കവിതകളുണ്ട്. ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചുള്ളൂ, ഇനി അടുത്ത് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
1: വളരെ സന്തോഷം, കവിത കേട്ടതിൽ നല്ല സന്തോഷം. എനിക്ക് രണ്ട് മക്കളാണ്, രണ്ടാമക്കളാണ്, കൊച്ചുമക്കളാണ്. രണ്ടാമക്കള് വിവാഹം കഴിച്ചു. ഒരു മോന് 10 വയസ്സായി, ഒരു കൊച്ചു, ഒരു മോന് 14 വയസ്സായി.

0: ഓ അത് ശരി.
1: അപ്പൊ ഇപ്പൊ സ്വസ്ഥമായിട്ട് വായിക്കാനൊക്കെ സമയമുണ്ടല്ലേ, എല്ലാ പ്രാരാബ്ദവും തീർന്നല്ലോ.
0: ഓ ഞങ്ങള് എന്റെ ഭർത്താവും ഞാനും അമ്മയും, എന്റെ അമ്മയും മാത്രമേ, ഞങ്ങൾ മൂന്നുപേരും നമ്മളെ കുടുംബ വീട്ടിലാണ് താമസം. എന്റെ സമയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പിന്നെ എനിക്ക് മലരെ മകളെ പാതി മലരെ എന്നുള്ള പാട്ടാണ്.
1: ഏതായിരുന്നു?
0: മകളെ പാതി
1: മലരെ, ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ അല്ലേ? അതാണെന്ന് തോന്നുന്നു അല്ലേ?
0: സിനിമയുടെ പേര് അത്ര പോലെ അറിഞ്ഞില്ല.
1: അത് തന്നെ, അത് തന്നെയാണ്. കേൾക്കുമ്പോഴേ അത്ര മനോഹരമായ ഒരു പാട്ടല്ലേ അത്. അതുകൊണ്ട്
0: അവിടെ ഇരിക്കുന്ന സാറിനും സാറിനും സ്റ്റുഡിയോ ഇരിക്കുന്ന എല്ലാവർക്കും, ഫോണെടുത്തവർക്കും, എല്ലാവർക്കും വേണ്ടി, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു. എന്റെ
1: ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ചമ്പക്കുളം തച്ചൻ എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് കെ എസ് ചിത്ര പാടിയ അല്ലേ, യേശുദാസ് പാടിയ പാട്ടാണ് അല്ലേ? രണ്ട് മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പൊ യേശുദാസ് പാടിയ പാട്ട് കേൾപ്പിക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ പിന്നെ ശാന്തകുമാരി മാഡത്തിന് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ പാട്ടുകളിലേക്ക്.
0: ഓക്കെ
2: നന്ദി. ഓക്കെ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: അപ്പൊ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിത ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരം എഴുതുകയും 25 വർഷത്തോളമായി കാട്ടാക്കടയിൽ വസന്തം ബ്യൂട്ടി ക്ലിനിക് എന്ന സ്ഥാപനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന അമ്പലത്തിൻകാല സ്വദേശിയായ ശാന്തകുമാരിയാണ് നമ്മളോടൊപ്പമുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വർത്തമാനം പറയാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സാർ.
0: ഓ,
1: നമസ്തേ സാർ.
0: നമസ്തേ
1: ശാന്തകുമാരി മാഡത്തിന്. നമസ്തേ.
2: നമസ്തേ. നമസ്തേ.
1: എന്റെ പേര് ഹരിഹരദാസ്.
2: എനിക്ക് സംസാരിച്ചൊന്നും മനസ്സിലായി.
0: ശരി, സംസാരിച്ചോളൂ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം. നമസ്കാരം. ഞാൻ പിന്നെ എന്തൊക്കെ വിശേഷം? ഇന്ന്
1: ഒരു വിശേഷമില്ല, ഇവിടെ വെയില് മാത്രമേ ഉള്ളൂ, മഴയില്ല.
2: പിന്നെ
1: അതുപോലെ തന്നെ സാറ് കരയിച്ചു കേട്ട.
2: എന്ത് എന്ത് വെച്ചി?
1: സാറൊരു കഥ പറഞ്ഞു, ഞാൻ കരഞ്ഞു.
2: കഥ അത്രയും തീവ്രമായ
1: കണ്ണിക്കൂടി ഇങ്ങനെ മണമടായിട്ട് വന്നു. സാറിനോട് ഞാൻ ചോദിച്ചു, എന്നെ കരയിച്ചു കരഞ്ഞു. സത്യമാണ്, ആ കൊച്ചുകുട്ടി വെയില തണുപ്പിൽ നിന്ന് വിറയ്ക്കുന്ന ഭാഗവും ഒരു അമ്മ വന്ന് അതിനെ വിളിച്ചോണ്ട് വന്ന് അവരെ കയ്യിലിരുന്ന ചോറ് പൊതി കൊടുക്കുകയും ചെരുപ്പ് കടയിൽ കൊണ്ടുവന്ന് ചെരുപ്പ് വാങ്ങി ഇട്ട് കൊടുത്തിട്ട് പോയാൽ നേരത്ത് ആ മോനെയും ചോറ് അമ്മയ്ക്ക് ആഹാരം വാങ്ങിച്ചോണ്ട് കൊടുക്കുമല്ലോ എന്ന് ചോദിച്ച് ഇറങ്ങാൻ നേരത്ത് ഈ കൊച്ചുകുട്ടി അവരെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഭാര്യയാണ്. ആ ഭാഗമൊക്കെ കേട്ടപ്പോ
0: എങ്ങനെ കരയാതിരിക്കുമല്ലേ?
1: തീർച്ചയായിട്ടും കരഞ്ഞു പോയി സാർ. ഇന്നലെ ഞാൻ ഒരാളിനോട് പറഞ്ഞു, അപ്പോഴും എന്റെ കണ്ണി കണ്ണിയില്ല. ആ ആ പുള്ളിക്ക് സാറിനെ അറിയാം കേട്ടാ സാർ.
0: ആണോ?
1: സാറ് ഈ പിന്നെ പോലീസ് ക്യാമ്പിലേ ക്ലാസ്സിന് പോയിട്ടില്ലേ?
0: പിന്നെ
1: സാറിനെ തിരിച്ചു കൊണ്ടാക്കിയ ഒരു ഹരിചന്ദ്രദാ
0: അദ്ദേഹമാണ്.
1: ചോദിക്കാൻ പറഞ്ഞു സാറിനോട്.
0: തീർച്ചയായും അറിയാമോ? അറിയാന്ന് പറഞ്ഞു എന്ന് പറയൂ. ആ സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കൂ.
1: ഓ, ഇന്നലെ രാത്രി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നും ഞങ്ങള് കരുണാസായിയെ പറ്റി സംസാരിക്കാനേ എനിക്ക് മാക്കുള്ളൂ. കാരണം അത്രമേൽ ഹൃദയസ്പർശിയായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റേഡിയോ നിലയവും മാത്രമല്ല ആ സ്ഥാപനവും.
2: ഞാന്
1: അവിടെ വന്ന് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയ ആശ്രമമായി. അത്ര നല്ല തണുപ്പും നല്ല ഒരു ഇതുമായിരുന്നു.
2: ഞാൻ അമ്പലത്തിൻകാല വായനശാലയില് സരസ്വതി വിലാസം ഗ്രന്ഥശാലയിലെ ഒരു കവിത ചൊല്ലാനാണ് അവിടെ ചെന്നത്. എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. അപ്പോൾ ഉടനെ വന്ന് എന്നെ ഈ ആശ്രമത്തെക്കുറിച്ച് കരുണാസായിയെക്കുറിച്ച് പറയുകയും എന്നെ ഉടനെ തന്നെ ഇങ്ങനെ ഒരു സംരംഭമുണ്ട് അതിന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്ത ആളാണ്. വളരെ സന്തോഷം.
0: ശ്രോതാക്കളോട് പറയാം, ഇന്ന് ശാന്തകുമാരി കവയത്രി ഇവിടെ അവതരിപ്പിച്ചത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുതുമുഖ നടി എന്നൊക്കെ പറയും പോലെ ഇവിടെ അവതരിപ്പിച്ചത് ശ്രീ ഹരിഹരദാസ്.
1: അപ്പോഴേ മാഡം
2: എന്താ
1: ഒരു കവിത കൂടി ചൊല്ലണം സാർ. ഒരു കവിത കൂടി
0: പിന്നെന്താ?
2: അപ്പൊ ഞാന് പിന്നെ മാഷ് പോസ്റ്റ് ഓഫീസില് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു കവിത എഴുതി. അത് ഒരു ഒന്നിനെ പ്രസിദ്ധീകരിച്ച് വന്നു. അപ്പോൾ ഈ കവിതയുമായിട്ട് വലിയ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ എനിക്ക് ബന്ധുക്കളും പിന്നെ വീട്ടുകാരും ഒക്കെ, വീട്ടുകാർക്കൊന്നും പ്രശ്നമല്ല, ഹസ്ബൻഡിനൊന്നും ഒരു എഴുത്തിനോടൊന്നും വലിയ ഒരു താല്പര്യം ഇല്ലായിരുന്ന കാലത്ത് ആണ്. അപ്പം ആ ആദ്യമായി എഴുതിയ പ്രസിദ്ധീകരിച്ച് വന്ന ഒരു കവിത ചൊല്ലാം. കറുത്ത പക്ഷത്തിലെ പക്ഷി, ആ കവിതയാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ച് വരുന്നത്. ദുഃഖവും വറ്റാച്ചിരിയുമായി വന്നെൻ്റെ മുറ്റത്തെ പൂമരച്ചില്ലയൊന്നിൽ പാതി വിരിഞ്ഞ കിനാവുമായി സന്ധ്യയിൽ കാത്തുകരയുന്നു.

0: നോട്ടവും കൊക്കിലെ ചിലമ്പിച്ചു പോയൊരാ നാദവും ഞാൻ എന്നോ മറഞ്ഞ കഥയിലൊരായിരം നൊമ്പരമിന്നിൽ തുളുമ്പിയിടവേ കണ്ടു ഞാൻ അജ്ഞാതമാമൊരു പക്ഷിതൻ തൂവൽ കൊഴിഞ്ഞ ചിറകുമാത്രം ഞാനെൻ്റെ ദുഃഖവും പേറിത്തിരിയവേ കണ്ടില്ല എങ്ങോ മറഞ്ഞു പക്ഷി. ഇതാണ് ആദ്യമായി ഒന്ന് അച്ചടി മഷിപുരണ്ട് കണ്ട കവിത. ഇതിന് എനിക്കൊരു ഒരു സംഘടന ഒരു ചെറിയ ഒരു അവാർഡും തന്നു ഒരിക്കൽ.
1: ഇതൊക്കെ എങ്ങനെ എഴുതുന്നതാണ് അല്ലേ? എന്റെ ഒന്നൊന്നുമല്ല, ഒരു 25 പേന ഇരിപ്പുണ്ട്. ഞാൻ എന്തെഴുതിയാലും ന്യൂസ് ആയി പോവും.
2: അതൊക്കെ ഇതിന് ഒരു പ്രത്യേക കഴിവ്, അങ്ങനെ ദൈവം ജമിച്ചു വിടുന്നതാണ്. ഞാൻ
1: അതെ അതെ അതെ അതെ
2: പണ്ട് സാമ്പശി ഒരു കഥയിൽ പറഞ്ഞു, നീ കപ്പലിന്റെ കച്ചവടക്കാരനായിട്ട് പോ, അടുത്തവനെ ഇങ്ങോട്ട് വിളിച്ച് അവന്റെ നിലയിൽ നീ അവന്റെ മുതലാളിയായിട്ട് പോ.
1: പക്ഷെ അങ്ങനെയാണ് ഞാൻ പറയും, ഇത്രയും തീരെ വിവരമില്ലാത്ത ഒരാളാണ് ദൈവം എന്ന് ഞാൻ പറയും.
2: അതങ്ങേര് പറഞ്ഞത് ദൈവമല്ല, ഇതൊക്കെ ഓരോരുത്തരെ വിധി എന്നാണ്. ഇത് ടീച്ചറാണെങ്കിൽ അവര് കവിതയിലാണ് അവരുടെ വാസന.
1: അതെ അതെ,
2: അവര് പറയുന്നതും കവിതയായി തന്നെ വരുമോ?
1: അത്ര മനോഹരമായിട്ട്,
2: മുറ്റത്തെ
1: മുല്ലയ്ക്ക്
2: മണമില്ല. എന്നാലും വായനശാലയില്, സരസ്വതിലാസം ഗ്രന്ഥശാലയില് എല്ലാ ഫംഗ്ഷനും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടേ നമ്മൾ നടത്തും.
1: അതെ അതെ അതെ, മാത്രമല്ല എന്ത് നന്നായിട്ട് അതൊക്കെ ചോദിച്ചു.
2: പിന്നെ നല്ലൊരു എഴുത്തുകാരിയാണ്.
1: അതെ അതെ, ഹൃദയ
2: ഒരു ദിവസം ഞാൻ അവരുടെ ബുക്ക് തന്നെ 2 മണി വരെ ഇരുന്ന് വായിച്ചു. എനിക്ക് മനസ്സിലാവാത്തടം ഞാൻ ഒന്നുകൂടി
1: വായിച്ചു,
2: അങ്ങനെ ഞാൻ മനസ്സിലാക്കി.
1: എന്തായാലും മനോഹരമായിരുന്നു കവിത,
2: മനോഹരമായിരിക്കും. നല്ല കവിത, നല്ല കവിത.
1: അതെ അതെ, ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? അതോ കവിത കേട്ടതുകൊണ്ട് പാട്ട് വേണ്ടെന്നുണ്ടോ?
2: പാട്ടൊന്നും വേണം സാർ, ഞാൻ ചോദിച്ചിട്ടുണ്ട്.
1: ഏതാണ്?
2: ഹൃദയം ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു, കാനകളില്ലാതെ അമ്പാരി ഇല്ലാതെ.
1: സ്ഥിരം ചോദിക്കുന്ന ഇതായിരുന്നില്ലല്ലോ മറ്റേ ഈശ്വരൻ ഒരിക്കൽ
2: വരുന്നത്.
1: ഇനി ഇതിൽ പിടിക്കാല്ലേ, ആനകളില്ലാതെ.
2: ആനകളില്ലാതെ ശങ്കരൻ ചേട്ടനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു ജയകുമാറുണ്ടല്ലോ വെള്ളനാട്.
1: അതെ അതെ അതെ,
2: ഞാൻ അവിടെ വന്നപ്പോ എന്നെ ഫസ്റ്റില് വിളിച്ച് വരിയെന്നും പറഞ്ഞ് കസേരയിൽ കൊണ്ടിരിച്ച് അദ്ദേഹം മറക്കാൻ കഴിയില്ല. പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അങ്ങേരെ ബന്ധുവും കൂടെ അമ്പലത്തും കാലയുണ്ട്.
1: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനും കൂടെയാണിത്.
2: അദ്ദേഹത്തിനും കൂടി പിന്നെ കരുണാസായിയുടെ എല്ലാ പ്രവർത്തകർക്കും, നമ്മളെ ഇപ്പൊ വന്നിരിക്കുന്ന മേഡത്തിനും സാറിനും ഒക്കെ കൂടെ.
1: ഈ പാട്ട് തുടങ്ങുന്നത് അങ്ങനെ ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ അല്ലല്ലോ, ഹൃദയം ദേവാലയം
2: ഏതെങ്കിലും ഒരു വരി പറഞ്ഞാൽ മതിയല്ലോ. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഉദിച്ച സെന്റൻസ് ആണ് ഞാൻ ഫോണെടുത്ത ആ സാറിനോട് പറഞ്ഞത്.
1: ഇനി 2 കവിതയോടെ കേട്ട് കഴിഞ്ഞാ ഹരിഹരദാസ് കവിത കവിതാ രീതിയിലെ സമീപം പറഞ്ഞോട്ടെ, എന്റെ മനസ്സിൽ ഉദിച്ച. എനിക്ക് വയ്യ, എനിക്കങ്ങനെയൊന്നും പറയാനും പറ്റില്ല. ആ ഇതായിട്ട് ഞാൻ ഇരിക്കുകയാണ് നിങ്ങളുടെ 2 പേരുടെ ഇടയിൽ. അപ്പൊ തെരുവ് ഗീതം എന്ന ചലച്ചിത്രത്തില് യേശുദാസ് പാടി ബിച്ചു തിരുമല രചിച്ച് ജയവിജയാണിത്.

0: തിരികെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെത്തുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കവയത്രിയായ ശാന്തകുമാരിയാണ്, അമ്പലത്തിൻകാല സ്വദേശിനിയാണ്. ഗ്രന്ഥശാലകളുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരാൾ ഒരു സ്നേഹിതയായി നമ്മളോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അഭിമാനവും സന്തോഷവും ഒട്ടും ചെറുതല്ല. ഈ ലോകത്ത് വായിക്കുക എന്നതിനേക്കാൾ വലുതായി മറ്റെന്താണുള്ളത്? അറിവ് അജ്ഞതയെ നീക്കും എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്. ആ അറിവ് ഉണ്ടാവണമെങ്കിൽ വായനയുടെ കവാടങ്ങൾ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയല്ലാതെ മറ്റെന്താണ്? ജാലകങ്ങൾ തുറന്നിടാം, വായനയുടെ ആകാശങ്ങൾ സ്വന്തമാക്കാം എന്ന് ആളുകൾ പറയുന്നത് വെറുതെയല്ല. എന്തൊക്കെ പുസ്തകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പോക്കുവയിൽ ആരംഭിച്ചത് തന്നെ. ഇപ്പോൾ പേളസ്ബെക്കിനെക്കുറിച്ചും OV വിജയനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പോക്കുവയിൽ. ഒരു സ്ത്രീ അത്രമാത്രം വായിക്കുന്നു എന്ന്, അതും ഇത്തരത്തിലുള്ള റേഡിയോ പരിപാടി കേട്ടതിന് ശേഷം വായനശാലയിൽ പോകാൻ തോന്നുന്നു, പുസ്തകമെടുക്കാൻ തോന്നുന്നു, ഒരു ലിസ്റ്റ് തന്നെ പുസ്തകത്തെക്കുറിച്ച് പറയാൻ പറയുന്നു. എത്രയോ എത്രയോ കവികൾ ഈ പോക്കുവയിലിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. അതൊക്കെ ഉണ്ടാക്കുന്ന ചാരിതാർത്ഥ്യം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കാം, സല്ലപിക്കാം, സംസാരിക്കാം, സംവദിക്കാം, കവിതകൾ ചോദിക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവയിത്രിയായ ശാന്തകുമാരിയാണ്. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ആ, രണ്ട് സാറുമാർക്കും നമസ്കാരം.
0: സ്വീകരിച്ചിരിക്കുന്നു.
1: ഞാൻ പുലിക്കുഴിയിൽ നിന്ന് ജയനാണ്.
0: പുലിക്കുഴിയിൽ നിന്ന്
1: ജയനാണ് സംസാരിക്കുന്നത്.
0: അതെ,
1: ഇതിനു മുമ്പ് ഒരു 4-5 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട്.
0: സംസാരിച്ചിട്ടുണ്ട്.
1: വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ രസം വെക്കാൻ പറഞ്ഞു
0: കൊടുത്തിട്ടുണ്ട്.
1: സാറിന് ഓണത്തിന് പറഞ്ഞു വെച്ചു തന്നില്ലേ രസം? അടിപൊളി രസം
0: പറഞ്ഞു കൊടുത്ത്. ഇന്ന് നമ്മൾ അങ്ങോട്ട് കവിത പറഞ്ഞു തരും. എങ്ങനെയാണ് കവിത എഴുതുന്നത്? ഇന്ന് അതിന്റെ പകരമായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു തരും.
1: അത് കവിത കാക്കറയൊക്കെ ഇഷ്ടം തന്നെ. കാര്യം കവിത കാക്കറയെക്കാളും അടിപൊളി പരിപാടിയല്ലേ സോമി രാത്രിയിൽ പറയുന്നത്?
0: അതേ
1: ഒരു ശ്രോതാവ് പറഞ്ഞപ്പോഴത്തെ കരഞ്ചു എന്ന് പറഞ്ഞത് പോലെ അതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നിട്ട് അന്ന് പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളിലും ഗ്രഹിക്കാനുള്ള കാര്യങ്ങളാണ്.
0: അതെ അതെ അതെ.
1: അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയും മനുഷ്യൻ മനസ്സിലാക്കാനുള്ള രീതിയിലാണ് സാറ് സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല, അത് ഭയങ്കരമായ ഒരു ഡയലോഗ് ആയിരുന്നു. എങ്കിലും അന്നത്തെ പരിപാടിയല്ല,
0: സൂപ്പർ.
1: മനുഷ്യൻ മനസ്സിലാക്കാനുള്ള രീതി തന്നെയാണ്. അതൊക്കെ കേൾക്കാന്നല്ലാതെ ആളുകൾ ആരും മനസ്സിലാക്കണം.
0: കേട്ട് കേട്ട് കേട്ട് എത്ര പേര്. ഞാൻ നേരത്തെ പറയട്ടെ, ഇതിന്റെ പോക്കുവയിൽ ആദ്യം വിളിച്ച ആള് വായിക്കാൻ തുടങ്ങിയത് ഈ കരുണാസായി റേഡിയോ കേട്ടിട്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഒരു ഫലം വേറെ എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക.
1: അത് സാറ് പറഞ്ഞ് ഒരാളെ കൊണ്ടെങ്കിലും അത് വായിപ്പിച്ചതിൽ സന്തോഷമേ ഉള്ളൂ.
0: പക്ഷെ
1: ഈ കരുണാസായി ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ ഞങ്ങള് സമയം കിട്ടുമ്പോൾ കഴിക്കും. പിന്നെ രാത്രി 7 മണി തൊട്ട് പിന്നെ 11 മണി വരെ ഉണ്ട്.
0: പിന്നെ
1: ഇത് ഇത്രയും കേൾക്കണമെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ആദ്യം റേഡിയോ ഇടണം, എന്നിട്ട് തുണി ഉടുപ്പ് വരെ മാറ്റും. അതാണ് നമ്മൾ ശീലം. കാര്യം ഏത് പരിപാടിയാണ് വിട്ടുപോയതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ് കരുണാസായി. പക്ഷെ കരുണാസായി കേൾക്കുന്നതിൽ ഞങ്ങൾ എന്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെന്ന്, കരുണാസായി കേൾക്കുന്ന ആരായാലും അവരറിവ് കൊണ്ടേ മുമ്പോട്ട് പോകും. പക്ഷെ അറിവിനെ പറ്റി ശകലമില്ല, അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ.
0: ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാന്തകുമാരി കവയത്രിയാണ്. കവിത ചോദിക്കാം, പാട്ട് ചോദിക്കാം, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
1: മാഡത്തിന് നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ആദ്യം ഒരു കവിത പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം.
2: ഞാന് ഇന്നത്തെ കാലഘട്ടം നമ്മുടെ നാടും ത്തിന്റെ പോക്കൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ എന്റെ മനസ്സിലൊരു സ്വപ്ന ഭൂമിയുണ്ട്. ആ സ്വപ്ന ഭൂമി എങ്ങനെ ആയിരിക്കണം എന്ന് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു ഗദ്യ കവിതയാണ്, അത് പറയാം. എൻ്റെ ആകാശത്തിന് ഒരേ ഒരു നിറമേ ഉള്ളൂ, അതിരുകളില്ലാത്ത നീലിമ. എൻ്റെ ഭൂമിക്ക് ഒരേ ഒരു ഭാഷയേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ തണുപ്പാണ്. ചോദിക്കരുത് ആരോടും കുലമേതെന്ന്, അന്വേഷിക്കരുത് പ്രാർത്ഥിക്കും ദൈവമേതെന്ന്. ഇവിടെ മനുഷ്യനെന്നൊരു നാമം മാത്രം, നെഞ്ചിൽ തുടിപ്പുള്ള ഒരേ ഒരു ഗോത്രം. നമ്മൾ നട്ടു നനയ്ക്കുന്ന മരങ്ങൾ നമ്മോട് മതം ചോദിക്കാറില്ല. നമ്മെ തഴുകുന്ന കാറ്റ് ജാതി നോക്കി ഗതി മാറ്റാറുമില്ല. കിളികളുടെ പാട്ടിൽ വേദങ്ങളില്ല, പുഴയുടെ ഒഴുക്കിൽ പുണ്യങ്ങളില്ല. മണ്ണിൻ്റെ ഗന്ധമറിയുന്ന, മഴയുടെ സംഗീതമറിയുന്ന, മറ്റൊരു ജീവൻ്റെ വേദന സ്വന്തമെന്നറിയുന്ന കേവലമൊരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം. കല്ലിനും മരത്തിനും ദൈവപരിവേഷം വേണ്ട, അവ നമ്മുടെ കൂട്ടുകാരായാൽ മതി. പ്രാർത്ഥനകൾ വെറും മന്ത്രങ്ങളാവണ്ട, അവ അരികിലുള്ളവൻ്റെ ആശ്വാസമായാൽ മതി. അതിരുകൾ തീർക്കാത്ത മണ്ണിൽ നമുക്ക് അനുകമ്പയുടെ വിത്തുകൾ പാകിയിടാം. കണ്ണീരിൽ ഒരു തുള്ളി തുടച്ചു മാറ്റാൻ കൈകോർത്ത് നിൽക്കും കരുത്താകാം. നിഴലുകൾ പോലെ നാം ഒന്നായിടുമ്പോൾ നിലാവ് പോൽ വിടരട്ടെ മാനവികത. മനുഷ്യനും പ്രകൃതിയും കൈകോർക്കുന്ന, മറ്റെല്ലാ വേലിക്കെട്ടുകളും തകർന്നു വീഴുന്ന ഈ പച്ചപ്പിലേക്കാണ് എനിക്കുണരേണ്ടത്, എൻ്റെ സ്വപ്നങ്ങളിലെ ആ ഒരേ ഒരു ലോകത്തേക്ക്. ഇതാണ് എൻ്റെ കവിത സ്വപ്നഭൂമി.
0: ചുമ്മയല്ല പണ്ട് ആരോ പറഞ്ഞത്, കവിത വായിച്ചാൽ പിന്നെ കള്ളു കുടിക്കേണ്ടി വരില്ല എന്ന്.
1: പക്ഷേ ഇത്രയും പറഞ്ഞ് ഇത് പോകുവല്ലി മാഡം പോകുവല്ലി പറയുമ്പോഴത്തേക്ക് ഇത് ഇതങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും ഇത് പുറത്ത് വരണം. പക്ഷേ ഈ കവിതകൾ ചൊല്ലി ഇത് കന്നാസായി പിന്നെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും.
0: അത്ര മനോഹരമായ കവിതയായിരുന്നു അല്ലേ?
1: അത്ര മനോഹരമായിട്ടാണ് മാഡം അവതരിപ്പിച്ചത്.
2: അപ്പൊ അത് ഇന്നുള്ള ആൾക്കാർ അത് മനസ്സിലാക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയത്.
1: മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കുന്നവര് കേട്ടങ്ങ് കളയും. പക്ഷെ ഇത് കർണസായി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ചാൽ അത് അപ്പോഴപ്പോഴും കേൾക്കുമ്പോ ശവലോകിലൊക്കെ ബോധങ്ങളാണ്. അതാണ് എന്റെ
0: ഉറപ്പായിട്ട് ഇതിപ്പോ റെക്കോർഡഡ് ആണല്ലോ. അപ്പൊ കവിത മാത്രം നമുക്ക് ഇടക്കിടക്ക് കേൾപ്പിക്കാം. ഈ കവിത
1: കൂടെ കൂടെ ഇടക്കിടക്ക് കേൾപ്പിച്ചു കൊടുത്താൽ അത് ആളൊക്കെ ഒത്തിരി ശവലോകിലൊക്കെ ബോധം.
0: തീർച്ചയായിട്ടും
2: 100 പേര് കേൾക്കുമ്പോൾ ഒരാൾക്ക് അത് ഒരാൾ രക്ഷപ്പെട്ടാൽ നമുക്ക് അത്രയും ആശ്വാസമായി. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ നല്ലതായാൽ
1: പരിപാടിയുടെ ഉദ്ദേശമേ അത് തന്നെയാണ്.
2: അതെ അതെ,
0: ആളുകൾ നന്നാക്കിയിട്ട് അടങ്ങും.
1: ഞാനൊരു പണ്ട് ഒരു 23 കൊല്ലത്തിന് മുമ്പ് പഠിച്ച ഒരു പാഠം ഞാൻ പറയട്ടെ. ഒരു സാറ് മദനസാർ പഠിച്ച എന്തോ അതിനെ പറ്റി അറിഞ്ഞുകൂടാ.
0: ഞാൻ പഠിച്ചു
1: എവിടെ നിന്നാണ് ഈ ശബ്ദം? സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന. കറുപ്പു എവിടെ നിന്നാണ് ഈ ശബ്ദം? സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന. കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള തൂവൽ, മഞ്ഞക്കൊക്ക് കണ്ണിന് താഴത്തുമുണ്ട് മഞ്ഞ നിറം. സംശയമില്ല, മൈന തന്നെ. മൈനകളെ കാട്ടിൽ മാത്രമല്ല നാട്ടും പുറത്തും നഗരത്തിലും കാണാം. അവർക്ക് തിന്നാനുള്ള എന്തും കിട്ടും. ബാക്കി പറയാനില്ല.
0: ഇത് നോക്കി വായിച്ചതാ കാണാതെ പറഞ്ഞതാ?
1: കാണാ, 23 കൊല്ലത്തിന് മുമ്പ് കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന ഒരു പാഠം.
2: ഇത് ഞാനും പഠിച്ച പാഠമാണ്.
0: എനിക്ക്
2: അത് ഇന്നും മറക്കാതിരുന്നു എന്നാണ് അതിന്റെ സവിശേഷത. ഇന്നെഴുതുന്ന കവിതകളും ഏതെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ ഇതുപോലെ തങ്ങി നിൽക്കോ ഇല്ല.
1: 23 കൊല്ലത്തിനായി
0: 30 വർഷം മുമ്പ് പഠിച്ച സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും നേരമാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഞ്ചോടി ഇപ്പൊ പറഞ്ഞാലും രണ്ടിന്റെ ഇഞ്ചോടി പറഞ്ഞാലും തെറ്റും.
1: 23 കൊല്ലമായി.
0: എന്നാലും സമ്മതിച്ചേട്ടാ, ആദ്യത്തെ ക്ലാക്ലാക്ലിക്ലിക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുശേഷം ഉണ്ടല്ലോ ഈ എന്തോ നാട്ടിലും കാണും വീട്ടിലും കാണും എന്തും തിന്നും, അതൊക്കെ അതേപടി പറഞ്ഞു കേട്ടാ. സമ്മതിച്ചു
1: കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പൂവൾ, മഞ്ഞക്കൊക്ക് കണ്ണിന് താഴത്തുമുണ്ട് മഞ്ഞ നിറം. സംശയമില്ല, മൈന തന്നെ. മൈനകളെ കാട്ടിൽ മാത്രമല്ല നാട്ടിലും പുറത്തും നഗരത്തിലും കാണാം. അവയ്ക്ക് നാളെ എന്തും കിട്ടും.
0: ഇത് കാണാതെ പഠിക്കേണ്ടിയിരുന്ന ചേതോ വികാരം
1: അത് അത് അത് അന്ന് സാറ് ഇത്
2: കാണാതെ പഠിച്ചതാണ്.
1: അല്ല, അന്ന് പഠിച്ചോണ്ട് ചെല്ലാത്തതിന് എന്നെ അടിച്ചു.
2: അതാണ്.
1: അതുകൊണ്ടാ ഇത് മെമ്മറിയിൽ കയറ്റി
0: പഠിച്ചു. ചേതോ വികാരം ഇല്ലാതെ
1: അന്നൊക്കെ പഠിച്ചില്ലെങ്കിൽ അറിയിട്ടു.
0: എന്തായാലും സംഗതി ഗംഭീരായിട്ടാ. ഇനി ഏതെങ്കിലും അടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് ഇതേപടി ഏതെങ്കിലും വേറൊരു പാഠം പറയണം. ഞാൻ ശ്രോതാക്കൾ നമ്മൾ ഞെട്ടിക്കണം.
1: വേറെ ഉണ്ട്, വേറെ
0: ഇന്ന് സ്റ്റോക്ക് എടുക്കരുത്, അടുത്ത ദിവസം. വേണ്ട വേണ്ട വേണ്ട, എല്ലാം കൂടെ ഇന്നായി കഴിഞ്ഞാൽ ശ്രോതാക്കളെ ഞെട്ടിക്കാൻ പറ്റില്ല നമുക്ക്. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൊ ഞാനത് മാഡത്തിന്റെ കവിതയെ ആസ്പദമാക്കിയിട്ടൊരു പാട്ടാണ് ചോദിച്ചത്.

0: ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ എൻ മനം മാത്രം വരും. ഈ ഒരു പാട്ട്
1: കടൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ? എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി, ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച്, എസ് ജാനകി പാടിയ മനോഹരമായ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിത് അടുത്ത കാലത്ത് ഇഷ്ടഗാനങ്ങളിൽ എഴുതിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരുന്നത്. തെറ്റൊക്കെ വരാം, എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കടൽ എന്നാണ് ചിത്രം, ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്, എം ബി ശ്രീനിവാസന്റെ സംഗീതമാണ്. മനോഹരമായ ജീവിതം, ഇപ്പോ ശാന്തകുമാരിയുടെ കവിത പോലെ മനോഹരമായ പാട്ട്. അതെ അതെ അതെ, കേൾപ്പിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടെ ശാന്തകുമാരി മാഡത്തോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ.
2: സന്തോഷം, സന്തോഷം പരിചയപ്പെട്ടത് വളരെ സന്തോഷം. നന്ദി
0: സാറിന്, നന്ദി
1: സ്നേഹം. പാട്ട് കേൾപ്പിക്കട്ടെ.
0: കേൾപ്പിക്കാം.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതയും കവയിത്രിയുമായ ശാന്തകുമാരിയാണ്. അമ്പലത്തിൻകാല സ്വദേശിയാണ്. ഒരു ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുകയും കവിത എഴുതുന്ന ആളാണ് എന്നറിയുകയും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി തരണം എന്ന സ്നേഹപൂർവമായ ഒരു അപേക്ഷ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോൾ അതിമനോഹരമായ കവിതകൾ കൊണ്ട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയിൽ പ്രത്യേക പോക്കുവേലിൽ ഈ സാന്നിധ്യം വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, കോള് കട്ടായോ? കേൾക്കുന്നുണ്ടോ? ശരി, നമുക്ക് ശ്രോതാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഒരു ശ്രോതാവ് ചേർന്നതാണ്, പക്ഷെ അവരുടെ കോള് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ രചനാ രംഗത്തേക്കൊക്കെ വരാനുള്ളൊരു കാരണം?
1: ഇത് സംഭവം, ഞാൻ ചെറുതിലെ ഈ ഒരു മെൻറ്റാലിറ്റി ഒരു ഉണ്ട് എനിക്ക്, കവിതയോടൊരു അടുപ്പമുണ്ട്. പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാതി എന്ന് വേണമെങ്കിൽ പറയാം കവിത.
0: ഓ, അതൊരു നല്ല പ്രയോഗമാണ്. എൻ്റെ കവിതകൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കുള്ള പരാതികളാണ്.
1: പരാതികളാണ് എൻ്റെ കവിതകൾ.
0: ഓ,
1: സങ്കടങ്ങളിൽ നിന്നാണ് എപ്പോഴും
0: കവിത ഉണ്ടാകുന്നത്.
1: ശ്ലോകങ്ങളിൽ നിന്നാണ് ശോകത്തിൽ നിന്നാണ് ശ്ലോകം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആദ്യ ശ്ലോകം ഉണ്ടായതും
0: ശോകത്തിൽ
1: നിന്നാണ്. മാ നിഷാദ പ്രതിഷ്ഠം തമകമ ശശ്വതി സമ യത് ക്രൗഞ്ച മിഥുനാം ദേഹം അവധിയും കാമമോഹിതം. മഹർഷിക്ക് ആദ്യം ആ ഒരു അതിൽ നിന്ന് ദുഃഖത്തിൽ നിന്നാണ് രാമായണ കഥ വരെ രചിച്ച് ഉണ്ടായത്. അപ്പം അതുപോലെ ജീവിതത്തിൻ്റെ പിന്നെ എൻ്റെ ദുഃഖം മാത്രമല്ല സമൂഹത്തിൻ്റെ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം അങ്ങനെ ഒരു അതിജീവനത്തിൻ്റെയും കൂടെ ഒരു ഇതാണ് എൻ്റെ
0: കവിതകൾ. അങ്ങനെ പറയാനുള്ളൊരു കാരണം,
1: പല സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെ അതിൽ നിന്ന് അതിജീവിച്ച് വരുന്നവരെ നമ്മൾ കാണുന്നത്
0: ആ തരത്തിലാണ്.
1: അതെ, ആ തരത്തിൽ
0: സ്വന്തം ജീവിതം അതിജീവനമാണ്.
1: അതെ, സ്വന്തം ജീവിതവും അതിജീവനമാണ്. അതുപോലെ സഹ ജീവനികൾ അനുഭവിക്കുന്ന വേദനയും കണ്ട് അന്യരോടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്.
0: എഴുതാതിരിക്കാൻ
1: വയ്യ, എഴുതിപ്പോകുന്നതാണ്, എഴുതാതിരിക്കാൻ വയ്യ.
0: അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ പറയും. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
2: ഹലോ,
0: ഹലോ,
2: ഞാൻ കൃഷ്ണൻ.
0: ഇപ്പൊ റേഡിയോ ആണ് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റേഡിയോയുടെ ശബ്ദം കുറച്ചില്ലെങ്കിൽ റേഡിയോ പറയും, അങ്ങ് പറയുന്നത് കേൾക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ആര് പറയുന്നത് കേൾക്കണം? ഇല്ല, സത്യമായിട്ടും കുറച്ചില്ലേ?
2: ആ
0: ശരി, ഇല്ലെങ്കിൽ റേഡിയോ വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ദേ മുറ്റത്തൊരു മൈന, ഞാൻ സംസാരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പറയാം. ശരി, ഇനി പറയൂ. മുണ്ടേലയിൽ നിന്ന് കൃഷ്ണവേണി അല്ലേ? കൃഷ്ണമ്മയാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാന്തകുമാരി മാഡമാണ്, സംസാരിച്ചോളൂ.
2: ഗുഡ് ഈവനിങ് മാഡം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ വീട് വലിയ ദൂരെ ഒന്നും അല്ല, കീഴാറൂർ, കാട്ടാക്കടയ്ക്കടുത്ത് കീഴാറൂർ. വീട്ടില് ഞാനും മക്കളും. സുഖമായിരിക്കുന്നു, മക്കളൊക്കെ വലുതായി, അവർക്കൊക്കെ ജോലിയുണ്ട്, സുഖമായിരിക്കുന്നു. പിന്നെ പേരെന്താ പറഞ്ഞേ?
2: എന്റെ പേര് കൃഷ്ണമ്മ.
1: കൃഷ്ണമ്മ, ആ ആ, എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? ജോലിയുണ്ടോ? എവിടെയായിരുന്നു? ഹോസ്പിറ്റൽ. നേഴ്സാണോ?
2: നേഴ്സിംഗ്
1: അസിസ്റ്റന്റ് ആണ്. ഓക്കെ, മക്കളൊക്കെ ആ ഫീൽഡിലാണോ? മക്കൾക്ക് എന്ത് ജോലി?
2: മക്കൾക്ക് ജോലിയൊന്നുമില്ല മാഡം. മോളായിട്ട് രണ്ട് മക്കള്, ഭർത്താവ് മരിച്ചു പോയിട്ടിപ്പം 9 മാസമായി.
1: ഓ, അത് ശരി. ആ ഹാ ഹാ, അപ്പം വീട്ടിൽ ആരുണ്ട് വേറെ?
2: വീട്ടില് ഞാനും മോനും മോന്റെ രണ്ട് കുഞ്ഞുങ്ങളും മരുമോളും
1: എല്ലാരും ഉണ്ട്. സന്തോഷമാണ് എല്ലാവരും സന്തോഷമാണല്ലോ.
2: അവരെല്ലാം പുറത്ത് താമസിക്കുന്ന ഞാൻ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ.
1: ഒറ്റയ്ക്ക് അടുത്ത് തന്നെയാണല്ലോ.
0: അങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമാവും ഒറ്റയ്ക്കാണ് താമസിക്കണെന്ന് പറഞ്ഞ. അതെ, പക്ഷെ ഒറ്റയ്ക്കാണ് താമസിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ കരുണാസായി റേഡിയോ കൂട്ടിനില്ലേ, അപ്പൊ ഒറ്റയ്ക്കാണെന്ന് മേലാൽ പറയരുത്. ശരി, ഇനി തുടർന്നോളൂ.
2: ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് വേദത്തിന്, നമ്മളെ റേഡിയോയില്
0: എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ മറന്നുപോയി എന്ന് തോന്നുന്നു.
2: പിന്നെ ഞാൻ വിളിച്ചാ കിട്ടണേ ഇല്ല. ഇന്നലെ മാഡത്തിന്റെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ അവസാനം ഇവിടെ ഇരുന്ന് കരഞ്ഞു.
0: അയ്യോ, അങ്ങനെ പറയരുത്. ഒരുപാട് ആളുകൾ വിളിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് പിന്നെ ലേഖ ടീച്ചറുടെ പ്രോഗ്രാമിന് ആളുകളുടെ അയ്യര് കളിയാണ്. ഭയങ്കര ക്യൂ ആണ്. ഈ ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയലിന് ക്യൂ വളരെ കുറവാണ്, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടും. ശരി ശരി, അപ്പൊ വസന്തകുമാരി മാഡത്തിന്റെ ഒരു കവിത കേട്ടാലോ? അങ്ങനെ ഞാൻ പറഞ്ഞ കേൾപ്പിക്കണ്ട, ചോദിക്കണം.
1: കവിത നീ വന്ന നാൾ, അതായത് കവിത എങ്ങനെ എന്നിൽ വന്നു എന്നുള്ള ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ കവിത. ഒരല്പം ഒരു നാലഞ്ച് വരി വായിക്കാം. മഴ പെയ്തു തോർന്നൊരു മാനത്തു പൂത്തതാം, മാരിവിൽ വർണ്ണങ്ങളെന്ന പോലെ കാലങ്ങൾ തീർത്തൊരു കൂരിരൾ കോട്ടയെ.

0: കരങ്ങി. ഇങ്ങനെ ഒരു കവിത, ഞാൻ ഈ ആദ്യമായിട്ട് എൻ്റെ കവിത എന്നിൽ വന്നതിനെ കുറിച്ച് ഒരു അഞ്ചാറ് പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.
1: കവിത എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് കേൾക്കുന്ന ഒരു കവിത ആദ്യമായിട്ടാണ്. ഈ സിനിമാ പാട്ടിൽ കേട്ടിട്ടുണ്ട്, അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ കവിത എങ്ങനെ വന്നു തുളുമ്പി എന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും സംഗതി രസമായിട്ടുണ്ടല്ലേ. പാട്ട് വല്ലതും പാടാൻ തോന്നുന്നുണ്ടോ ഇത് കേട്ടിട്ട്? ഇത് കേട്ട എനിക്കും രണ്ടുപേരും എഴുതാൻ തോന്നുന്നു സത്യം. ഞാനും എഴുതി പോവും. അത് ഈ പണ്ട് നമ്മള് നാട്ടിൻപുറത്ത് പറയുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുതി വെച്ചത് എനിക്ക് വായിക്കാൻ വലിയ പാടൊന്നുമില്ല.
2: അതിന്റെ കുടുംബം പിന്നെ കുറച്ച് ദിവസം കണ്ടിട്ട്
1: വാർത്തയുണ്ട്. അവിടെ എന്തെന്ന് തേനീച്ച മുളുന്ന
0: ചെറിയ സൗണ്ട്,
1: എന്തോ ഒരു ശബ്ദം ഫോണില്. കുഴപ്പമില്ല, ഏത് പാട്ടാ വേണ്ടേ? കുടമുല്ലപ്പൂവിനും. എന്തോ ഒരു ശബ്ദം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ആ പാട്ടിലോട്ട് പോട്ടെ. ആർക്ക്? ശരി, അവർക്ക് വേണ്ടി മാഡത്തോട്, ശാന്തകുമാരി മാഡത്തോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
0: സന്തോഷം, വളരെ വളരെ സന്തോഷം, നന്ദി.
1: ശരി, വയലാർ രാമവർമ്മ രചിച്ച്, ജി ദേവരാജൻ ഈണമിട്ട്, കെ ജെ യേശുദാസ് പാടിയ പാട്ട് നമുക്ക് ഇപ്പൊ കേൾക്കാം. കേൾപ്പിക്കാം, എല്ലാവർക്കുമായിട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവെയിലിൽ കവിതയും സല്ലാപവും പാട്ടുകളുമൊക്കെയായി ഒരു പുഴ പോലെ നമ്മളിങ്ങനെ ഒഴുകി സൗഹൃദപൂർവ്വം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലേ ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇതേക്കാൾ ഒരു നീരരുവി പോലെ ഇങ്ങനെ പോകുന്ന ഒരു സുഖമുണ്ടല്ലോ. ഒരു ഇളം കാറ്റുപോലെ അതിൻ്റെ ഒരു സ്പർശം പോലെ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഹൃദ്യത എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ഒരു ഒരു എന്തോ ഒരു പ്രത്യേകമായ ഒരു സന്തോഷമുണ്ടാകുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ പറയാൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുറേ കവിതകൾ കേൾക്കുമ്പോൾ നമുക്കും എഴുതാൻ തോന്നും രണ്ടു വരി എന്ന് വെറുതെ പറഞ്ഞതല്ല. അത്ര മനോഹരമായ കവിതകൾ പാട്ടുകളോട് ചേർത്ത് സൗഹൃദ സലാപങ്ങളോട് ചേർത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശ്രോതാക്കളെപ്പോലെ തന്നെ ഞാനും അത് വളരെയേറെ എന്താണ് ആസ്വദിക്കുന്നു, സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ സ്നേഹിതയും അതുപോലെ തന്നെ കവയത്രിയുമായ ശാന്തകുമാരിയാണ്. അമ്പലത്തിൻകാല കീഴാറൂർ സ്വദേശിയാണ് ശാന്തകുമാരി മാഡം. വളരെ മനോഹരമായ ഒരു കവിത സമാഹാരം, ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ കവിതകളാണ് നമ്മളെ ഇങ്ങനെ ചൊല്ലി കേൾപ്പിക്കുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8917739912 എന്ന നമ്പറിൽ വിളിക്കാം. സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകളും ചോദിക്കാം. അതിങ്ങനെ ഹൃദ്യമായി ഈ സായാഹ്നം സമ്പൽ സമൃദ്ധമാവട്ടെ, സാക്ഷാത്കൃതമാവട്ടെ. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സാർ.
0: ഓ,
1: വിജയകുമാരിയാണ്, വെമ്പന്നൂർ വികാസ് നഗറിൽ നിന്ന്.
0: വളരെ പിന്നെ എന്താ ചോദ്യം? അത് കരുണാസായി റേഡിയോ ശ്രോതാക്കളെ മറക്കൂ. ഇപ്പൊ ഇപ്പം എന്റെ അമ്മ പറയുന്നത്, നീ ഞങ്ങൾ ബന്ധുക്കളെ മറന്നാലും ശ്രോതാക്കളെ മറക്കണ്ടെന്ന്. അതാണ് അതാണ് എന്റെ കാര്യം. എല്ലാവരും ബന്ധുക്കളെക്കാൾ വലിയ ബന്ധുക്കളായി വരികയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖം?
1: സാർ പറയും പോലെയാണ് നമ്മുടെ അനുഭവം.
0: അങ്ങനെയാണ്. അതെ അതല്ലേ, നമ്മള് നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട അവസ്ഥ റേഡിയോയും സുഹൃത്തുക്കളുമായി മാറിക്കൊണ്ടിരിക്കുക.
1: റേഡിയോയും സുഹൃത്തുക്കളും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെയാണ് ഇപ്പം നമ്മുടെ സാറും ടീച്ചറും അവിടുത്തെ ഓരോ അംഗങ്ങളും. കാരണം നമ്മൾ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അതെ.
0: നിങ്ങളൊക്കെ അതുകൊണ്ട് വിളിച്ചിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന്
1: ചോദിക്കുന്നത്?
0: അതല്ലേ ഞാനിവിടെ ഇരുന്ന് ട്രോളി ട്രോളി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ.
1: പിന്നെ ഞാൻ നന്ദനോട് പരാതി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു.
0: റോഡിൽ ഇറങ്ങുമ്പോ മുതൽ പരാതി കേൾക്കുന്നു.
1: ഏകദേശം ഒരു 2 മാസമായി ഞാന് വിളിച്ചിട്ടെന്ന് പറഞ്ഞ 2-3 ദിവസം വിളിച്ചായിരുന്നു. വിളിച്ച് കോള് ശരിക്കും തീർന്നതിന് ശേഷമാണ് കോള്. അപ്പൊ ഞാൻ നന്ദനോട് പറഞ്ഞു, എന്താ എന്റെ കോള് പക്ഷേ എടുക്കാത്തതുകൊണ്ടാണോ? കാരണം പല ആൾക്കാരും വിളിച്ചിട്ട് അവര് സ്ഥിരം വിളിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ മറ്റുള്ളവർക്ക് വിളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോ ഞാനും എന്തോ വിളിക്കണ്ടെന്ന് തോന്നിയാലും സാറേ ആ സമയമാകുമ്പോ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യം. സാറിനോട് സംസാരിക്കുന്ന സമയവും മാഡത്തോടും അങ്ങനെ എന്തോ ആ ഒരു അതൊരു എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം തന്നെയാണ്.
0: നന്ദ എങ്ങനെ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കൂല? അപ്പൊ നന്ദനുണ്ട്.
1: അപ്പോഴും എടുക്കുമ്പോ ഒക്കെ ആതിരയാണ് ടീച്ചറിന്. ടീച്ചറിനെ ഒക്കെ വിളിക്കുന്ന സമയത്ത് ആതിരയാണ്.
0: അപ്പൊ ഞാൻ
1: ഇന്ന് വിചാരിച്ചു എന്തായാലും കോള് കിട്ടണമെങ്കിൽ എനിക്ക് ഇത്രയും എനിക്ക് മനസ്സ് തുറന്ന് പറയണം. കാരണം നമ്മുടെ റിങ് ചെയ്തിട്ട് കോള് കണക്ട് ആയില്ല എന്ന് പറയുമ്പോ നമ്മള് കോള് എന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ ബെല്ല് കേട്ട് കട്ടാവുകയാണ്. അപ്പൊ 2-3 ബെല്ല് കേൾക്കുമ്പോഴേ അവിടെ ഓൾറെഡി എടുക്കുന്നതാണ്. അപ്പം അപ്പം നമുക്ക് വിളിക്കണ്ട എന്നിട്ട് എന്റെ മക്കള് പറഞ്ഞു, അമ്മ നിങ്ങളുടെ നമ്പർ അവര് ശരിക്കും പറഞ്ഞ അവര് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് ഇനി അവര് മറ്റുള്ളവര് വിളിക്കട്ടെ, നിങ്ങൾ എന്തിനു എന്നും ഒരു ശല്യം. ഞാൻ പറഞ്ഞില്ല മക്കളെ, ഞാൻ അങ്ങനെ ആർക്കും ഒരു ശല്യമൊന്നും ആവൂല. എന്തോ എനിക്ക് വിളിക്കണ്ടെന്ന് വിചാരിച്ചാലും ആ ദിവസം ആ സമയമാകുമ്പോ ഞാൻ ഫോൺ എടുത്തു വെച്ച് എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ ആണ് സാറേ എന്റെ കാര്യം.
0: വിളിക്കണം, അങ്ങനെ മാറ്റി
1: വിളിക്കണം. എനിക്ക് ആ ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായ ഒരു.
0: ശ്രോതാക്കളല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ മാറ്റി വെക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത്തിരി കയ്യിരിപ്പൊക്കെ അതിരയുടെ കയ്യിലുണ്ട്.
1: അപ്പൊ ഞാനും വിചാരിച്ചു, കാരണം ഞാൻ അന്ന് അവിടെ വന്നേന്റെ അന്ന്
0: ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയണ്ട കേട്ടാ,
1: അല്ല എല്ലാരും കേക്കല്ലേ, എല്ലാരും കേക്കല്ലേ. ഞാൻ അന്ന് ഒരു ദിവസം വിളിച്ചപ്പോ അതിര പറഞ്ഞ് ചേച്ചി ഈ കോളൊന്ന് വേറൊരാളിന് കൊടുക്കട്ടെ, ചേച്ചി അടുത്തായ കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലേ എന്ന് ചോദിച്ചു.
0: അപ്പൊ
1: ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചില്ല, അതിന് മുന്നിലത്തെ ആഴ്ചയിലും വിളിച്ചത്. പക്ഷെ എനിക്ക് ഇന്ന് എനിക്ക് എന്തായാലും മാഡത്തോട് ഒരു കാര്യം പറയണം, അതുകൊണ്ടാണ് ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക്
0: വിളിക്കില്ല. വേറൊരാളിന് കോള് കൊടുക്കട്ടെ നടക്കില്ല, എനിക്ക് സംസാരിച്ചാലേ പറ്റുള്ളൂ.
1: അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞ കാര്യം, ഞാൻ അതിന് രണ്ടു ദിവസം മുന്നേ അവിടെ വന്നു, അവിടെ മൊത്തം വന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ചു പോന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തായാലും എനിക്ക് മേടത്തോട് പറയണം, ഞാൻ അവിടെ വന്നു, എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല, ഗേറ്റിന്റെ പുറ വെളിയിൽ നിന്നു എല്ലാരോട്ടൊക്കെ സംസാരിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിന്റെ അന്ന് വന്നത്, അടുക്കള പരിപാടിയുടെ അന്ന് വന്നു, കണ്ടു, സംസാരിച്ചു, എല്ലാരെയും കണ്ടപ്പോ ഹാപ്പിയായി. അങ്ങനെ എനിക്ക് എന്തോ, അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ എന്റെ കോള് നമ്പർ കണ്ട് റിജക്ട് ചെയ്തത് എന്നൊന്നും അറിഞ്ഞില്ല.
0: ഇനി അഥവാ വിളിക്കുമ്പോഴത്തേക്കും വേറെ ഈ കോള് വേറൊരാളിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിരയോട് പറയണം ഇതൊരു ചിട്ടി കമ്പനി പരിപാടി അല്ല, ചിട്ടി പിടിച്ച് വേറൊരാളിന് കൊടുക്കാൻ പറ്റൂല.
1: കേട്ടോണ്ടിരിക്കുന്നു
0: കേൾക്കട്ടെന്ന്. ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാന്തകുമാരി കവയത്രിയാണ്.
1: വിചാരിച്ചിട്ടുണ്ട് ഇത് ഏത് കുട്ടിയാണെന്ന്, ഇങ്ങനെയൊക്കെ
2: പറയുന്നല്ലോ.
1: നമ്മള് വീട്ടില് പരാതി പറയും പോലെ സാറിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോ നമുക്ക് അത്രയും ആ ഒരു എനർജി ഉണ്ടാവും.
2: സാറ് മനഃശാസ്ത്രജ്ഞനും കൂടെ ആണല്ലോ.
1: അതാണ് സാർ, അതാണ് മാഡം.
0: അതുകൊണ്ട് ധൈര്യമായി പറയാം, ഒരു ഒരു ലിമിറ്റൂടെ കഴിഞ്ഞാൽ ഞാൻ കൗൺസിലിംഗ് തുടങ്ങുന്നുള്ളത്.
1: അതാണ് അതിന് എനിക്ക് ആവശ്യമുണ്ട് സാറേ, അതെനിക്ക് ആവശ്യമുണ്ട്. കാരണം എന്റെ പിള്ളേരെ തന്നെ പറയും അമ്മയ്ക്ക് അത്യാവശ്യമാണ്. എന്തായാലും
0: അതുകൊണ്ട് എന്നെ നിയന്ത്രണം തെറ്റിക്കരുത്. ശരി മാഡത്തോട് സംസാരിച്ചു.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ഞാൻ ഇപ്പൊ ഒന്നും ഓരോരുത്തും വർക്ക് ചെയ്യുന്നില്ല മാഡം, ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. ഞാൻ ഫൈനാൻസിൽ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആധാര എഴുത്ത് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെള്ളനാട് പഞ്ചായത്തിലെ ADS ചെയർപേഴ്സൺ ആയിട്ട് 5 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെയൊക്കെ ഒത്തിരി സാറിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ കുറ്റിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിന് അറിയാം, ശരിക്കും അറിയാല്ലേ.
2: വെള്ളനാട് മിത്രനികേതൻ സ്കൂളിൽ ഞാൻ ഉണ്ടായിരുന്നു പണ്ട്, 2000s ഉണ്ടായിരുന്നു.
1: മക്കളെ രണ്ടുപേരും അവിടെ തന്നെ വെള്ളനാടാണ് പഠിച്ച്, നല്ല ഫുൾ മാർക്കോടെയാണ് പാസ്സായത്. മാറിവാനിയസിൽ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ PG ചെയ്തു. ഇപ്പൊ മോള് ക്രൈസ്റ്റിനാർ കോളേജ് ലെക്ചറാണ്. മോന് വന്നിട്ട് മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സാറിനോടും മേഡത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ടീച്ചറിനോട് പറയുന്നതാണ്.
2: അതാണ്.
1: പിന്നെ മോനും കവിതയൊക്കെ എഴുതും മേഡം, അവിടെ ഒരു ചെറിയൊരു ലൈബ്രറി തന്നെ ഉണ്ട്, പുസ്തകങ്ങളും കവിതയും പടം വരപ്പും അങ്ങനെയൊക്കെയുള്ള. മോന്റെ പേര് അഖിൽ.
2: അഖിൽ
1: അങ്ങനെ ഇത്തിരി കലാവാസനയൊക്കെ ഉള്ള കുട്ടത്തിൽ കൂടെയാണ്.
2: വേദികളിലൊക്കെ വരാറുണ്ടോ നമ്മള് തിരുവനന്തപുരത്തൊക്കെ? ഒരുപാട്
1: ഉണ്ട്. മോനിപ്പം എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ ഇതിനൊക്കെ പോകും, കാരണം അവര് ഈ പിന്നെ ഓരോരുത്തരെ അഭിമുഖങ്ങള് സംഭാഷണങ്ങള് അങ്ങനെയൊക്കെ ഓരോ
2: തിരുവനന്തപുരത്ത് ഒരുപാട്
1: വരും വരും. മോന് വന്നിട്ടുണ്ട്, മോനെ അതിനൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള നല്ല ഇതുണ്ട്. കോഴിക്കോട് കോഴിക്കോടും കോട്ടയത്തൊക്കെ പോയിട്ട് അവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു പുള്ളിയാണ്.
0: വിളിക്കുന്നവര് കവി, വന്നിരിക്കുന്നവര് കവി. അയ്യോ
1: സാർ, ഞാൻ കവിയൊന്നുമല്ല സാർ, ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആളുകളാന്ന് അളിക്കുന്നവരുണ്ട്.
0: ബുധനാഴ്ച ഞാനും രണ്ട് കവിത എഴുതി കൊടുക്കും.
1: സാറും രണ്ട് കവിത എഴുതണം, നമുക്ക് കേൾക്കണം.
0: ശരി, അപ്പൊ ഇനി മാഡത്തോട് എന്താ പറയേണ്ടത്?
1: മാഡത്തോട് അതൊക്കെ തന്നെ സാറേ പറയുന്നത്, അല്ലാതെ എന്താ പറയുന്നത്? മാഡത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുകയല്ലേ.
2: ഏത് പാട്ടാണ് വേണ്ടതെന്ന്?
0: ഒരു കവിത കേൾക്കണ്ടേ?
1: ഒരു കവിത കേൾക്കണം, എനിക്കൊരു പാട്ട് പാടണം. കേൾക്കണ്ടേ മാഡത്തിന്?
2: പിന്നെ
0: ആദ്യം
2: പാട്ട് പാടട്ടെ.
1: അതാണ് ഞാൻ ഒരു പിന്നെ ലളിത ഗാനമാണ്, രണ്ട് മൂന്ന് പേര് പാടാം മാഡം.

0: തുമ്പി പൊന്നോണ പുതുമ്പി പൂവേലും ചിറകു വീശി പറന്നു വാടം. പാട്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പാടും, പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്.
1: അതുകൊണ്ട്
0: ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരിപാടിക്കൊക്കെ ഒരു പാട്ടും ഡാൻസും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ
1: റേഡിയോ
0: ദിനത്തില്. ഓക്കെ, ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല മാഡാ, പഠിപ്പിക്കൊന്നുമില്ല.
2: ABCD എന്നാണ്, എനിബഡി ക്യാൻ ഡാൻസ്.
0: അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
1: വളരെ സന്തോഷം.
2: അപ്പൊ ഒരു കവിത കേൾക്കാം.
1: ഞാൻ ഒരു നാല് പേര് പാടാം. ഇപ്പോ നമ്മൾ ഈ പ്രകൃതിയൊക്കെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ ആൾക്കാർ, കാട് വെട്ടിത്തെളിക്കുന്നു, പ്ലാസ്റ്റിക് ഇങ്ങനെ പ്രകൃതി മലിനീകരണം ആയതുകൊണ്ട് ഞാൻ തിരിച്ച് കാട് നമ്മളെ വിളിക്കുന്നു, കാട് വിളിക്കുന്നു തിരിച്ച് കാട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു നാല് വരി ചൊല്ലാം. മഞ്ഞുപോം തണലിൽ വിതുമ്പുന്ന മണ്ണിലൻ മുറിവേറ്റ കാടിൻ വിളി കേൾപ്പു നാം, ഇന്നു തന്നെ ഇവിടൊരു തൈ നടാം നമ്മൾക്കായി, ഇനിയുള്ള കാലം തണലായിടാൻ, കൈകോർത്തു നിൽക്കാം നമുക്കൊരുമിച്ചിടാം, വീണ്ടെടുക്കാം ഈ ഹരിതാഭയെ. നമുക്കിനി ഈ ഹരിതാഭയെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവർക്കും ഒരുപോലെ ശ്രമിക്കാം എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ കവിതയിൽ പറയുന്നത്.
2: നേരത്തെ ചോദിച്ചവൾ ഇതൊക്കെ എങ്ങനെ എഴുതാൻ പറ്റുന്നല്ലേ?
0: പറ്റു സാറേ, കവിയൊക്കെ എന്താ ഒരു തുമ്പപ്പൂവിനെ കണ്ടാലും അവർക്ക് അതിനൊരു ഒരു ഇതുണ്ടാവും എഴുതാനുള്ള ഒരു
2: ഞാൻ അടുത്ത ബുധനാഴ്ച കവിതയും കൊണ്ടേ വരും.
0: ഒരു കാക്ക പറന്നു പോയാലും അതിനെ പറ്റി എഴുതാൻ നാല് വരി കാണും. സാർ എന്തെല്ലാം ആശയങ്ങളാണ് പറയുന്നത്, സാറിന്റെ ഓരോ ആശയങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് എന്ത് രാത്രി തന്നെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ, സാറ് രണ്ടു ദിവസം 11 മണിക്ക് അതിന്റെ പായ സമയത്ത് സാറ് ആ ഒരു ഇത് പറഞ്ഞില്ല എന്ന് ഞാൻ സാറിനോട് എടുത്തു പറഞ്ഞായിരുന്നു. സാറിന് ഓർമ്മയുണ്ടോ? പക്ഷെ ആ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് ശരിക്കും എന്തോ നമ്മുടെ ഹൃദയത്തിലെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല സാറേ. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ഒരു അനുഭവമാണ് അത്. ശരിക്കും ആ ഒരു കലാഹൃദയം ഉള്ള മനുഷ്യർക്ക് ശരിക്കും അത് മനസ്സിലാകത്തുള്ളൂ.
1: വാരണാശൻ ഒരു പൂവിനെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? വൈരാഗ്യമേറിയ ഒരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്ക് മുമ്പേ ഉഴറിയോടിയ പിരുവാട്ട്, താനേ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി, ആരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം. അല്ലെ, സാധാരണക്കാർക്ക് ഒരു പൂവിനെ കണ്ടാൽ എങ്ങനെ തോന്നുവോ?
0: ഇല്ല,
1: പക്ഷെ ഒരു കവിക്ക് തോന്നിയത് കണ്ടോ?
2: അതാണ് നേരത്തെ പറഞ്ഞ, ഇവർക്കൊക്കെ ഒരു തുമ്പപ്പൂവിനെ കണ്ടാലും കാക്ക പറന്നു പോകുന്നത് കണ്ടാലും ഇവർക്ക്
0: കണ്ടാലും അവർക്ക് എന്തെങ്കിലും അതിന് രണ്ട് വരി അവർക്ക് എഴുതാനും പറയാനും പറ്റും സാറേ.
2: എനിക്ക് ആ സമയം പൂജ്യം വെട്ടി കളിച്ചോണ്ടിരിക്കാൻ.
0: ഇല്ല ഇല്ല ഇല്ല സാർ, അങ്ങനെയൊന്നും പറയണ്ട.
2: ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ രാവണ പ്രഭുവിലെ ഒരു നല്ലൊരു പാട്ട്
2: അറിയാതെയോട്
0: പറഞ്ഞത് അതെയാണെന്ന് തോന്നണം നന്ദം പറഞ്ഞത്.
2: അത് തന്നെയാണ്.
0: അപ്പം മാഡം
1: സന്തോഷം പരിചയപ്പെട്ടതിൽ.
0: കാരണം നമ്മൾ അവിടുത്തെ സ്ഥിരം സാറിന്റെ ടീച്ചറിന്റെ ശ്രോതാവാണ് ഇതുപോലെയൊക്കെ വിളിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു.
1: അടുത്ത ആഴ്ച മുതൽ ഞാനും ഒരു ശ്രോതാവായിരിക്കും. വളരെ സന്തോഷം.
0: ഒരാഴ്ച കിട്ടിയില്ലെങ്കിൽ എന്തോ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട ഒരു സത്യമാണ് മാഡം, എന്റെ മനസ്സ് തൊട്ട് പറയുന്നതാണ്. കാരണം അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, കോള് കിട്ടാതായപ്പോ എനിക്ക് ഇപ്പം എന്റെ പിള്ളേർ പറഞ്ഞു, അമ്മ ഇനി നിങ്ങൾ എന്നും വിളിച്ച് ശല്യപ്പെടുത്തരുത്, നിങ്ങൾ കുറച്ചു ദിവസം ഉണ്ടാതിരിക്കും, വിളിക്കാത്തവര് കിട്ടട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ല. പക്ഷെ നമ്മളത് കിട്ടുന്ന നമുക്കൊരു ഭാഗ്യമല്ലേ
1: മാഡം,
0: നമ്മൾ
1: വിളിക്കുമ്പോഴേ കിട്ടുന്നതല്ലേ.
0: അതാണ്, അപ്പൊ ഒരാഴ്ച എനിക്ക് വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയില്ലെങ്കിൽ എനിക്ക് അന്ന് ഭയങ്കരമായ ഒരു നിര ഒരു എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്.
2: എല്ലാം കൂടെ ചേർത്ത് ഇത്രയും സംസാരിച്ചില്ലേ.
0: അതാണ് സാറേ.
2: ശരി,
0: ഇത്രയും സമയം രണ്ടുപേരും സംസാരിക്കുന്നത്
2: രാവണ പ്രഭു എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക്, രാവണ പ്രഭു എന്ന് കേട്ടപ്പോഴേ തോന്നി അറിയാതെ അറിയാതെ ആയിരിക്കും. കേൾപ്പിക്കട്ടെ. ശാന്തകുമാരി മാഡം തോട് സ്നേഹം അറിയിച്ചോളൂ.
1: സ്നേഹം. ഓക്കെ, ബൈ. കാണാം.
0: ശരി ശരി മാഡം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സ്നേഹിതയായി, എഴുത്തുകാരിയായി, കവയത്രിയായി, അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കീഴാറൂരിൽ നിന്നും എത്തിയ ശാന്തകുമാരിയാണ്. ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ശാന്തകുമാരി. നല്ല നല്ല കവിതകൾ നമ്മളെ ചൊല്ലിക്കേൾപ്പിച്ചു. ഇത്രയും മനോഹരമായ, ഒരുപക്ഷെ മനുഷ്യ സ്നേഹത്തിൻ്റെ, മനുഷ്യ ഉന്നമനത്തിൻ്റെ ലാക്കാക്കി അല്ലെങ്കിൽ ലക്ഷ്യമാക്കി എഴുതുന്ന കവിതകൾ, അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന പ്രചോദനം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കവിത ഉണ്ടാവുന്നത് ശോകത്തിൽ നിന്നാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് കേൾക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്നത് വല്ലാത്തൊരു ഉയർത്തെണീൽപ്പാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഉയർത്തെണീൽക്കാൻ സാധിക്കുന്ന പ്രചോദനാത്മകമായ ധാരാളം കവിതകൾ നമ്മൾ കേട്ടു. ആ കവിതാ സമാഹാരം എല്ലാവർക്കും വായിക്കാൻ സാധിക്കട്ടെ, എല്ലാ ലൈബ്രറികളിലും എത്തിച്ചേരട്ടെ എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് ഒരു കവയത്രിയുമായി സംവദിക്കാൻ കിട്ടുന്ന ആ സാഹചര്യങ്ങൾ അപൂർവമാണ് എന്ന് തന്നെ പറയാം. അതൊരിക്കലും മിസ്സാക്കി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വളരെ സന്തോഷമുണ്ട്. കവിതയും പാട്ടും എല്ലാം കേട്ട്, അതുപോലെ തന്നെ അവിടുത്തെ കവിത മത്സരം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മള്
0: കേട്ടു അല്ലേ.
1: വളരെ സന്തോഷമുണ്ട്, അതിന് വരാനൊന്നും പറ്റിയില്ല.
0: ഞമ്മള് വിളിച്ചുകൊണ്ടേയിരിക്കും, വരണം.
1: വിളിച്ചോണ്ടിരിക്കും, അന്ന് വരാൻ സാധിച്ചില്ല. ഇനി ഓരോ കാര്യങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും വരും. പിന്നെ 500 എത്തിച്ചുകൊണ്ട് അന്ന് അവിടെ വന്നിരുന്നു, എല്ലാവരെയും കണ്ട് സന്തോഷമായി.
0: ഇപ്പൊ ഒരു ക്ഷണം കൂടെ അങ്ങനെയെങ്കിൽ ഒരു ക്ഷണം കൂടെ നടത്തുകയാണ്. ഈ 18-ാം തീയതി വെള്ളിയാഴ്ച ഇവിടെ വെച്ചൊരു വലിയ പ്രോഗ്രാം നടത്തുകയാണ്, രാവിലെ 10:30. അതായത് ഡൽഹിയിൽ നിന്ന് സഫേർ ഹഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ സഫ്ദർ ഹഷ്മി എന്ന് പറയുന്ന ഒരു നാടകകൃത്തിൻ്റെയും നാടകക്കാരൻ്റെയും മകളാണ് സഫേർ ഹഷ്മി എന്ന് പറയുന്നത്. ഈ സഫ്ദർ ഹഷ്മിയെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിന്നെ അവർക്കൊരു വലിയ ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായി അല്ലെ. സഫ്ദർ ഹഷ്മി അച്ഛനാണ്, അദ്ദേഹം നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു മാനസികമായ ബുദ്ധിമുട്ടൊക്കെ വന്ന് അതിൽ നിന്നൊക്കെ അതിജീവിച്ച് അവർ ഇന്ത്യ മുഴുവൻ മാനസിക ആരോഗ്യ ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പോൾ അത് കേരളത്തിൽ സമാപിക്കുന്നത് 18-ാം തീയതി സൈക്കോ പാർക്ക് നമ്മുടെ കരുണാസായിൽ വെച്ചിട്ടാണ്. നിങ്ങളെയൊക്കെ രാവിലെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, അതിന് അവരെ നമുക്ക് പരിചയപ്പെടാം, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ അതൊരു വലിയ പരിപാടിയാണ്, വരണം. വന്നതൊക്കെ കേട്ടോണ്ടിരിക്കുക തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാ ശ്രോതാക്കളെയും, ഒരു സ്ത്രീ ബുള്ളറ്റ് ഓടിച്ച് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: അല്ല,
0: ശരി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതുപോലെ
1: കരുണാസായിയോടുള്ള അവിടുത്തെ എല്ലാവരോടുള്ള ആത്മാർത്ഥ സ്നേഹവും അതും കൂടെ പങ്കിടാൻ വേണ്ടിയാണ് അവിടുന്ന് വരുന്നതും. അത് സന്തോഷപൂർവ്വം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കണം.
0: തീർച്ചയായും. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവയത്രിയായ, അതുപോലെ തന്നെ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ശാക്തീകരണത്തിൻ്റെ അടയാളങ്ങളായി മാറേണ്ടതുണ്ട്, ഒരു കവയത്രിയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ശാന്തകുമാരി മാഡത്തോട് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യുന്നു
1: മാഡം? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടുത്തെ വീട്ടിലേക്ക് ഒരു കാര്യമാണ്. അല്ലാതെ എന്റെ ഭർത്താവ് ചെറിയ ജോലി ഉണ്ടായിരുന്നു കീഴാറ സ്കൂളില്. എന്റെ ഭർത്താവ് ഞാനുമായിട്ട് വന്നിട്ടുണ്ട്, എന്റെ അവിടുത്തെ സ്കൂളില്
2: കീഴാറായിരുന്നു.
1: ഇപ്പതല്ല, വർഷങ്ങളായി പെൻഷനായി. ഇപ്പൊ അയർനാട് വി എച്ച് എസിൽ ഇരുന്നാണ് പെൻഷനായത്. ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചും പോയി, വർഷമായി 15 വർഷമായി മരിച്ചിട്ട്.
2: അങ്ങനെ
1: ഞാനിപ്പം ഒറ്റയ്ക്കാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ കരുണാസായിലുള്ള ഓരോ പരിപാടികളൊക്കെ കേൾക്കുമ്പോ മനസ്സിനതിയായ
2: സന്തോഷവും
1: ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം തന്നെ ഇവിടെ ഓരോ അതിഥികളെ എല്ലാവരെയും.
2: അതെ അതെ, കാണാനും സംസാരിക്കാനും കഴിയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം.
1: ആ ഇടയ്ക്കിടയ്ക്ക് വരണം, വരണമെന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു വീട് പോലെ തന്നെ അവിടെ ഉള്ള ആൾക്കാരെ എല്ലാം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് കണ്ട് എല്ലാവരുമായിട്ട് സന്തോഷം തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇതിനകത്ത് കേൾക്കുന്ന പരിപാടികളൊക്കെ കേൾക്കുമ്പോ എന്തൊന്നില്ലാത്ത അതിയായ സന്തോഷം തന്നെ. ഇനി ഇതൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, അതെല്ലാവർക്കും കേൾക്കാനും അതിന്റെ ഓരോരോ വശങ്ങളും മനസ്സിലാക്കാനും എല്ലാം ഓരോരുത്തരെ ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രത്യേക പോക്ക്
2: വേണ്ടി.
1: അപ്പൊ
0: ശാന്തകുമാരി മാഡത്തിന്റെ ഒരു കവിത കേൾപ്പിക്കട്ടെ.
1: ശരി, ഓക്കെ, കേൾക്കണം.
0: എന്നിട്ട് ഫോണിന്റെ സ്പീക്കർ ഓഫ് ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പൊ സ്പീക്കർ വേണ്ട, അല്ലാതെ വെച്ച് സംസാരിച്ചാ മതി. ഒരു കവിത കേൾപ്പിക്കട്ടെ.
2: ഞാൻ മനസ്സിനൊക്കെ ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി ഒരു ഭക്തി ഗീതമാണ്. എന്റെ ഉള്ളിൽ തെളിയുന്ന ദീപമായി തൂ വെളിച്ചം നീ ഏകണം നിത്യവും, കർമ്മമെല്ലാം സഹസ്രപൽപ്പങ്ങളായി എന്നിൽ വന്നു വിരിയേണമെപ്പോഴും. നിത്യവും കൺ തുറക്കുമ്പോഴൊക്കെയും നിർമ്മലേദയ എന്നിൽ ചൊരിയണേ. എന്റെ ശബ്ദവും സപ്തസ്വരങ്ങളും രാഗതാളലയങ്ങളും നീയല്ലോ. അക്ഷരങ്ങളായി നാവിൻ്റെ തുമ്പിലും നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും വിദ്യ തന്നു തുണയ്ക്കുവാനെത്തണേ. സർഗവീണ വിലാസ സരസ്വതീ.
1: വളരെ വളരെ വളരെ സന്തോഷമായി കവിത കേട്ടതിന് മനസ്സിന് അധികം.

0: ചെന്തക്കഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിളിക്കുന്നവരും കവിത കവികള്, ഇരിക്കുന്നവരും കവികള്. ഞാൻ അടുത്ത ആഴ്ച 5 കവിതയും
1: കൊണ്ടുവരും.
0: കൊടുത്തോളൂ. അനിയത്തിയല്ലേ, നമസ്കാരം. ഇന്ന് എനിക്കല്ല നമസ്കാരം തരാം, നമ്മുടെ അതിഥിയായ സ്നേഹിതയായ
1: ശാന്തകുമാരി മാഡത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു.
2: വളരെ സന്തോഷം, തിരിച്ചു അതേപോലെ അങ്ങോട്ട് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും.
1: വളരെ മനോഹരമായി ഈ പ്രോഗ്രാമിൽ വന്നിരുന്ന് ഇത്രയും മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ ഞാൻ കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കൊല്ലത്താണ്, ഇതിൽ എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് വിളിക്കണമെന്ന്, അല്ല ചേച്ചിക്ക് വിളിക്കണമെന്ന്, എന്തായാലും മാഡത്തിനോട് സംസാരിക്കാനും സാറിനോടൊക്കെ വളരെ സംസാരിക്കാനും വളരെ നല്ല മനോഹരമായ പരിപാടിയാണല്ലോ ഇതെല്ലാം. ഞങ്ങളുടെ മനസ്സിൽ എന്നും ഒരു സന്തോഷം നിറഞ്ഞാണല്ലോ.
2: സന്തോഷം
1: മാഡത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നതെല്ലാം പുറത്തു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല.
2: അതാണല്ലോ കവി എന്ന് പറയുമ്പോഴേ, കവി പിന്നെ തന്റെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് കവിത എഴുതുന്നത്. പക്ഷേ അത് നമ്മള് ഈ വീട്ടുടമയുടെ പടിക്കൽ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അത് ആ വീട്ടുടമയ്ക്കും വെളിച്ചം കിട്ടുന്നു, വഴിയെ പോകുന്നവർക്കും വെളിച്ചം കിട്ടുന്നു. അതുപോലെയാണ് കവിത.
1: തീർച്ചയായും നമ്മുടെ ആ മനസ്സിൽ ഉള്ളിൽ നിന്ന് വരുന്ന മഴയ്ക്ക് വേണ്ടി ദാഹിച്ചിരുന്ന വേഴാമ്പലിനെ കാത്തിരുന്നു കൊതിച്ചിരുന്നിട്ടും മഴ പെയ്യാത്ത മഴയെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചവരല്ലയോ നമ്മള്.
2: അതെ അതെ അതെ.
1: അപ്പൊ ആ വെയിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും മഴയിലേക്ക് ചിന്തിക്കുന്നു.
2: അതെ.
1: പക്ഷേ മഴ നമ്മള് വിത്തുകൾക്ക് ഭാവി കൃഷിയായി വന്ന് വിതച്ച് വന്ന് അഴിയായി വന്ന് ചോറായി വരുമ്പോൾ കർഷകന്റെ മഹാത്മ്യത്തെ കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ?
2: അതെ അതെ, അതില്ലാതില്ല.
1: അത്രത്തോളം സ്നേഹം ചെയ്താണ് നമ്മുടെ അന്നദാനമായിട്ട് വന്നിരിക്കുന്നത്.
0: വിപ്ലവകരമായ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെയുണ്ട് സത്യമായിട്ടും.
1: അല്ല, മാഡത്തിന്റെ വിരൽ തുമ്പിൽ ഇരിക്കുന്ന പേനയിൽ നിന്ന് എന്തെല്ലാം സ്ഫുടതയുള്ള വാക്കുകളാണ് വരാൻ പോകുന്നത്. ഇനിയും ഞാൻ ആശംസിക്കുകയാണ്, വളരെ സന്തോഷം.
0: സാറിന് ഏത് പാട്ടാണെന്ന് ചോദിച്ചിരുന്നു.

0: വളരെ
1: എന്ത് പറയാൻ, സായുജ്യം സായുജ്യം അടയുന്നു. അപ്പൊ സായുജ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്, മറഞ്ഞിരുന്നാലും മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച അതിമനോഹരമായ ഗാനമാണ്. അത് പാട്ടിലേക്ക് പോവാം. അപ്പൊ ഒരിക്കൽ കൂടെ ശാന്തകുമാരി മാഡത്തോട് സ്നേഹം പറഞ്ഞോളൂ.
0: ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, ഒരു ഡെഡിക്കേഷൻ ഉണ്ട് സാറേ.
1: പെട്ടെന്ന് പറയൂ, സമയതാ കഴിയാറായി.
0: മുണ്ടേരായിലുള്ള കൃഷ്ണമ്മയ്ക്കും മഴുവങ്കോട്ടുള്ള മാധവൻ ചേട്ടനും പിന്നെ കരുണാസായിലുള്ള എല്ലാവർക്കും ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ശരി, അപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും വക സ്നേഹം അറിയിക്കുന്നു, പാട്ടിലേക്ക് പോവാം.
0: ശരി, ഓക്കെ ഓക്കെ.
2: സന്തോഷം, സ്നേഹം,
1: വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഏതാണ്ട് സമയം അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ശ്രോതാവായിരുന്നു നമ്മളോട് ഇതുവരെ സംസാരിച്ചത്. വളരെ കാര്യമായി അവർക്കൊരു ആവേശം തന്നെ തോന്നി. ഈ വാക്കുകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഉണ്ടായ ആവേശം, സമയമുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു രണ്ട് മിനിറ്റ് പ്രഭാഷണത്തിന് തന്നെയുള്ള ഊർജം അവരിലുണ്ടായിരുന്നു എന്നുള്ളത്. ഇതുപോലെ ആയിരിക്കട്ടെ ഓരോ വാക്കുകളും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കീഴാറൂർ സ്വദേശിയായ ശാന്തകുമാരി കവയത്രി ാണ്. ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ഉടമയാണ്. മാഡം, വളരെ സന്തോഷം ഇന്ന് ഈ സായാഹ്നത്തിൽ പ്രത്യേക പോക്കുവയിൽ ഞങ്ങളോടൊപ്പം വന്ന് സംസാരിക്കുകയും ശ്രോതാക്കളോടൊപ്പം ഹൃദയപൂർവ്വം സംസാരിച്ച് അതിനേക്കാളുപരി ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന അതിമനോഹരമായ കവിതകൾ അവ ചൊല്ലുകയും എഴുതി വായിക്കുകയും ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ഒരു എന്താണ് ഇത്തരം കാര്യങ്ങൾ, ഈ അനുഭവത്തെ ശ്രോതാക്കളോട് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെ വളരെ സന്തോഷം.
2: അതെ, നമുക്ക് വളരെ സന്തോഷം. എല്ലാവരും പങ്കെടുത്തതിനും വിളിച്ചതിനും പരിചയപ്പെട്ടതിലും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേട്ടതിനും പറയാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ അധികം സന്തോഷമുണ്ട്.

0: ഇനിയും കേൾക്കാം. സന്തോഷം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ, ഒപ്പം പ്രിയ സ്നേഹിത ശാന്തകുമാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോരപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സെപ്റ്റംബർ 11 സൌജന്യ ആടുവളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0489 2343 23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത, യാത്രാബത്ത ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുൻപായി 0495 2414 579 എന്ന ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അഥവാ VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 ന് 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റീഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റീഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. അപേക്ഷാഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.inൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9 വൈകിട്ട് 4:30 വരെ. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി സെപ്റ്റംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് 9383470292 9383470296 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2444 0911 9061 409 8224 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. കാർഷിക വാർത്തകൾ അവസാനിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ആർത്തവചക്രവും ആഹാരക്രമവും. ഒരു പെൺകുട്ടി പ്രത്യുൽപാദന ശേഷി കൈവരിച്ചു എന്നതിന്റെ ലക്ഷണമാണ് ആർത്തവം. അതോടുകൂടി അണ്ഡവിസർജനം ആരംഭിക്കുന്നു. ഗർഭാശയം ഗർഭധാരണത്തിനായി ഒരുങ്ങുകയും വളർച്ചയെത്തിയ അണ്ഡം പുറത്തുവന്ന് പുരുഷബീജവുമായി ചേർന്ന് കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സ്ത്രീ ശരീരത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ബീജസംയോഗമോ ഗർഭധാരണമോ നടക്കാതെ വരുമ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ അവസാനിക്കുന്നു. ഇതിന്റെ ഫലമായി ഗർഭപാത്രത്തിന്റെ ഉൾപാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം. ഇംഗ്ലീഷിൽ മെനിസ്ട്രേഷൻ എന്നും സാധാരണമായി മാസമുറ, മെൻസസ്, പിരീഡ്സ് എന്നീ പേരുകളിലും ഇത് സൂചിപ്പിക്കപ്പെടുന്നു. ഇത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ സ്ത്രൈണ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ് ആർത്തവം ഉണ്ടാകുന്നത്. മധ്യവയസ്സിൽ ആർത്തവ വിരാമം അഥവാ മെനോപോസ് എത്തുന്നതുവരെ ആർത്തവം തുടരുന്നു. ആർത്തവമുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടി പ്രസവത്തിനോ ലൈംഗിക ബന്ധത്തിനോ ശാരീരികമായോ മാനസികമായോ പാകത നേടിയെന്ന് പറയാനാവില്ല. ഗർഭപാത്രത്തിന്റെ വളർച്ച പൂർത്തിയാകാനും ഹോർമോൺ ഉൽപാദനം മെച്ചപ്പെടാനും പ്രത്യുൽപാദനത്തിന് പാകമാകാനും ഇതിലേക്കു വേണ്ട മാനസിക പക്വത നേടാനും പിന്നെയും വർഷങ്ങളെടുക്കാറുണ്ട്. പലപ്പോഴും കൃത്യമായി ആർത്തവം സംഭവിക്കാത്തതിന് അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് പ്രധാന വില്ലനായി നിൽക്കുന്നത്. ചിലപ്പോൾ ഇത് മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാകാറുണ്ട്. ഉദാഹരണത്തിന്, പോളിസിസ്റ്റിക് ഓവറീസ് എന്നറിയപ്പെടുന്ന അണ്ഡാശയത്തിലെ ചെറിയ കുരുക്കൾ, ഗർഭാശയത്തിലെ മുഴകൾ, തൈറോയ്ഡ് രോഗങ്ങൾ എന്നിവയെല്ലാം ക്രമരഹിതമായ ആർത്തവത്തിന് കാരണമാകാറുണ്ട്. അതിനാൽ ഇത്തരം അവസ്ഥകൾ കണ്ടെത്തി ക്രമമായ ആർത്തവം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നാം തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങൾ അപകടകരമാം വിധം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാസം തോറും ആർത്തവം ഉണ്ടാകുന്നതിനാൽ സ്ത്രീകളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യത്യസ്ത ഭക്ഷണങ്ങളിൽ നിന്നും ലഭിക്കേണ്ട പോഷക ഗുണങ്ങൾ ശരിയായ അളവിൽ ശരീരത്തിലെത്താത്തത് ആർത്തവം ക്രമരഹിതമാകുന്നതിന് കാരണമാകും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ആർത്തവം ക്രമപ്പെടുത്തും. സംസ്കരിച്ച ഭക്ഷണവും കൃത്രിമ ഭക്ഷണവും ഹോർമോൺ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. തൽഫലമായി ആർത്തവചക്രം തടസ്സപ്പെടുന്നു. ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ഈന്തപ്പഴം പോലെയുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ്, മുട്ട, മീൻ, ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള മുരിങ്ങയില, ആട്ടിറച്ചി തുടങ്ങിയവ ദിവസേന ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് സോയാ ഉൽപ്പന്നങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ചണവിത്ത്, എള്ള്, ഒലിവ് ഓയിൽ, മാതളം, ആപ്പിൾ, ബദാം, തൈര് അഥവാ യോഗട്ട് തുടങ്ങിയവ സ്ത്രീകളിലെ ഈസ്ട്രജൻ നില മെച്ചപ്പെടുത്തുന്നു. ഭക്ഷണം മാത്രമല്ല, വ്യായാമവും ഇക്കാര്യത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഹോർമോണുകളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് നടത്തം, ഓട്ടം, നൃത്തം, സൈക്ലിംഗ്, നീന്തൽ, ആയോധന കലകൾ പോലുള്ളവ ഏറെ ഗുണം ചെയ്യും. വ്യായാമം ശരീരത്തിലെ രക്തയോട്ടത്തെ ക്രമപ്പെടുത്തി ആർത്തവചക്രം ക്രമമാകാൻ സഹായിക്കുന്നു. ആർത്തവ സമയത്തും വ്യായാമമുറകൾ തുടരാം, എങ്കിലും കഠിനമായ അധ്വാനം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആർത്തവം ഒരു ശാപമല്ല, ക്രമമായ ആർത്തവചക്രം ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നീതിയും ന്യായവും എന്ന പരിപാടിയിൽ നിന്ന് ഒസ്യത്തിനെ കുറിച്ചും ഒഴിമുറിയെക്കുറിച്ചും കേൾക്കാം. ഒരു വ്യക്തി തൻ്റെ മരണശേഷം തൻ്റെ വസ്തുക്കൾ കൈമാറ്റം നടത്തേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് മരിക്കും മുമ്പ് നടത്തുന്ന നിയമപരമായ പ്രസ്താവനയെയാണ് ഒസ്യത്ത് എന്ന് പറയുന്നത്. തയ്യാറാക്കുന്ന വ്യക്തിയുടെ മരണശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്ന ഏകപക്ഷീയമായ രേഖയാണത്. ഒസ്യത്ത് തയ്യാറാക്കിയ വ്യക്തിക്ക് തൻ്റെ വസ്തു ക്രയവിക്രയം ചെയ്യാൻ കഴിവുള്ള ഏതു സമയത്തും ഒസ്യത്ത് റദ്ദു ചെയ്യാൻ അധികാരമുള്ളതാണ്. ഹിന്ദു, ബൗദ്ധർ, സിഖ്, ജെയിൻ എന്നീ വിഭാഗത്തിലെ വ്യക്തികൾക്ക് 1925 ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരമാണ് ഒസ്യത്ത് തയ്യാറാക്കുവാൻ കഴിയുന്നത്. എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം നിയമപ്രകാരം വസ്തു ക്രയവിക്രയം ചെയ്യാവുന്നതാണ്. സ്ഥിരബുദ്ധിയുള്ളതും പ്രായപൂർത്തിയായതുമായ ഏതൊരു വ്യക്തികൾക്കും തങ്ങൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള അന്ധരോ ബധികരോ മൂകരോ ആയ ഏതൊരു വ്യക്തികൾക്കും ഒസ്യത്ത് തയ്യാറാക്കാവുന്നതാണ്. എന്നാൽ ലഹരി മൂലമോ അസുഖം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ താൻ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ഒസ്യത്ത് എഴുതാൻ കഴിയില്ല. ഒസ്യത്ത് വഴി ഏതൊരു സ്ഥാവര ജംഗമ വസ്തുവും അതിൻ്റെ ഉടമസ്ഥന് ക്രയവിക്രയം ചെയ്യാൻ സാധിക്കും. പ്രത്യേകമായി വിവരിച്ചിട്ടുള്ളതും എന്നാൽ ഒസ്യത്ത് തയ്യാറാക്കുന്ന ആളിൻ്റെ മരണസമയത്ത് തീ വിവരണപ്രകാരം ആർക്കാണോ എഴുതി വച്ചിട്ടുള്ളത് അങ്ങനെയൊരു വ്യക്തി നിലനിൽക്കുന്നില്ലെങ്കിൽ ഒസ്യത്ത് അസാധുവാകും. കൂടാതെ അനന്തമായി നീണ്ടുപോകുന്ന ഒസ്യത്ത് അസാധുവാകും. ഒസ്യത്തുകാരൻ്റെ ജീവിത കാലയളവിൽ തന്നെ അയാൾക്ക് മറ്റൊരു ഒസ്യത്തും തയ്യാറാക്കാവുന്നതാണ്. ഒസ്യത്ത് റദ്ദാക്കണമെന്നാഗ്രഹിച്ച് എഴുതി വയ്ക്കുന്ന രേഖപ്രകാരവും ഒസ്യത്ത് അസാധുവായി പോകും. ഒസ്യത്ത് നഷ്ടമായാൽ ആയത് റദ്ദാക്കിയതായി കണക്കാക്കും. ഒസ്യത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാലും ആ വ്യക്തിക്ക് ആയത് രജിസ്റ്റർ ചെയ്യാവുന്നതോ അല്ലെങ്കിൽ മുദ്രവെച്ച കവറിൽ രജിസ്ട്രാർ കൈവശം സൂക്ഷിക്കാൻ ഏൽപ്പിക്കാവുന്നതോ ആണ്.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് ലഹരിയും നിയമവും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബത്തെയും ഭാവിയെയും എങ്ങനെ തകർക്കുന്നു എന്ന് നമ്മൾ മുൻലക്കങ്ങളിൽ ചർച്ച ചെയ്തു. എന്നാൽ ഈ ദുശീലം ഒരു വ്യക്തിയെ സാമൂഹികമായും നിയമപരമായും എത്രത്തോളം അപകടത്തിലാക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നവർ ഇതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞരായിരിക്കും. ഇന്ത്യയിൽ മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 അഥവാ NDPS ആക്ട് പ്രകാരമാണ്. ഈ നിയമം ലഹരി വസ്തുക്കളുടെ ഉൽപാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, ഉപയോഗം, കടത്ത് എന്നിവയെല്ലാം കർശനമായി നിയന്ത്രിക്കുന്നു. ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങളെ ഈ നിയമം പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കുന്നു. അതിനനുസരിച്ചാണ് ശിക്ഷയും ലഭിക്കുന്നത്. വ്യക്തിപരമായ ഉപയോഗത്തിനായി വളരെ കുറഞ്ഞ അളവിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് ഇതിന് സാധാരണയായി 1 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ലഹരിയുടെ അളവ് ചെറിയ അളവിൽ നിന്ന് കൂടുന്നതിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കും. ലഹരി വിൽപ്പനയ്ക്കോ കടത്തിനോ വേണ്ടി വലിയ അളവിൽ കൈവശം വയ്ക്കുന്നത് ഏറ്റവും ഗൌരവമേറിയ കുറ്റകൃത്യമാണ്. ഇതിനുള്ള ശിക്ഷ 10 വർഷം മുതൽ 20 വർഷം വരെ കഠിന തടവും 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ പിഴയുമാണ്. പലപ്പോഴും കോടതിയുടെ വിവേചനാധികാരമനുസരിച്ച് ഇതിലും വലിയ പിഴകൾ ചുമത്താൻ സാധ്യതയുമുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ശിക്ഷാർഹമാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ലഭിക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത് ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ശിക്ഷയ്ക്ക് പകരം ചികിത്സ നൽകാനാണ് NDPS നിയമം പ്രോത്സാഹിപ്പിക്കുന്നത്. ചികിത്സ എടുക്കാൻ തയ്യാറാകുന്നവർക്ക് പലപ്പോഴും കോടതി ശിക്ഷയിൽ ഇളവ് നൽകുകയോ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് വിടുകയോ ചെയ്യും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ലഹരി ഉപയോഗത്തിനോ വിതരണത്തിനോ പിടിയിലാകുന്നത് എങ്കിൽ അവർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത്. കുട്ടികളെ സാധാരണ ജയിലിലടയ്ക്കാതെ ജുവനൈൽ ഹോമുകളിലേക്കോ സ്പെഷ്യൽ ഹോമുകളിലേക്കോ മാറ്റുന്നു. എന്നാൽ ലഹരി വിൽപ്പന പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പ്രായപൂർത്തിയായവരെ പോലെ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു എന്ന് തെളിഞ്ഞാൽ നിയമത്തിൽ ചില ഇളവുകളുണ്ടെങ്കിലും കൌമാരപ്രായക്കാർക്ക് പോലും കർശനമായ നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന കുട്ടികളുടെ ഭാവിയാണ് പൂർണ്ണമായും ഇല്ലാതാകുന്നത്. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം നല്ലൊരു ജോലി ലഭിക്കാനോ വിദേശയാത്രകൾക്കോ ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ കഴിയാതെ വരും. തന്റെ കുട്ടി ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലകപ്പെട്ടാൽ രക്ഷിതാക്കൾ പരിഭ്രമിക്കാതെ നിയമപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരു നിയമസഹായം ഉറപ്പാക്കുക. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നല്ല അഭിഭാഷകനെ സമീപിക്കുക. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ നൽകുന്നതിന് പകരം ചികിത്സയാണ് വേണ്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ചികിത്സാരേഖകളും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും കോടതിയിൽ ഹാജരാക്കുന്നത് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ കുട്ടിക്ക് ലഹരി വിതരണം ചെയ്യുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക്, അതായത് പോലീസ്, എക്സൈസ് എന്നിവർക്ക് നൽകാൻ മടിക്കരുത്. ഇത് നിങ്ങളുടെ കുട്ടിയെ മാത്രമല്ല മറ്റു കുട്ടികളെയും രക്ഷിക്കാൻ സഹായിക്കും. ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് ഒരാളുടെ ജീവിതം തകർക്കുന്നത് എന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊടുക്കുക. ലഹരി ഉപയോഗിക്കുന്നതിന് മാത്രമല്ല അതിന്റെ വിൽപ്പനയ്ക്ക് കൂട്ടുനിൽക്കുന്നതും മറ്റൊരാൾക്ക് നൽകുന്നതും വലിയ കുറ്റകൃത്യമാണെന്ന് അവരെ ബോധവൽക്കരിക്കുക. ലഹരി ഉപയോഗം എന്നത് ആരോഗ്യ പ്രശ്നം മാത്രമല്ല, അതൊരു ഗുരുതരമായ നിയമലംഘനം കൂടിയാണ്. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി സ്വന്തം ജീവിതം മാത്രമല്ല കുടുംബത്തിന്റെ സമാധാനവും ഭാവി സുരക്ഷിതത്വവുമാണ് നിയമപരമായ കുരുക്കുകളിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. ഈ വിപത്തിനെ നിയമപരമായും സാമൂഹികമായും കുടുംബപരമായും നമ്മൾ നേരിടേണ്ടതുണ്ട്. ലഹരി വിമുക്തമായ, നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: അരയന്യങ്ങൾക്കൊരു സിദ്ധിയുണ്ടത്രേ. പാലും വെള്ളവും കൂടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്ന് അവ പാല് മാത്രം വലിച്ചു കുടിക്കുകയും വെള്ളം വേർതിരിച്ച് ബാക്കി വയ്ക്കുകയും ചെയ്യുന്നു. നന്മയും തിന്മയും കലർന്നതായിരിക്കും ജീവിതാനുഭവങ്ങൾ. സുഖവും ദുഃഖവും, ഇരുളും വെളിച്ചവും, കയ്പും മധുരവും, കണ്ണീരും പുഞ്ചിരിയും, വിജയവും പരാജയവും, ജനനവും മരണവും, നഷ്ടവും ലാഭവും, സത്യജ്ഞാനവും മിഥ്യാബോധവും, ഇങ്ങനെ വിരുദ്ധ ദ്വന്ദ്വങ്ങളുടെ മഹാസമാഹാരമാണ് ലോകം. ഇതിൽ നിന്ന് ഹംസത്തെ പോലെ യഥാർത്ഥമായ അറിവിനെ വേർതിരിച്ചെടുക്കുകയും ഉൾക്കൊള്ളുകയും വേണം. നീരക്ഷീര ന്യായം എന്നൊരു ന്യായം തന്നെയുണ്ട് ഇക്കാര്യം വിശദീകരിക്കാനായി. തന്റെ ആശയം എത്ര ഗഹനമായ ഒന്നായിരുന്നാലും അതിനെ എത്രയും ലഘുവായും വ്യക്തമായും സാധാരണക്കാർക്ക് പോലും കേട്ടാൽ ഉടൻ മനസ്സിലാവുന്ന വിധത്തിലും പകർന്നു കൊടുക്കണം. അതുപോലെ മറ്റുള്ളവർ പറയുന്നതിന്റെ ശരിയായ സാരം അവരിൽ നിന്ന് അറിയുകയും വേണം. അതാണ് അറിവ്. ഈ ലോകവുമായി, ലോകത്തുള്ള ഉന്നതരുമായി സഖ്യം സ്ഥാപിക്കുകയും ബുദ്ധിപൂർവം ജീവിക്കുകയും ചെയ്യുക എന്നതാണ് വിവേകം. ഈ വിവേകവും അറിവിന്റെ സത്ത തന്നെ. സഖ്യങ്ങൾ എക്കാലത്തും ഒരേ നിലയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യകാലത്തെ പ്രീതി കൊണ്ട് മുഖം വികസിക്കുക, പിൽക്കാലത്തെ അപ്രീതി കൊണ്ട് മുഖം കറുക്കുക, ഈ രണ്ടും ഒഴിവാക്കി ഒരു മധ്യമാർഗം അവലംബിക്കണം. അതാണ് വിവേകം. അറിവിന്റെ ഉറവ ഒരിക്കലും വറ്റുന്നില്ല. ഉറയ്ക്കും തോറും അതിൽ നിന്ന് കൂടുതൽ ഊറി വരും. അറിയുന്നത് പൂർണ്ണമായി അറിയണം. അല്പജ്ഞാനം അപകടം ചെയ്യും. ആവശ്യത്തിനുപകരിക്കാത്ത അറിവ് അറിവല്ല. എന്നാലും ഒന്നോർക്കുക, എല്ലാം പൂർണ്ണമായി അറിയാൻ ആർക്കും കഴിയില്ല തന്നെ.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 9-ന്റെ ചോരഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1776 സെപ്റ്റംബർ 9, ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയിൽ നിന്ന് അമേരിക്കയിലെ 13 കോളനികൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 1828 സെപ്റ്റംബർ 9, വിശ്വ നോവൽ സാഹിത്യത്തിലെ മഹാരഥന്മാരിൽ അഗ്രഗണ്യനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 സെപ്റ്റംബർ 9, കൊറിയ ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്നു. 1976 സെപ്റ്റംബർ 9, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും 1949 വിപ്ലവ നായകനുമായിരുന്ന മാവോ സേതു അന്തരിച്ചു.

0: സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളിലെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 4-വരി പാതയ്ക്കായി 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SMITI M PALLURITHI.
1: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻ മായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളുടെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം.

0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം മൂന്നാം ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഗൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ജി ബവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൌര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
0: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ഷംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ EK നയനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
0: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയം മേധാവി ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി M പള്ളുർത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് പ്രാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4-വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ദ്യരാഗങ്ങൾ.
1: കാനായിലെ കല്യാണനാളിൽ എന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ അടുത്തത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ പ്രത്യേകതയുള്ള അനേകം അതിഥികളുമായി ഈ പ്രത്യേക പോക്കുവയിൽ സമ്പന്നമായി മുന്നോട്ട് നീങ്ങുന്നതിൽ ശ്രോതാക്കൾക്കൊപ്പം ഞാനും സന്തോഷിക്കുകയാണ്. ബഹുമാനത്തെക്കാൾ വലുതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. പരസ്പരം കാണാതെ റേഡിയോയിലൂടെ ഇങ്ങനെ സംസാരിക്കുകയും റേഡിയോ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ വെച്ച് സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ ജീവിതത്തിൽ വലുതായി വേറൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുപോലെ തിരിച്ചും ഓരോ ശ്രോതാക്കളുടെയും ഹൃദയമിടിപ്പ് ഞങ്ങൾക്ക് ഇതിൽ സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നോണമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിധ്വനി എന്നോണമാണ് പ്രത്യേക പോക്കുവയിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാ ബുധനാഴ്ചയും 3 മണിക്ക് അവതരിപ്പിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, അധികം പറഞ്ഞ് അധികമാവുന്നില്ല. ഇന്ന് ഒരു സ്നേഹിത അല്ലെങ്കിൽ ഒരു അതിഥി നമ്മളോടൊപ്പമുണ്ട്. ശാന്തകുമാരി കീഴാറൂർ അമ്പലത്തിൻകാല കാട്ടാക്കട സ്വദേശിനിയായ ശാന്തകുമാരിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. കവിതകൾ എഴുതും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന ഒരു കവിതാ സമാഹാരം ശാന്തകുമാരി പുറത്തിറക്കിയിട്ടുണ്ട്. 25 വർഷമായി കാട്ടാക്കടയിൽ വസന്തം ബ്യൂട്ടി ക്ലിനിക് എന്നൊരു സ്ഥാപനം നടത്തുന്നു. അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്നു. ഇത്രയൊക്കെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ടത്. ബാക്കിയെല്ലാം ശ്രോതാക്കൾക്ക് നേരിട്ട് സംസാരിക്കാൻ പരിചയപ്പെടാം. വളരെ സന്തോഷത്തോടുകൂടി കവയത്രിയും അതുപോലെ തന്നെ ബ്യൂട്ടി ക്ലിനീഷ്യനുമായ ശാന്തകുമാരിയെ പ്രത്യേക പോക്കുവയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
3: ഹലോ
2: ഹലോ ഹലോ ഒക്കെ തന്നെ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചാൽ, അല്ലെങ്കിൽ ഇനിയും 3-4 ഹലോ കേൾക്കും. കുറച്ചാ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ? ഇപ്പൊ ഒരു ഹലോ അല്ലേ കേൾക്കാനുള്ളൂ. ശരി, ആരാണ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവയത്രിയും ഒപ്പം ഒരു ബ്യൂട്ടി ക്ലിനീഷ്യനുമായ ശാന്തകുമാരിയാണ്. ഹലോ പറഞ്ഞ് സ്നേഹം അറിയിച്ച് സംസാരിക്കാം.
3: ഹലോ ശാന്തകുമാരി സാർ.
4: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
4: എവിടുന്നാണ്, പേരെന്താണ്? പരുത്തിക്കുഴി. ശശികല. ആ, പരുത്തിക്കുഴിയുടെ അടുത്താണല്ലോ. അറിയാം അറിയാം. എന്ത് ചെയ്യുന്നു?
3: ഞാൻ വീട്ടമ്മയാണ്. വീട്ടിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
4: ഓ, വായിക്കും.
3: ലൈബ്രറിയൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
4: അത് ശരി.
3: ഏഴത്തൊത്ത് പുസ്തകങ്ങളൊക്കെ വായിച്ചോണ്ടിരിക്കുന്നു. എല്ലാം വായിച്ചു, ഇനി രണ്ടെണ്ണം വായിച്ചോണ്ടിരിക്കുന്നു.
4: അത് ശരി.
2: ഏതൊക്കെയാണ് വായിച്ചത്? വായിക്കാനുള്ള പ്രേരണയൊക്കെ
3: വായിച്ചതൊക്കെ ഞാൻ പറയാം. കേളസ് ലക്കിന്റെ നല്ല ഭൂമി, പിന്നെ പെരുമാൾ മുതിരന്റെ അർത്ഥനാരീക്ഷൻ, പിന്നെ എന്റെ ബാല്യകാല സഖി ബഷീറിന്റെ, പിന്നെ കേർമീരയുടെ മോഹമഞ്ഞ, ജോൺ റസ്കിന്റെ അന്തുദീന്റെ ലാസ്റ്റ്,
4: പിന്നെ
3: മാളവിക്കുട്ടിയുടെ മാനസി, പിന്നെ ഏറ്റുമാനൂർ ശിവകുമാറിന്റെ ആകാശഗംഗ, ഞാൻ നെഴുമേലി ബാബുരാജിന്റെ ലോറിക്കാരൻ. ഇത്രയും വായിച്ച് രണ്ടെണ്ണം വായിച്ചു തീർന്നില്ല. കൈവശം കൊടുത്ത് കൊടുത്തിട്ട് നമ്മള് ലൈബ്രറി കൊടുത്തിട്ട് പിന്നെ അവർ ഈരണ്ടെണ്ണം തരുമാ
4: വായിക്കും.
3: എങ്ങനെയാണ് അല്ലെ? വായിച്ചു തീർത്തതും കൊടുക്കണം. കൊടുത്തിട്ട് പിന്നെ രണ്ടെണ്ണം തരും. 2 മാസം കഴിയുമ്പോൾ വീണ്ടും രണ്ടെണ്ണം
4: ചെന്നെടുക്കും. എങ്ങനെയാണ് എഴുതാറുണ്ടോ? വായിക്കുമ്പോൾ എഴുതാൻ തോന്നാറുണ്ടോ?
3: എഴുതാനും തോന്നാറ്. എഴുതക്കില്ല. എഴുതാന് കവിതയൊക്കെ വലിയ ഇഷ്ടമാണ്. നല്ല കവിതയൊക്കെ വായിക്കാനും നല്ല ഇഷ്ടം തന്നെ. ഇതുവരെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല.
2: വായനയിലേക്ക് വരാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു കേൾപ്പിക്കേ
3: സാർ. അത് സാർ നോക്കോളൂ, വായനയിൽ കൂടെ ഈ ലൈബ്രറി കൊണ്ടുവന്നതും വായിച്ചു തോന്നും സാർ നോക്കോളൂ. സാറ് നല്ല കാര്യങ്ങൾ, നല്ല അറിവുകളൊക്കെ പറഞ്ഞു തന്നോണ്ട് അതുകൊണ്ട് ഈ ലൈബ്രറിയിലേക്ക് ഒന്ന് എടുക്കാനും എടുക്കാൻ കഴിഞ്ഞു, വായിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ് സാറ് നോക്കാൻ തന്നെ.
2: പക്ഷെ പുസ്തകത്തിന്റെ ലിസ്റ്റ് കേട്ടപ്പോഴത്തേക്കും എണീറ്റ് നിന്ന് ബഹുമാനിക്കാതിരിക്കാൻ നിർവാഹമില്ലാട്ടോ. അത്ര ഗംഭീര പുസ്തകങ്ങളാണ് വായിച്ചിരിക്കുന്നത്.
3: ചെറിയ അത് വായിച്ചത് ഇതൊരു അറബ് നാട്ടത്തിന്റെ അത് ഒരു കഥയുടെ ഒരു ചാലം പറയാം. ഒരു കഥ വായിച്ചതിൽ ഇതൊരു അറബ് നഗരത്തിന്റെ കഥയാണ്. അവിടത്തെ ജീവിതവും അതേ സമയം ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്തെയും ജനതയെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു നോവലാണ് അർത്ഥൻ. ഇത് അറേനാവിന്റെ അർത്ഥ നോവൽ എനാവിന്റെ അറേബ്യൻ നോവൽ. ആരെയും പ്രതിനിധാനം ചെയ്യുന്നില്ല. ചരിത്രത്തിൽ കഥാപാത്രങ്ങളും സംഭവങ്ങളിലൊക്കെ വേർതിരിച്ചറിയാത്ത ഒരു കൂടിക്കാരൻ മാത്രമാണ് ഈ നോവൽ. അങ്ങനെ ഓരോ പുസ്തകത്തിലെങ്കിലും എഴുതി വായിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട്.
2: ഇങ്ങനെ ഇത് വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള കുറിപ്പുകൾ ഇതേപടി ഡയറിയിൽ എഴുതി എഴുതി വെക്കണം കേട്ടോ.
3: ഓ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
2: ഒരു വായനക്കാരിയോടുള്ള എല്ലാ ബഹുമാന ആദരങ്ങളും മനസ്സിൽ നിർത്തിക്കൊണ്ട് ഞാൻ ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് ശാന്തകുമാരിയുടെ ഒരു കവിത വായിപ്പിച്ച് കേൾപ്പിക്കട്ടെ. ശ്രദ്ധയോടെ
3: കേട്ടോ.
2: ഞാനല്ല, ശാന്തകുമാരി മാഡം
3: വായിക്കും.
4: നമുക്ക് സാധാരണ നമ്മൾ എത്ര വലുതായാലും നമുക്ക് അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത വികാരമല്ലേ. നമ്മൾ എത്ര ഏത് നിലയിലെത്തിയാലും അമ്മയെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക. അപ്പൊ അമ്മയെ കുറിച്ചുള്ള അമ്മക്കിനാവ് എന്ന കവിത ഞാൻ പാടുകയൊന്നുമില്ല. ഒരു എന്റേതായ ഒരു നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു വൃത്തത്തിലും താളത്തിലും ഒരു ട്യൂണുണ്ട്. ആ ഒരു വിധത്തിലുള്ള ചൊല്ലലാണ്. അല്ലാതെ പാട്ടുകാർ അല്ലെങ്കിൽ ഇപ്പൊ കാട്ടാട്ട മുരുകനൊക്കെ പാടും പോലെ ഒന്നും എനിക്ക് പാടാൻ കഴിയില്ല.
3: അപ്പൊ
4: ആ അമ്മക്കിനാവ് ഞാൻ ഒരു നാലഞ്ചു പേര് ചൊല്ലാം.

0: അമ്മമ്മ ഇങ്ങനെ പോവും ആ കവിത. നമ്മൾക്ക് എന്ത് സങ്കടം വന്നാലും അതെ അതെ അതെ. ഓക്കെ താങ്ക് യു.
1: നല്ല കവിതയാണ്.
0: സന്തോഷം, വളരെ സന്തോഷം. വീട്ടില് ഞാനും രണ്ട് മക്കളും, രണ്ടാൺമക്കളാണുള്ളത്. അതാ ജോലി, ജോലിയുണ്ട്. ഒരാള് എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ഒരാള് ഐ ടി മേഖലയില് ബാംഗ്ലൂരാണ്. വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. കവിത എഴുതുന്ന എഴുത്തുകാരിയാണ്. ഇത് എന്റെ കവിതയാണ് ഞാൻ ചൊല്ലിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാടുന്ന ആളല്ല, എഴുതുന്ന മാത്രം ആളാണ്. കവിത ഒരു 250 കവിതകളുണ്ട്. ഞാൻ ഒരു ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചുള്ളൂ. ഇനി അടുത്ത് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
1: വളരെ സന്തോഷം. കവിത കേട്ടതിൽ നല്ല സന്തോഷം. രണ്ട് മക്കളാണ്, രണ്ടാമക്കളാണ്, കൊച്ചുമക്കളാണ്. രണ്ടാമക്കൾ വിവാഹം കഴിച്ചു. ഒരു മോന് 10 വയസ്സായ ഒരു കൊച്ചു, ഒരു മോന് 14 വയസ്സായ 9 ക്ലാസ്
0: പഠിക്കുന്നു. അപ്പൊ ഇപ്പൊ സ്വസ്ഥമായിട്ട് വായിക്കാനൊക്കെ സമയമുണ്ടല്ലേ? എല്ലാ പ്രാരാബ്ദവും തീർന്നല്ലോ.
1: ഓ, ഞങ്ങള് എന്റെ ഭർത്താവും ഞാനും എന്റെ അമ്മയും മാത്രമേ, ഞങ്ങൾ 3 പേര് ഞങ്ങളെ കുടുംബ വീട്ടിലാണ് താമസം. എന്റെ സമയങ്ങളൊക്കെ ഉണ്ട്.

0: ശരി. അപ്പൊ ഇന്ന് ഏതു പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് പിന്നെ എനിക്ക് മലരെ, മകളെ പാതി മലരെ എന്നുള്ള പാട്ടാണ്.
0: ഏതായിരുന്നു?
1: മകളെ പാതി മലരെ.
0: ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ അല്ലേ? അതാണെന്ന് തോന്നുന്നു അല്ലേ?
1: സിനിമയുടെ പേര് അത്ര അറിഞ്ഞില്ല.
0: അത് തന്നെയാണ് കേൾക്കുമ്പോഴേ അത്ര മനോഹരമായ ഒരു പാട്ടല്ലേ അത്? അതുകൊണ്ട്
1: അവിടെ ഇരിക്കുന്ന സാറിനും സ്റ്റുഡിയോ ഇരിക്കുന്ന എല്ലാവർക്കും, ഫോണെടുത്തവർക്കും, എല്ലാവർക്കും വേണ്ടി, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു. എന്റെ
0: അപ്പൊ ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ചമ്പക്കുളം തച്ചൻ എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് കെ എസ് ചിത്ര പാടിയ അല്ലേ, യേശുദാസ് പാടിയ പാട്ടാണ് അല്ലേ? രണ്ട് മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പൊ യേശുദാസ് പാടിയ പാട്ട് കേൾപ്പിക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ പിന്നെ ശാന്തകുമാരി മാഡത്തിന് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ പാട്ടുകളിലേക്ക്.
1: നമസ്കാരം.
0: ഓക്കെ, വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. അപ്പൊ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിത ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരം എഴുതുകയും 25 വർഷത്തോളമായി കാട്ടാക്കടയിൽ വസന്തം ബ്യൂട്ടി ക്ലിനിക് എന്ന സ്ഥാപനം നടത്തുകയുമൊക്കെ ചെയ്യുന്ന അമ്പലത്തിൻകാല സ്വദേശിയായ ശാന്തകുമാരിയാണ് നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സർ.
0: ഓ
1: നമസ്തേ സർ.
0: നമസ്തേ
1: ശാന്തകുമാരി മാഡത്തിന്. നമസ്തേ.
2: നമസ്തേ. നമസ്തേ.
1: എന്റെ പേര് ഹരിഹരദാസ്.
2: എനിക്ക് സംസാരിച്ചൊന്നുകൂടി മനസ്സിലായി.
0: ശരി, സംസാരിച്ചോളൂ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം. നമസ്കാരം. ഞാൻ പിന്നെന്തൊക്കെ വിശേഷം? ഇന്ന്
1: ഒരു വിശേഷമില്ല, ഇവിടെ വെയില് മാത്രമേ ഉള്ളൂ, മഴയില്ല.
2: പിന്നെ
1: അതുപോലെ തന്നെ സാറ് മനുഞ്ഞാന്ന് കരയിച്ചു കേട്ടാ.
2: എന്ത് എന്ത് വെച്ചി?
1: സാറൊരു കഥ പറഞ്ഞു, ഞാൻ കരഞ്ഞു.
2: കഥ അത്രയും തീവ്രമായ
1: ഇങ്ങനെ മണമണായിട്ട് വന്നു. സാറിനോട് ഞാൻ ചോദിച്ചു, എന്നെ കരയിച്ചെന്ന്. കരഞ്ഞു പോയി, സത്യമാണ്. ആ കൊച്ചുകുട്ടി വെയിലത്ത് തണുപ്പിൽ നിന്ന് വിറയ്ക്കുന്ന ഭാഗവും ഒരു അമ്മ വന്ന് അതിനെ വിളിച്ചോണ്ട് വന്ന് അവരെ കയ്യിലിരുന്ന ചോറ് പൊതി കൊടുക്കുകയും ചെരുപ്പ് കടയിൽ കൊണ്ടുവന്ന് ചെരുപ്പ് വാങ്ങി ഇട്ട് കൊടുത്തിട്ട് പോരാൻ നേരത്ത് ആ മോനെ ചോറ് അമ്മയ്ക്ക് ആഹാരം മാറ്റിക്കൊണ്ട് കൊടുക്കുമല്ലോ എന്ന് ചോദിച്ചത് ഇറങ്ങാൻ നേരത്ത് ഈ കൊച്ചുകുട്ടി അവരെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഭാര്യയാണ്. ആ ഭാഗമൊക്കെ കേട്ടപ്പോഴേ
0: എങ്ങനെ കരയാതിരിക്കുമല്ലേ?
1: തീർച്ചയായിട്ടും കരഞ്ഞു പോയി സാർ. ഇന്നലെ ഞാൻ ഒരാളിനോട് പറഞ്ഞു, അപ്പോഴും എന്റെ കണ്ണി കണ്ണി. ആ പുള്ളിക്ക് സാറിനെ അറിയാം കേട്ടാ സാർ.
0: ആണോ?
1: സാറ് ഈ പിന്നെ പോലീസ് ക്യാമ്പിലെ ക്ലാസ്സിന് പോയിട്ടില്ലേ?
0: പിന്നെ
1: സാറിനെ തിരിച്ചുകൊണ്ടാക്കിയ ഒരു ഹരിചന്ദ്രദാ
0: അദ്ദേഹമാണ്.
1: ചോദിക്കാൻ പറഞ്ഞു സാറിനോട്.
0: തീർച്ചയായും
1: അറിയാമോ?
0: അറിയാന്ന് പറഞ്ഞു എന്ന് പറയൂ. ആ സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കൂ.
1: ഓ, ഇന്നലെ രാത്രി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നും ഞങ്ങള് കരുണാസായിയെ പറ്റി സംസാരിക്കാനേ എനിക്ക് മാത്രമുള്ളൂ, കാരണം അത്രമേൽ ഹൃദയസ്പർശിയായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റേഡിയോ നിലയവും മാത്രമല്ല ആ സ്ഥാപനവും.
2: ഞാന്
1: അവിടെ വന്ന് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയ ആശ്രമമായി, അത്ര നല്ല തണുപ്പും നല്ല ഒരു ഇതുമായിരുന്നു.
2: ഞാൻ അമ്പലത്തിൻകാല വായനശാലയില് സരസ്വതി വിലാസം ഗ്രന്ഥശാലയില് ഒരു കവിത ചൊല്ലാനാണ് അവിടെ ചെന്നത്. എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം. അപ്പോൾ ഉടനെ വന്ന് എന്നെ ഈ പിന്നെ ഈ ആശ്രമത്തെ കുറിച്ച് കരുണാസായിയെ കുറിച്ച് പറയുകയും എന്നെ ഉടനെ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട് അതിന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്ത ആളാണ്. വളരെ സന്തോഷം.
0: ശ്രോതാക്കളോട് പറയാം, ഇന്ന് ശാന്തകുമാരി കവയത്രി ഇവിടെ അവതരിപ്പിച്ചത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പുതുമുഖ നടി എന്നൊക്കെ പറയും പോലെ ഇവിടെ അവതരിപ്പിച്ചത് ശ്രീ ഹരിഹരദാസ്.
1: അപ്പോഴേ മാഡം
2: എന്താ
1: ഒരു കവിത കൂടി ചൊല്ലണം സാർ, ഒരു കവിത കൂടി.
0: പിന്നെന്താ?
2: അപ്പൊ ഞാന് പിന്നെ മാഷ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു കവിത എഴുതി, അത് ഒരു ഒന്നിനെ പ്രസിദ്ധീകരിച്ച് വന്നു. അപ്പോ ഈ കവിതയുമായിട്ട് വലിയ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ എനിക്ക് ബന്ധുക്കളും പിന്നെ വീട്ടുകാരും ഒക്കെ, വീട്ടുകാർക്കൊന്നും പ്രശ്നമല്ല, ഹസ്ബൻഡിനും ഒരു എഴുത്തിനോടൊന്നും വലിയ ഒരു താല്പര്യം ഇല്ലായിരുന്ന കാലത്ത് ആണ്. അപ്പൊ ആ ആദ്യമായി എഴുതിയ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കവിത ചൊല്ലാം. കറുത്ത പക്ഷത്തിലെ പക്ഷി, ആ കവിതയാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചു വരുന്നത്. ദുഃഖവും വറ്റാച്ചിരിയുമായി വന്നെൻ്റെ മുറ്റത്തെ പൂമരച്ചില്ലയൊന്നിൽ പാതി വിരിഞ്ഞ കിനാവുമായി സന്ധിയിൽ

0: ഓട്ടവും കൊക്കിലെ ചിലമ്പിച്ചു പോയൊരാ നാദവും ഞാൻ എന്നോ മറഞ്ഞ കഥയിലൊരായിരം നൊമ്പരമിന്നിൽ തുളുമ്പിയിടവേ കണ്ടു ഞാൻ അജ്ഞാതമാമൊരു പക്ഷിതൻ തൂവൽ കൊഴിഞ്ഞ ചിറകുമാത്രം ഞാനെൻ്റെ ദുഃഖവും പേറിത്തിരിയവേ കണ്ടില്ല എങ്ങോ മറഞ്ഞു പക്ഷി. ഇതാണ് ആദ്യമായി ഒന്ന് അച്ചടി മഷി പുരണ്ട് കണ്ട കവിത. ഇതിന് എനിക്കൊരു ഒരു ഒരു സംഘടന ഒരു ചെറിയ ഒരു അവാർഡും തന്നു ഒരിക്കൽ.
1: ഇതൊക്കെ എങ്ങനെ എഴുതുന്നതാണ് അല്ലേ? എന്റെ ഒന്നൊന്നുമല്ല, ഒരു 25 പേന ഇരിപ്പുണ്ട്. ഞാൻ എന്തെഴുതിയാലും ന്യൂസ് ആയി പോവും.
2: അതുമൊക്കെ ഇതിന് ഒരു പ്രത്യേക കഴിവ്, അങ്ങനെ ദൈവം ജമിച്ചു വിടുന്നതാണ്. ഞാൻ
1: അതെ അതെ അതെ അതെ
2: പണ്ട് സാമ്പസി ഒരു കഥയിൽ പറഞ്ഞു, നീ കപ്പലിന്റെ കച്ചവടക്കാരനായിട്ട് പോ, അടുത്തവനെ ഇങ്ങോട്ട് വിളിച്ച് അവന്റെ നിലയിൽ നീ അവന്റെ മുതലാളിയായിട്ട്
1: പോ. പക്ഷെ അങ്ങനെയാണ് ഞാൻ പറയും, ഇത്രയും തീരെ വിവരമില്ലാത്ത ഒരാളാണ് ദൈവം എന്ന് ഞാൻ പറയും.
2: അതങ്ങേരി പറഞ്ഞത് ദൈവമല്ല, ഇതൊക്കെ ഓരോരുത്തരെ വിധി എന്നാണ്. ഇത് ടീച്ചറാണെങ്കിൽ അവര് കവിതയിലാണ് അവരുടെ വാസന.
1: അതെ അതെ,
2: അവര് പറയുന്നതും കവിതയായി തന്നെ വരുമോ?
1: അത്ര മനോഹരമായിട്ട്,
2: മനോഹരമായി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്
1: പറയും.
2: എന്നാലും വായനശാലയില് സരസ്വതി വിലാസം ഗ്രന്ഥശാലയില് എല്ലാ ഫംഗ്ഷനും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തും.
1: അതെ അതെ അതെ, മാത്രം എന്ത് നന്നായിട്ട് അതൊക്കെ.
2: പിന്നെ നല്ലൊരു എഴുത്തുകാരിയാണ്.
1: അതെ അതെ, ഹൃദയത്തിൽ
2: ഒരു ദിവസം ഞാൻ അവരുടെ ബുക്ക് എന്നാ 2 മണി വരെ ഇരുന്ന് വായിച്ചു, എനിക്ക് മനസ്സിലാവാത്ത ഞാൻ ഒന്നുകൂടി
1: വായിച്ചു,
2: അങ്ങനെ ഞാൻ മനസ്സിലാക്കി.
1: എന്തായാലും മനോഹരമായിരുന്നു കവിത,
2: മനോഹരമായിരിക്കും. നല്ല കവിത, നല്ല കവിത.
1: അതെ അതെ, ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? കവിത കേട്ടതുകൊണ്ട് പാട്ട് വേണ്ടെന്നുണ്ടോ?
2: പാട്ടൊന്നും വേണം സാർ, ഞാൻ ചോദിച്ചിട്ടുണ്ട്.
1: ഏതാണ്?
2: ഹൃദയം ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു, കാനകളില്ലാതെ അമ്പാരിയില്ലാതെ.
1: സ്ഥിരം ചോദിക്കുന്ന ഇതായിരുന്നില്ലല്ലോ മറ്റേ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന്.
2: ഈശ്വരൻ അത് പിന്നെ ശങ്കരൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞത് 3 പ്രാവശ്യം അല്ല 4 പ്രാവശ്യം ആയി കാണുന്നു.
1: ഇനി ആനകളില്ലാതെ
2: ശങ്കരൻ ചേട്ടനെ പേടിച്ചാണ് ഞാൻ അത് ചോദിക്കാത്തത്.
1: ഇനി ഇതിൽ പിടിക്കാല്ലേ, ആനകളില്ലാതെ.
2: ആനകളില്ലാതെ ശങ്കരൻ ചേട്ടനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു ജയകുമാറുണ്ടല്ലോ വെള്ളനാട്.
1: അതെ അതെ അതെ,
2: ഞാൻ അവിടെ വന്നപ്പോ എന്നെ ഫസ്റ്റില് വിളിച്ച് വരിയെന്നും പറഞ്ഞ് കസേരി കൊണ്ടിരിച്ച് അദ്ദേഹം മറക്കാൻ കഴിയില്ല.
1: അതെ അതെ,
2: പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അങ്ങേരെ ബന്ധു കൂടെ അമ്പലത്തിൻ കാലയുണ്ട്.
1: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനും കൂടെയാണിത്.
2: അദ്ദേഹത്തിനും കൂടി. പിന്നെ കരുണാസായിയുടെ എല്ലാ പ്രവർത്തകർക്കും, നമ്മളെ ഇപ്പൊ വന്നിരിക്കുന്ന മേഡത്തിനും സാറിനും ഒക്കെ കൂടെ.
1: ഈ പാട്ട് തുടങ്ങുന്നത് അങ്ങനെ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ അല്ലല്ലോ, ഹൃദയം ദേവാലയം
2: ക്ഷേത്രം പറഞ്ഞു സാർ. അതെങ്കിലും ഒരു വരി പറഞ്ഞാൽ മതിയല്ലോ, കിട്ടുന്ന എന്റെ മനസ്സിൽ ഉദിച്ച സെന്റൻസ് ആണ് ഞാൻ ഫോണെടുത്ത
1: ഇനി 2 കവിതയോടെ കേട്ടുകഴിഞ്ഞാ ഹരിഹരദാസ് കവിത കവിതാ രീതിയിലെ സമീപം പറഞ്ഞോട്ടെ, എന്റെ മനസ്സിൽ ഉദിച്ച എനിക്ക് വയ്യ, എനിക്കങ്ങനെയൊന്നും പറയാനും പറ്റില്ല, ആ ഇതായിട്ട് ഞാൻ ഇരിക്കുകയാണ് നിങ്ങളുടെ 2 പേരുടെ ഇടയില്. അപ്പൊ തെരുവ് ഗീതം എന്ന ചലച്ചിത്രത്തില് യേശുദാസ് പാടി ബിച്ചു തിരുമല രചിച്ച് ജയവിജയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ജയവിജയ മറ്റേ KG ജയനും KG വിജയനും അതാണല്ലോ ജയവിജയ എന്ന്
2: പറയുന്നത്,
1: അവർ രണ്ടുപേരും ചേർന്ന് ഈണം പകർന്ന അതിമനോഹരമായ ഗാനമാണ്. കേൾപ്പിക്കട്ടെ. ഒരിക്കൽ കൂടെ ശാന്തകുമാരി മാഡത്തിന് സ്നേഹം അറിയിച്ചോളൂ.
2: മാഡം നമസ്കാരം.
0: നമസ്കാരം, എന്നെ ഇവിടെ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻമാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടിട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
4: खड़गपुर से लेके उड़ीसा में झारसुगुड़ा तक का पूरा प्रोजेक्ट है, जहाँ पे 4th लाइन बन, ये लाइन बन जाने से बहुत बड़ा जो कंजेशन होता है इस एरिया में वो खत्म होगा, कई नई गाड़ियां चला पाएंगे और जो ट्रैफिक की सीरियस प्रॉब्लम्स आती थी वो सारी प्रॉब्लम्स इससे सॉल्व हो, तो इस प्रोजेक्ट को हम जल्दी से जल्दी आगे बढ़ाएं.
3: മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാരവേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൌകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 ബെയിലി പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
5: ഇന്ത്യ ശ്രീലങ്ക മാരിടൈം കോഓപ്പറേഷൻ ഈസ് ദ നോട്ട് ഓൺലി മ്യൂച്വലി ബെനിഫിഷ്യൽ ബട്ട് ക്വൈറ്റ് എസൻഷ്യൽ ടു അവർ കളക്ടീവ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഫ്രണ്ട്സ്, ദേർ ആർ സെവറൽ കോംപ്ലിമെന്ററി that make our maritime cooperation productive and mutually beneficial.
3: 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കും. 2001 ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്കെന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു.

0: ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
1: സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൌകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രെന്റ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധസേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചു കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764 നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
3: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് കവയത്രിയായ ശാന്തകുമാരിയാണ്. അമ്പലത്തിൻകാല സ്വദേശിനിയാണ്. ഗ്രന്ഥശാലകളുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരാൾ, ഒരു സ്നേഹിതയായി നമ്മളോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അഭിമാനവും സന്തോഷവും ഒട്ടും ചെറുതല്ല. ഈ ലോകത്ത് വായിക്കുക എന്നതിനേക്കാൾ വലുതായി മറ്റെന്താണുള്ളത്? അറിവ് അജ്ഞതയെ നീക്കും എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്. ആ അറിവ് ഉണ്ടാവണമെങ്കിൽ വായനയുടെ കവാടങ്ങൾ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയല്ലാതെ മറ്റെന്താണ്? ജാലകങ്ങൾ തുറന്നിടാം, വായനയുടെ ആകാശങ്ങൾ സ്വന്തമാക്കാം എന്ന് ആളുകൾ പറയുന്നത് വെറുതെയല്ല. എന്തൊക്കെ പുസ്തകം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പോക്കുവയിൽ ആരംഭിച്ചത് തന്നെ. പേളസ് ബെക്കിനെ കുറിച്ചും OE വിജയനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പോക്കുവയിൽ. ഒരു സ്ത്രീ അത്രമാത്രം വായിക്കുന്നു എന്നതും ഇത്തരത്തിലുള്ള റേഡിയോ പരിപാടി കേട്ടതിന് ശേഷം വായനശാലയിൽ പോകാൻ തോന്നുന്നു, പുസ്തകമെടുക്കാൻ തോന്നുന്നു, ഒരു ലിസ്റ്റ് തന്നെ പുസ്തകത്തെക്കുറിച്ച് പറയാൻ പറയുന്നു. എത്രയോ കവികൾ ഈ

0: ഓക്കുവെയിലിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. അതൊക്കെ ഉണ്ടാക്കുന്ന ചാരിതാർത്ഥ്യം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കാം, സല്ലപിക്കാം, സംസാരിക്കാം, സംവദിക്കാം, കവിതകൾ ചോദിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവയിത്രിയായ ശാന്തകുമാരിയാണ്. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ആ, രണ്ട് സാറുമാർക്കും നമസ്കാരം.
0: സ്വീകരിച്ചിരിക്കുന്നു.
1: ആ, ഞാൻ പുലിക്കുഴിയിൽ നിന്ന് ജയനാണ്.
0: പുലിക്കുഴിയിൽ നിന്ന്
1: ജയനാണ് സംസാരിക്കുന്നത്.
0: അതെ,
1: ഇതിനു മുമ്പ് ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്.
1: വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ രസം വെക്കാൻ പറഞ്ഞു
0: കൊടുത്തിട്ടുണ്ട്.
1: സാറിന് ഓണത്തിന് പറഞ്ഞ് വെച്ച് തന്നില്ലേ രസം?
0: ഇന്ന് നമ്മൾ അങ്ങോട്ട് കവിത പറഞ്ഞു തരും. എങ്ങനെയാണ് കവിത എഴുതുന്നത്? ഇന്ന് അതിന്റെ പകരമായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു തരും.
1: ആ, അത് കവിത കാക്കറയൊക്കെ ഇഷ്ടം തന്നെ. കാര്യം കവിത കാക്കറയെക്കാളും അടിപൊളി പരിപാടിയല്ലേ സോമി രാത്രിയിൽ പറയുന്നത്.
0: അദ്ദേഹം
1: ഒരു ശ്രോതാവ് പറഞ്ഞപ്പോഴത്തെ കരഞ്ചു എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരുന്നിട്ട് അന്ന് പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളിലും ഗ്രഹിക്കാനുള്ള കാര്യങ്ങളാണ്.
0: അതെ, അതെ, അതെ.
1: അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയും മനുഷ്യൻ മനസ്സിലാക്കാനുള്ള രീതിയിലാണ് സാറ് സംസാരിച്ചത്. ഇത് മാത്രമല്ല, അത് ഭയങ്കരമായ ഒരു ഡയലോഗ് ആയിരുന്നു. എങ്കിലും അന്നത്തെ പരിപാടിയല്ല,
0: സൂപ്പർ
1: മനുഷ്യൻ മനസ്സിലാക്കാനുള്ള രീതി തന്നെയാണ്. അതൊക്കെ കേൾക്കാന്നല്ലാതെ ആളുകൾ ആരും മനസ്സിലാക്കണം.
0: കേട്ട് കേട്ട് കേട്ട് എത്ര പേര്. ഞാൻ നേരത്തെ പറയട്ടെ, ഇതിന്റെ പോക്കുവയിൽ ആദ്യം വിളിച്ച ആള് വായിക്കാൻ തുടങ്ങിയത് ഈ കരുണാസായി റേഡിയോ കേട്ടിട്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഒരു ഫലം വേറെ എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക.
1: അത് അത് അത് സാറ് പറഞ്ഞു ഒരാളെ കൊണ്ടെങ്കിലും അത് വായിപ്പിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ കരുണാസായി ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങള് സമയം കിട്ടുമ്പോൾ കഴിക്കും, പിന്നെ രാത്രി 7 മണി തൊട്ട് പിന്നെ 11 മണി വരെ ഉണ്ട്.
0: അതെ,
1: ഇവിടെ ഇത് ഇത്രയും കേൾക്കണമെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ആദ്യം ഇടുന്ന റേഡിയോ ഇടണം, എന്നിട്ട് തുണി ഉടുപ്പ് വരെ മാറ്റും. അതാണ് നമ്മൾ ശീലം. കാര്യം ഏത് പരിപാടിയാണ് വിട്ടുപോയതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ് കരുണാസായി കേൾക്കുന്നത്. പക്ഷെ കരുണാസായി കേൾക്കുന്നതിൽ ഞങ്ങൾ എന്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ കരുണാസായി കേൾക്കുന്ന ആരായാലും അവരറിവ് കൊണ്ടേ മുമ്പോട്ട് പോകും. പക്ഷെ അറിവിനെ പറ്റി ശകലമില്ല, അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ.
0: ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാന്തകുമാരി കവയിത്രിയാണ്. കവിത ചോദിക്കാം, പാട്ട് ചോദിക്കാം, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
1: മാഡത്തിന് നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ആദ്യം ഒരു കവിത പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം.
2: ഞാന് ഇന്നത്തെ കാലഘട്ടം നമ്മുടെ നാടും ത്തിന്റെ പോക്കൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ എന്റെ മനസ്സിലൊരു സ്വപ്ന ഭൂമിയുണ്ട്. ആ സ്വപ്ന ഭൂമി എങ്ങനെ ആയിരിക്കണം എന്ന് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു ഗദ്യ കവിതയാണ്, അത് പറയാം. എന്റെ ആകാശത്തിന് ഒരേ ഒരു നിറമേ ഉള്ളൂ, അതിരുകളില്ലാത്ത നീലിമ. എന്റെ ഭൂമിക്ക് ഒരേ ഒരു ഭാഷയേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ തണുപ്പാണ്. ചോദിക്കരുത് ആരോടും കുലമേതെന്ന്, അന്വേഷിക്കരുത് പ്രാർത്ഥിക്കും ദൈവമേതെന്ന്. ഇവിടെ മനുഷ്യനെന്നൊരു നാമം മാത്രം, നെഞ്ചിൽ തുടുപ്പുള്ള ഒരേ ഒരു ഗോത്രം. നമ്മൾ നട്ടു നനയ്ക്കുന്ന മരങ്ങൾ നമ്മോട് മതം ചോദിക്കാറില്ല. നമ്മെ തഴുകുന്ന കാറ്റ് ജാതി നോക്കി ഗതി മാറ്റാറുമില്ല. കിളികളുടെ പാട്ടിൽ വേദങ്ങളില്ല, പുഴയുടെ ഒഴുക്കിൽ പുണ്യങ്ങളില്ല. മണ്ണിൻ്റെ ഗന്ധമറിയുന്ന, മഴയുടെ സംഗീതമറിയുന്ന, മറ്റൊരു ജീവന്റെ വേദന സ്വന്തമെന്നറിയുന്ന കേവലമൊരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം. കല്ലിനും മരത്തിനും ദൈവപരിവേഷം വേണ്ട, അവ നമ്മുടെ കൂട്ടുകാരായാൽ മതി. പ്രാർത്ഥനകൾ വെറും മന്ത്രങ്ങളാവണ്ട, അവ അരികിലുള്ളവന്റെ ആശ്വാസമായാൽ മതി. അതിരുകൾ തീർക്കാത്ത മണ്ണിൽ നമുക്ക് അനുകമ്പയുടെ വിത്തുകൾ പാകിയിടാം. കണ്ണീരിൽ ഒരു തുള്ളി തുടച്ചു മാറ്റാൻ കൈകോർത്ത് നിൽക്കും കരുത്താകാം. നിഴലുകൾ പോലെ നാം ഒന്നായിടുമ്പോൾ നിലാബ് പോൽ വിടരട്ടെ മാനവികത. മനുഷ്യനും പ്രകൃതിയും കൈകോർക്കുന്ന, മറ്റെല്ലാ വേലിക്കെട്ടുകളും തകർന്നു വീഴുന്ന ഈ പച്ചപ്പിലേക്കാണ് എനിക്കുണരേണ്ടത്, എന്റെ സ്വപ്നങ്ങളിലെ ആ ഒരേ ഒരു ലോകത്തേക്ക്. ഇതാണ് എന്റെ കവിത സ്വപ്ന ഭൂമി.
0: ചുമ്മയല്ല പണ്ട് ആരോ പറഞ്ഞത്, കവിത വായിച്ച പിന്നെ കള്ളു കുടിക്കേണ്ടി വരില്ല എന്ന്.
1: പക്ഷേ ഇത്രയും പറഞ്ഞ് ഇത് പോക്കുവെല്ലിൽ മാഡം പോക്കുവെല്ലിൽ പറയുമ്പോഴത്തേക്ക് ഇത് ഇതങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും ഇത് പുറത്തു വരണം. പക്ഷേ ഈ കവിതകൾ ചൊല്ലി ഈ കന്നാസായിൽ പിന്നെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും.
0: അത്ര മനോഹരമായ കവിതയായിരുന്നു അല്ലേ?
1: അത്ര മനോഹരമായിട്ടാണ് മാഡം അവതരിപ്പിച്ചത്.
2: അപ്പൊ അത് ഇന്നുള്ള ആൾക്കാർ അത് മനസ്സിലാക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയത്.
1: മനസ്സിലാക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കുന്നവര് കേട്ടങ്ങ് കളയും. പക്ഷെ ഇത് കർണാസായി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ചാൽ അത് അപ്പോഴപ്പോഴും കേൾക്കുമ്പോ ശവലോകിലൊക്കെ ബോധങ്ങളാണ്. അതാണ് എന്റെ
0: ഉറപ്പായിട്ട്. ഇതിപ്പോ റെക്കോർഡഡ് ആണല്ലോ, അപ്പൊ കവിത മാത്രം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കാം. ഈ കവിത
1: കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിച്ചു കൊടുത്താൽ അത് ആളൊക്കെ ഒത്തിരി ശവലോകിലൊക്കെ ബോധം.
0: തീർച്ചയായിട്ടും
2: 100 പേര് കേൾക്കുമ്പോൾ ഒരാൾക്ക് അത് ഒരാൾ രക്ഷപ്പെട്ടാൽ നമുക്ക് അത്രയും ആശ്വാസമായി. നമ്മുടെ സമൂഹത്തിൽ ഒരാള് നല്ലതായാൽ
1: കരുണാസായിയുടെ പരിപാടിയുടെ ഉദ്ദേശമേ അത് തന്നെയാണ്.
2: അതെ അതെ,
0: ആളുകൾ നന്നാക്കിയിട്ട് അടങ്ങും.
1: ഞാനൊരു പണ്ട് ഒരു 23 കൊല്ലത്തിന് മുമ്പ് പഠിച്ച ഒരു പാഠം ഞാൻ പറയട്ടെ. ഒരു സാറ് മദന സാർ പഠിച്ച എന്തോ അതിനെ പറ്റി അറിഞ്ഞുകൂടാ.
0: ഞാൻ പഠിച്ച പറയണം.
1: ക്ലാ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ ക്ലൂ എവിടെ നിന്നാണ് ഈ ശബ്ദം? സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന, കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള തൂവൽ, മഞ്ഞക്കൊക്ക് കണ്ണിന് താഴത്തുമുണ്ട് മഞ്ഞ നിറം. സംശയമില്ല, മൈന തന്നെ. മൈനകളെ കാട്ടിൽ മാത്രമല്ല നാട്ടും പുറത്തും നഗരത്തിലും കാണാം. അവർക്ക് തിന്നാനുള്ള എന്തും കിട്ടും. ബാക്കി പറയാനില്ല.
0: ഇത് നോക്കി വായിച്ചതാ കാണാതെ പറഞ്ഞതാ?
1: കാണാ, 23 കൊല്ലത്തിന് മുമ്പ് കാണാതെ പഠിച്ചു വെച്ചിരുന്ന ഒരു പാഠം.
2: ഇത് ഞാനും പഠിച്ച പാഠമാണ്.
0: എനിക്ക്
1: 23 കൊല്ലം
2: അത് ഇന്നും മറക്കാതിരുന്നു എന്നാണ് അതിന്റെ സവിശേഷത. ഇന്ന് എഴുതുന്ന കവിതകളാരും ഏതെങ്കിലും ആരുടെങ്കിലും മനസ്സിൽ ഇതുപോലെ തങ്ങി നിൽക്കുകയും ഇല്ല.
1: 23 കൊല്ലം
0: 30 മുമ്പ് പഠിച്ച സുരേഷരും വ്യഞ്ജനേശ്വരും നേരമാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഞ്ചോടി ഇപ്പൊ പറഞ്ഞാലും രണ്ടിന്റെ ഇഞ്ചോടി പറഞ്ഞാലും തെറ്റും.
1: 23 കൊല്ലമായി.
0: എന്നാലും സമ്മതിച്ചു കേട്ടോ, ആദ്യത്തെ ക്ലാ ക്ലാ ക്ലീ ക്ലീ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുശേഷം ഉണ്ടല്ലോ ഈ എന്തോ നാട്ടിലും കാണും വീട്ടിലും കാണും എന്തും തിന്നും, അതൊക്കെ അതേപടി പറഞ്ഞു കേട്ടോ. സമ്മതിച്ചു.
1: സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തിന് മൈന, കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പൂവൾ, മഞ്ഞക്കൊക്ക് കണ്ണിന് താഴത്തുമുണ്ട് മഞ്ഞ നിറം. സംശയമില്ല, മൈന തന്നെ. മൈനകളെ കാട്ടിൽ മാത്രമല്ല നാട്ടിൽ പുറത്ത് നഗരത്തിലും കാണാം. അവയ്ക്ക് ഇതിനാളെ എന്തും കിട്ടും.
0: ഇത് കാണാതെ പഠിക്കേണ്ടിയിരുന്ന ചേതോ വികാരം.
1: അത് അത് അത് അന്ന് സാറ് ഇത്
2: പഠിച്ചതാണ്.
1: അല്ല, അന്ന് പഠിച്ചോണ്ട് ചെല്ലാത്തതിന് എന്നെ അടിച്ചു.
2: അതാണ്.
1: അതുകൊണ്ടാ ഇത് മെമ്മറിയിൽ കയറ്റി
0: പഠിച്ചില്ല.
1: അന്നൊക്കെ പഠിച്ചില്ലെങ്കിൽ അറിയിട്ടു.
0: എന്തായാലും സംഗതി ഗംഭീരായിട്ടാ. ഇനി ഏതെങ്കിലും അടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് ഇതേപടി ഏതെങ്കിലും വേറൊരു പാഠം പറയണം. ഞാൻ ശ്രോതാക്കൾ നമ്മൾ ഞെട്ടിക്കണം.
1: വേറെ ഉണ്ട്. വേറെ
0: ഇന്ന് സ്റ്റോക്ക് എടുക്കരുത്, അടുത്ത ദിവസം.
1: ആത്മീയ കവിത
0: വേണ്ട വേണ്ട വേണ്ട. എല്ലാം കൂടെ ഇന്നായി കഴിഞ്ഞാൽ ശ്രോതാക്കളെ ഞെട്ടിക്കാൻ പറ്റില്ല നമുക്ക്. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൊ ഞാനത് മാഡത്തിന്റെ കവിതയെ ആസ്പദമാക്കിയിട്ട് ഒരു പാട്ടാണ് ചോദിച്ചത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ എൻ മനം മാത്രം വരും. ഈ ഒരു പാട്ട്
0: കടൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ? എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി, ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച്, എസ് ജാനകി പാടിയ മനോഹരമായ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിത് അടുത്ത കാലത്ത് ഇഷ്ടഗാനങ്ങളിൽ എഴുതിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരുന്നത്. തെറ്റൊക്കെ വരാം, എന്നാലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കടൽ എന്നാണ് ചിത്രം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്, എം ബി ശ്രീനിവാസന്റെ സംഗീതമാണ്. മനോഹരമായ ജീവിതം. ഇപ്പോ ശാന്തകുമാരിയുടെ കവിത പോലെ മനോഹരമായ പാട്ട്.
1: രണ്ടും ഒരേ സമയം.
0: അതെ അതെ അതെ, കേൾപ്പിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടെ ശാന്തകുമാരി മാഡത്തോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ.
1: ശാന്തകുമാരി മാഡത്തിന്
2: സന്തോഷം, സന്തോഷം പരിചയപ്പെട്ടത് വളരെ സന്തോഷം. നന്ദി
1: സാറിന്, നന്ദി.
0: സ്നേഹം,
1: സ്നേഹം.
0: പാട്ട് കേൾപ്പിക്കട്ടെ.
1: കേൾപ്പിക്കാം. ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെയെത്താം. പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെയെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതയും കവയിത്രിയുമായ ശാന്തകുമാരിയാണ്. അമ്പലത്തിൻകാല സ്വദേശിയാണ്. ഒരു ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുകയും കവിത എഴുതുന്ന ആളാണ് എന്നറിയുകയും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി തരണം എന്ന സ്നേഹപൂർവമായ ഒരു അപേക്ഷ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോൾ അതിമനോഹരമായ കവിതകൾ കൊണ്ട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയിൽ പ്രത്യേക പോക്കുവേലിൽ ഈ സാന്നിധ്യം വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, കോള് കട്ടായോ? കേൾക്കുന്നുണ്ടോ? ശരി, നമുക്ക് ശ്രോതാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഒരു ശ്രോതാവ് ചേർന്നതാണ്, പക്ഷെ അവരുടെ കോള് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ രചനാ രംഗത്തേക്കൊക്കെ വരാനുള്ള ഒരു കാരണം?
1: ഇത് സംഭവം, ഞാന് ചെറുതിലെ ഈ ഒരു മെന്റാലിറ്റി ഒരു ഉണ്ട്, എനിക്ക് കവിതയോടൊരു അടുപ്പമുണ്ട്. പിന്നെ എന്റെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരാതി എന്ന് വേണമെങ്കിൽ പറയാം കവിത.
0: ഓ, അതൊരു നല്ല പ്രയോഗമാണ്. എന്റെ കവിതകൾ എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കുള്ള പരാതികളാണ്.
1: പരാതികളാണ് എന്റെ കവിതകൾ.
0: ഓ,
1: സങ്കടങ്ങളിൽ നിന്നാണ് എപ്പോഴും
0: കവിതയുണ്ടാകുന്നത്.
1: ശ്ലോകങ്ങളിൽ നിന്നാണ് ശോകത്തിൽ നിന്നാണ് ശ്ലോകം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആദ്യ ശ്ലോകം ഉണ്ടായതും ശോകത്തിൽ നിന്നാണ്. മാ നിഷാദ പ്രതിഷ്ഠോന്തമകമ ശശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാം ദേഹം അവധിയും കാമമോഹിതം. മഹർഷിക്ക് ആദ്യം ആ ഒരു അതിൽ നിന്ന് ദുഃഖത്തിൽ നിന്നാണ് രാമായണ കഥ വരെ ഉണ്ടായത്. അപ്പൊ അതുപോലെ ജീവിതത്തിന്റെ പിന്നെ എന്റെ ദുഃഖം മാത്രമല്ല സമൂഹത്തിന്റെ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒരു അതിജീവനത്തിന്റെയും കൂടെ ഒരു ഇതാണ് എന്റെ
0: കവിതകൾ.
1: പല സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെ അതിൽ നിന്ന് അതിജീവിച്ച് വരുന്നവരെ നമ്മൾ
0: കാണുന്നു. സ്വന്തം ജീവിതം അതിജീവനമാണ്.
1: അതെ, സ്വന്തം ജീവിതവും അതിജീവനമാണ്. അതുപോലെ സഹ ജീവനികൾ അനുഭവിക്കുന്ന വേദനയും കണ്ട് അന്യരോടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്.
0: എഴുതാതിരിക്കാൻ
1: വയ്യ, എഴുതി പോകുന്നതാണ്, എഴുതാതിരിക്കാൻ വയ്യ.
0: അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ പറയാം. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ.
0: ഹലോ.
2: ഞാൻ കൃഷ്ണൻ.
0: ഇപ്പൊ റേഡിയോ ആണ് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റേഡിയോയുടെ ശബ്ദം കുറച്ചില്ലെങ്കിൽ റേഡിയോ പറയും, അങ്ങ് പറയുന്നത് കേൾക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ആര് പറയുന്നത് കേൾക്കണം? ഇല്ല, സത്യമായിട്ടും കുറച്ചില്ലേ?
2: ആ
0: ശരി. ഇല്ലെങ്കിൽ റേഡിയോ വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ദേ മുറ്റത്തൊരു മൈന, ഞാൻ സംസാരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പറയാം. ശരി, ഇനി പറയൂ. മുണ്ടേലയിൽ നിന്ന് കൃഷ്ണവേണി അല്ലേ? കൃഷ്ണമ്മയാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാന്തകുമാരി മാഡമാണ്, സംസാരിച്ചോളൂ.
2: ഗുഡ്
3: ഈവനിങ്. നമസ്കാരം, പറഞ്ഞോളൂ.
2: മാഡത്തിന്റെ വീട് എവിടെയാണ്?
3: എന്റെ വീട് വലിയ ദൂരെയൊന്നും അല്ല, കീഴാറൂർ, കാട്ടാക്കടയ്ക്കടുത്ത് കീഴാറൂർ. വീട്ടിൽ ഞാനും മക്കളും. സുഖമായിരിക്കുന്നു. മക്കളൊക്കെ വലുതായി, അവർക്കൊക്കെ ജോലിയുണ്ട്, സുഖമായിരിക്കുന്നു. പിന്നെ പേരെന്താ പറഞ്ഞേ?
2: എന്റെ പേര് കൃഷ്ണമ്മ.
3: കൃഷ്ണമ്മ, ആ ആ, എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? ജോലിയുണ്ടോ?
2: ജോലി ഉണ്ടായിരുന്നു, റിട്ടയർഡായി.
3: ആ, എവിടെയായിരുന്നു?
2: അവസാനമായിട്ട് തൈക്കാട് ഹോസ്പിറ്റലിൽ.
3: ഹോസ്പിറ്റൽ. ആ, നേഴ്സ് ആണോ?
2: നേഴ്സിംഗ്
3: അസിസ്റ്റന്റ് ആണോ? ഓക്കെ. മക്കളൊക്കെ ആ ഫീൽഡിലാണോ? മക്കൾക്ക് എന്ത് ജോലി?
2: മക്കൾക്ക് ജോലിയൊന്നുമില്ല
3: മാഡം.
2: മോളായിട്ട് രണ്ട് മക്കള്, ഭർത്താവ് മരിച്ചുപോയിട്ടിപ്പോ 9 മാസമായി.
3: ഓ, അത് ശരി. അപ്പം വീട്ടിൽ ആരുണ്ട് വേറെ?
2: വീട്ടില് ഞാനും മോനും, മോന്റെ രണ്ട് കുഞ്ഞുങ്ങളും,
3: എല്ലാരും ഉണ്ട്. സന്തോഷം, സന്തോഷമാണ്, എല്ലാരും സന്തോഷമാണല്ലോ.
2: അവരെല്ലാം പറച്ചേരം താമസിക്കുന്നേ. ഞാൻ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ.
3: ഒറ്റയ്ക്ക് അടുത്ത് തന്നെയാണല്ലോ.
0: അങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമാവും. ഒറ്റയ്ക്കാണ് താമസിക്കണെന്ന് പറഞ്ഞ അതെ, പക്ഷെ ഒറ്റയ്ക്കാണ് താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ശരിയാവില്ല. പിന്നെ കരുണാസായി റേഡിയോ കൂട്ടിനില്ലേ, അപ്പൊ ഒറ്റയ്ക്കാണെന്ന് മേലാൽ പറയരുത്. ശരി, ഇനി തുടർന്നോളൂ.
2: ഞാൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മളെ റേഡിയോയില്
0: എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ മറന്നുപോയി എന്തോന്ന്.
2: പിന്നെ ഞാൻ വിളിച്ചാ കിട്ടണേ ഇല്ല. ഇന്നലെ മാഡത്തിന്റെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ അവസാനം ഇവിടെ ഇരുന്ന് കരഞ്ഞു.
0: അയ്യോ, അങ്ങനെ പറയരുത്. ഒരുപാട് ആളുകൾ വിളിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് പിന്നെ ലേഖ ടീച്ചറുടെ പ്രോഗ്രാമിന് ആളുകളുടെ അയ്യര് കളിയാണ്. ഭയങ്കര ക്യൂ ആണ്. ഈ ബുധനാഴ്ചത്തെ പ്രത്യേക പോക്കുവയലിന് ക്യൂ വളരെ കുറവാണ്, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടും. ശരി ശരി, അപ്പൊ വസന്തകുമാരി മാഡത്തിന്റെ ഒരു കവിത കേട്ടാലോ.
2: മാഡത്തിന്റെ ഒരു കവിത.

0: അങ്ങനെ ഞാൻ പറഞ്ഞ കേൾപ്പിക്കണ്ട, ചോദിക്കണം.
1: കവിത, നീ വന്ന നാൾ, അതായത് കവിത എങ്ങനെ എന്നിൽ വന്നു എന്നുള്ള അതിനെ കുറിച്ച് പറയുന്നതാണ് ഈ കവിത. ഒരല്പം ഒരു നാലഞ്ചു വരി വായിക്കാം. മഴ പെയ്തു തോർന്നൊരു മാനത്തു പൂത്തതാം, മാരിവിൽ വർണ്ണങ്ങൾ എന്ന പോലെ കാലങ്ങൾ തീർത്തൊരു കൂരിരൾ കോട്ടെ.

0: നിറങ്ങി. ഇങ്ങനെ ഒരു കവിത, ഞാൻ ഈ ആദ്യമായിട്ട് എന്റെ കവിത എന്നിൽ വന്നതിനെ കുറിച്ച് ഒരു അഞ്ചാറ് പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കേ, താങ്ക് യു.
1: കവിത എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് കേൾക്കുന്ന ഒരു കവിത ആദ്യമായിട്ടാണ്. സിനിമാ പാട്ടിലെ കേട്ടിട്ടുണ്ട്, അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ കവിത എങ്ങനെ വന്നു തുളുമ്പി എന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും സംഗതി രസമായിട്ടുണ്ടല്ലേ. പാട്ടുപോലും പാടാൻ തോന്നുന്നുണ്ടോ ഇത് കേട്ടിട്ട്? ഇത് കേട്ട എനിക്കും രണ്ടുപേരും എഴുതാൻ തോന്നുന്നു സത്യം. ഞാനും എഴുതി പോവും. പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുതി വെച്ചത് എനിക്ക് വായിക്കാൻ വലിയ പാടൊന്നുമില്ല.
2: അതൊക്കെ കുടുംബത്തിലെ കുറച്ച് ദിവസം കണ്ടിട്ട് വാർത്തയുണ്ട്.
1: അവിടെ എന്തെന്ന്? തേനീച്ച മൂളുന്ന
0: ചെറിയ സൗണ്ട്,
1: എന്തോ ഒരു ശബ്ദം ഫോണില്. കുഴപ്പമില്ല, ഏത് പാട്ടാ വേണ്ടേ? കുടമുല്ല പൂവിനും. എന്തോ ഒരു ശബ്ദം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ആ പാട്ടിലോട്ട് പോട്ടെ. ആർക്ക്? ശരി, അവർക്ക് വേണ്ടി മാഡത്തോട്, ശാന്തകുമാരി മാഡത്തോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
0: സന്തോഷം, വളരെ വളരെ സന്തോഷം, നന്ദി.
1: ശരി, വയലാർ രാമവർമ്മ രചിച്ച്, ജി ദേവരാജൻ ഈണമിട്ട്, കെ ജെ യേശുദാസ് പാടിയ പാട്ട് നമുക്ക് ഇപ്പൊ കേൾക്കാം. കേൾപ്പിക്കാം, എല്ലാവർക്കുമായിട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ കവിതയും സല്ലാപവും പാട്ടുകളും ഒക്കെയായി ഒരു പുഴ പോലെ നമ്മളിങ്ങനെ ഒഴുകി സൗഹൃദപൂർവ്വം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലേ ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇതേക്കാൾ ഒരു നീരരുവി പോലെ ഇങ്ങനെ പോകുന്ന ഒരു സുഖമുണ്ടല്ലോ. ഒരു ഇളം കാറ്റുപോലെ അതിൻ്റെ ഒരു സ്പർശം പോലെ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഹൃദ്യത എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ഒരു ഒരു എന്തോ ഒരു പ്രത്യേകമായ ഒരു സന്തോഷമുണ്ടാവുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ പറയാൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുറേ കവിതകൾ കേൾക്കുമ്പോൾ നമുക്കും എഴുതാൻ തോന്നും രണ്ടു വരി എന്ന് വെറുതെ പറഞ്ഞതല്ല. അത്ര മനോഹരമായ കവിതകൾ പാട്ടുകളോട് ചേർത്ത് സൗഹൃദ സലാപങ്ങളോട് ചേർത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശ്രോതാക്കളെപ്പോലെ തന്നെ ഞാനും അത് വളരെയേറെ എന്താണ് ആസ്വദിക്കുന്നു, സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ സ്നേഹിതയും അതുപോലെ തന്നെ കവയത്രിയുമായ ശാന്തകുമാരിയാണ്. അമ്പലത്തിൻകാല കീഴാറൂർ സ്വദേശിയാണ് ശാന്തകുമാരി മാഡം. വളരെ മനോഹരമായ ഒരു കവിത സമാഹാരം, ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ കവിതകളാണ് നമ്മളെ ഇങ്ങനെ ചൊല്ലി കേൾപ്പിക്കുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8917739912 എന്ന നമ്പറിൽ വിളിക്കാം. സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകളും ചോദിക്കാം. അതിങ്ങനെ ഹൃദ്യമായി ഈ സായാഹ്നം സമ്പൽ സമൃദ്ധമാവട്ടെ, സാക്ഷാത്കൃതമാവട്ടെ. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സാർ.
0: ഓ,
1: വിജയകുമാരിയാണ്, വെമ്പന്നൂർ വികാസ്നഗറിൽ നിന്ന്.
0: വളരെ വളരെ. പിന്നെ എന്താ ചോദ്യം? അത് കരുണാസായി റേഡിയോ ശ്രോതാക്കളെ മറക്കൂ. ഇപ്പൊ ഇപ്പം എന്റെ അമ്മ പറയുന്നത് നീ ഞങ്ങൾ ബന്ധുക്കളെ മറന്നാലും ശ്രോതാക്കളെ മറക്കണം. അതാണ് അതാണ് എന്റെ കാര്യം. എല്ലാവരും ബന്ധുക്കളെക്കാൾ വലിയ ബന്ധുക്കളായി വരികയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖം?
1: സാർ പറയും പോലെയാണ് നമ്മുടെ അനുഭവം.
0: അങ്ങനെയാണ്. അതെ, അതല്ലേ നമ്മള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവസ്ഥ. റേഡിയോയും സുഹൃത്തുക്കളുമായി
1: റേഡിയോയും സുഹൃത്തുക്കളും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെയാണ് ഇപ്പം നമ്മുടെ സാറും ടീച്ചറും അവിടുത്തെ ഓരോ അംഗങ്ങളും. കാരണം നമ്മൾ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അതെ.
0: നിങ്ങളൊക്കെ അതുകൊണ്ട് വിളിച്ചിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന്
1: ചോദിക്കും.
0: അതല്ലേ ഞാനിവിടെ ഇരുന്ന് ട്രോളി ട്രോളി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ.
1: പിന്നെ ഞാൻ നന്ദനോട് പരാതി പറഞ്ഞോണ്ടിരിക്കുന്നു.
0: റോഡിൽ ഇറങ്ങുമ്പോ മുതൽ പരാതി കേൾക്കുന്നു.
1: ഏകദേശം 1-2 മാസമായി ഞാന് വിളിച്ചിട്ടെന്ന് പറഞ്ഞ 2-3 ദിവസം വിളിച്ചായിരുന്നു. വിളിച്ച് കോള് ശരിക്കും തീർന്നതിന് ശേഷമാണ് കോള്. അപ്പൊ ഞാൻ നന്ദനോട് പറഞ്ഞു, എന്താ എന്റെ കോള് പക്ഷേ എടുക്കാത്തതുകൊണ്ടാണോ? കാരണം പല ആൾക്കാരും വിളിച്ചിട്ട് അവര് സ്ഥിരം വിളിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ മറ്റുള്ളവർക്ക് വിളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോ ഞാനും എന്തോ വിളിക്കണ്ടെന്ന് തോന്നിയാലും സാറേ ആ സമയമാകുമ്പോ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യം. സാറിനോട് സംസാരിക്കുന്ന സമയവും മാഡത്തോടും അങ്ങനെ എന്തോ ആ ഒരു അതൊരു എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം തന്നെയാണ്.
0: നന്ദ അങ്ങനെ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കൂല. അപ്പൊ നന്ദനുണ്ട്,
1: അപ്പോഴും എടുക്കുമ്പോ ഒക്കെ ആതിരയാണ്, ആതിരയാണ്. ടീച്ചറിന് ടീച്ചറിനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ആതിരയാണ്.
0: അത് കയ്യിരിപ്പത്തിൽ കൂടുതൽ.
1: അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും കോള് കിട്ടണമെങ്കിൽ എനിക്ക് ഇത്രയും എനിക്ക് മനസ്സ് തുറന്ന് പറയണം. കാരണം നമ്മുടെ റിങ് ചെയ്തിട്ട് കോള് കണക്ട് ആയില്ല എന്ന് പറയുമ്പോ നമ്മള് കോള് എന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ ബെല്ല് കേട്ട് കട്ടാവുകയാണ്. അപ്പൊ 2-3 ബെല്ല് കേൾക്കുമ്പോഴേ അവിടെ ഓൾറെഡി എടുക്കുന്നതാണ്. അപ്പം അപ്പം നമുക്ക് വിളിക്കണ്ട എന്നിട്ട് എന്റെ മക്കൾ പറഞ്ഞു, അമ്മ നിങ്ങളുടെ നമ്പർ അവര് ശരിക്കും പറഞ്ഞ അവര് സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് ഇനി അവര് മറ്റുള്ളവർ വിളിക്കട്ടെ, നിങ്ങൾ എന്തിനു എന്നും ഒരു ശല്യം. ഞാൻ പറഞ്ഞില്ല മക്കളെ, ഞാൻ അങ്ങനെ ആർക്കും ഒരു ശല്യമൊന്നും ആവൂല. എന്തോ എനിക്ക് വിളിക്കണ്ടെന്ന് വിചാരിച്ചാലും ആ ദിവസം ആ സമയമാകുമ്പോ ഞാൻ ഫോൺ എടുത്തു വെച്ച് എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ ആണ് സാറേ എന്റെ കാര്യം.
0: വിളിക്കണം, അങ്ങനെ മാറ്റി
1: വിളിക്കണം. എനിക്ക് ആ ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായ ഒരു.
0: ശ്രോതാക്കളല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ മാറ്റിവെക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത്തിരി കയ്യിരിപ്പൊക്കെ അതിരയുടെ കയ്യിലുണ്ട്.
1: അപ്പൊ ഞാനും വിചാരിച്ചു, കാരണം ഞാൻ അന്ന് അവിടെ വന്നതിന്റെ അന്ന്
0: ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയണ്ട കേട്ടാ,
1: അല്ല എല്ലാരും കേക്കല്ലേ, എല്ലാരും കേക്കല്ലേ. ഞാൻ അന്ന് ഒരു ദിവസം വിളിച്ചപ്പോ അതിര പറഞ്ഞ് ചേച്ചി ഈ കോളൊന്ന് വേറൊരാളിന് കൊടുക്കട്ടെ, ചേച്ചി അടുത്തായി കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലേ എന്ന് ചോദിച്ചു.
0: അപ്പൊ
1: ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചില്ല, അതിന് മുന്നേ ആഴ്ചയിൽ വിളിച്ചത്, പക്ഷെ എനിക്ക് ഇന്ന് എനിക്ക് എന്തായാലും മാഡത്തോട് ഒരു കാര്യം പറയണം, അതുകൊണ്ടാണ് ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് വിളിക്കില്ല.
0: കരുണാസായി വിളിച്ചിട്ട് വേറൊരാളിന് കോള് കൊടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കില്ല, എനിക്ക് സംസാരിച്ചാലേ പറ്റുള്ളൂ തീർത്തു പറഞ്ഞു.
1: അല്ല അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞ കാര്യം, ഞാൻ അതിന് രണ്ടു ദിവസം മുന്നേ അവിടെ വന്നു, അവിടെ മൊത്തം വന്ന് കറങ്ങിയടിച്ചിട്ട് തിരിച്ചു പോന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തായാലും എനിക്ക് മേടത്തോട് പറയണം, ഞാൻ അവിടെ വന്നു എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല, ഗേറ്റിന്റെ പുറകെ വെളിയിൽ നിന്നു എല്ലാരോട്ടൊക്കെ സംസാരിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിന്റെ അന്ന് വന്നത്,
0: അടുക്കള
1: പരിപാടിയുടെ അന്ന് വന്നു കണ്ടു സംസാരിച്ചു എല്ലാരെയും കണ്ടപ്പോ ഹാപ്പിയായി. അങ്ങനെ എനിക്ക് എന്തോ അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ എന്റെ കോള് നമ്പർ കണ്ട് റിജക്ട് ചെയ്തത് എന്നൊന്നും അറിഞ്ഞില്ല.
0: ഇനി അഥവാ വിളിക്കുമ്പോഴത്തേക്കും വേറെ ഈ കോള് വേറൊരാളിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിരയോട് പറയണം ഇതൊരു ചിട്ടി കമ്പനി പരിപാടി അല്ല, ചിട്ടി പിടിച്ച് വേറൊരാളിന് കൊടുക്കാൻ പറ്റൂല.
1: അവരെല്ലാം കേട്ടോണ്ടിരിക്കുന്നില്ല
0: കേൾക്കട്ടെന്ന്. ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാന്തകുമാരി കവയത്രിയാണ്.
1: വിചാരിച്ചിട്ടുണ്ട് ഇത് ഏത് കുട്ടിയാണെന്ന്, ഇങ്ങനെയൊക്കെ പറയുന്നത്
0: നമ്മള് ഇങ്ങനെയൊക്കെ പറയണല്ലോ,
2: ഇങ്ങനെയൊക്കെ പറയണല്ലോ,
1: നമ്മള് വീട്ടിൽ പരാതി പറയും പോലെ സാറിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോ നമുക്ക് അത്രയും ആ ഒരു എനർജി ഉണ്ടാവും.
2: സാറ് മനഃശാസ്ത്രജ്ഞനും കൂടെ ആണല്ലോ.
1: അതാണ് സാർ, അതാണ് മാഡം.
0: അതുകൊണ്ട് ധൈര്യമായി പറയാം, ഒരു ഒരു ലിമിറ്റൂടെ കഴിഞ്ഞാൽ ഞാൻ കൗൺസിലിംഗ് തുടങ്ങും എന്നുള്ളത്.
1: അതാണ് അതിനെനിക്ക് ആവശ്യമുണ്ട് പറയാം, അതെനിക്ക് ആവശ്യമുണ്ട്, കാരണം എന്റെ പിള്ളേരെ തന്നെ പറയും അമ്മയ്ക്ക് അത്യാവശ്യമാണ്. എന്തായാലും
0: അതുകൊണ്ട് എന്നെ നിയന്ത്രണം തെറ്റിക്കരുത്. ശരി മാഡത്തോട് സംസാരിച്ചു.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം നമസ്കാരം.
1: ഞാൻ ഇപ്പൊ ഒന്നും ഒരിടത്തും വർക്ക് ചെയ്യുന്നില്ല മാഡം, ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. ഞാൻ ഫൈനാൻസില് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആധാര എഴുത്ത് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെള്ളനാട് പഞ്ചായത്തില് ADS ചെയർപേഴ്സൺ ആയിട്ട് 5 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെയൊക്കെ ഒത്തിരി സാറിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ കുറ്റിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാറിന് അറിയാം, ശരിക്കും അറിയാല്ലേ.
2: വെള്ളനാട് മിത്രനഗരൻ സ്കൂളിൽ ഞാൻ ഉണ്ടായിരുന്നു പണ്ട്, 2000s ഉണ്ടായിരുന്നു.
1: ശരി ശരി സാറേ, മക്കൾ രണ്ടുപേരും അവിടെ തന്നെ വെള്ളനാടാണ് പഠിച്ച്, നല്ല ഫുൾ മാർക്കോടെയാണ് പാസ്സായത്. മാറിവാനിയസിൽ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ PG ചെയ്തു. ഇപ്പൊ മോള് ക്രൈസ്റ്റിനാർ കോളേജിൽ ലെക്ചററാണ്, മോന് വന്നിട്ട് മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സാറിനോടും മേഡത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ടീച്ചറിനോട് പറയുന്നതാണ്.
2: അതാണ്
1: പിന്നെ മോനും കവിതയൊക്കെ എഴുതും മേഡം, ഇവിടെ ഒരു ചെറിയൊരു ലൈബ്രറി തന്നെ ഉണ്ട്, പുസ്തകങ്ങളും കവിതയും പടം വരപ്പും അങ്ങനെയൊക്കെയുള്ള. മോന്റെ പേര് അഖിൽ.
2: അഖിൽ
1: അങ്ങനെ ഇത്തിരി കലാവാസനയൊക്കെ ഉള്ള അവിടുത്തെ കൂടെയാണ്.
2: വേദികളിലൊക്കെ വരാറുണ്ടോ നമ്മള് തിരുവനന്തപുരത്തൊക്കെ? ഒരുപാട്
1: ഉണ്ട്. മോനിപ്പം എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ ഇതിനൊക്കെ പോകും, കാരണം അവര് ഈ പിന്നെ ഓരോരുത്തരെ അഭിമുഖങ്ങള് സംഭാഷണങ്ങള് അങ്ങനെയൊക്കെ ഓരോ
2: തിരുവനന്തപുരത്ത് ഒരുപാട്
1: വരും വരും. മോന് വന്നിട്ടുണ്ട്, മോന് അതിനൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള നല്ല ഇതുണ്ട്, കോഴിക്കോട് കോഴിക്കോടും കോട്ടയത്തൊക്കെ പോയിട്ട് അവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു പുള്ളിയാണ്.
0: വിളിക്കുന്നവര് കവി, വന്നിരിക്കുന്നവര് കവി. ഈ കളിക്ക് ഞാൻ ഇല്ല.
1: അയ്യോ സാർ, ഞാൻ കവിയൊന്നും അല്ല സാർ, ഞാൻ ഇങ്ങനെ അളിക്കുന്നവരെ.
0: ബുധനാഴ്ച ഞാനും രണ്ട് കവിത എഴുതി
1: കൊടുക്കും. സാറും രണ്ട് കവിത എഴുതണം, അതും നമുക്ക് കേൾക്കണം.
2: അതെ അതെ.
0: ശരി, അപ്പൊ ഇനി മാഡത്തോട് എന്താ പറയേണ്ടത്?
1: മാഡത്തോട് അതൊക്കെ തന്നെ സാറേ പറയുന്നത്, അല്ല പിന്നെ എന്താ പറയുന്നത്? മാഡത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുകയല്ലേ.
2: പാട്ടാണ് വേണ്ടത്?
0: ഒരു കവിത കേൾക്കണ്ടേ?
1: ഒരു കവിത കേൾക്കണം, എനിക്കൊരു പാട്ട് പാടണം. കേൾക്കണ്ടേ മാഡത്തിന്?
2: പിന്നെ
0: പാട്ട്
2: എന്നാ ആദ്യം പാട്ട് പാടട്ടെ.
1: അതാണ് ഞാൻ ഒരു പിന്നെ ലളിത ഗാനമാണ്, രണ്ടു മൂന്ന് വരി പാടാം മാഡം. ഒന്നാം കൊച്ചു തുമ്പി

0: ഞാം കൊച്ചുതുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകു വീശി പറന്നു വാടം. പാട്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പാടും, പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്.
1: അതുകൊണ്ട്
0: ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നമ്മുടെ പരിപാടിക്കൊക്കെ ഒരു പാട്ടും ഡാൻസും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ
1: റേഡിയോ
0: ദിനത്തില്. ഓക്കെ, ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല മാഡം, പഠിപ്പിക്കൊന്നുമില്ല.
2: Anybody can dance.
0: അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
1: പരിചയപ്പെടാൻ വളരെ സന്തോഷം.
2: അപ്പൊ ഒരു കവിത കേൾക്കാം.
0: ശരി മാഡം,
1: ഞാൻ ഒരു നാല് പേര് പാടാം. ഇപ്പോ നമ്മൾ ഈ പ്രകൃതിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആൾക്കാർ, കാട് വെട്ടിത്തെളിക്കുന്നു, പ്ലാസ്റ്റിക് ഇങ്ങനെ പ്രകൃതി മലിനീകരണം ആയതുകൊണ്ട് ഞാൻ തിരിച്ച് കാട് നമ്മളെ വിളിക്കുന്നു, കാട് വിളിക്കുന്നു തിരിച്ച് കാട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. എന്റെ ഒരു നാല് വരി ചൊല്ലാം. മഞ്ഞു പോം തണലിൽ വിതുമ്പുന്ന മണ്ണിലൻ മുറിവേറ്റ കാടിൻ വിളി കേൾപ്പു നാം, ഇന്നു തന്നിവിടൊരു തൈ നടാം നമ്മൾക്കായി, ഇനിയുള്ള കാലം തണലായിടാൻ, കൈകോർത്തു നിൽക്കാം നമുക്കൊരുമിച്ചിടാം, വീണ്ടെടുക്കാം ഈ ഹരിതാഭയെ. നമുക്കിനി ഈ ഹരിതാഭയെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവർക്കും ഒരുപോലെ ശ്രമിക്കാം എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ കവിതയിൽ പറയുന്നത്.
2: നേരത്തെ ചോദിച്ച പോലെ ഇതൊക്കെ എങ്ങനെ എഴുതാൻ പറ്റുന്നല്ലേ?
0: പറ്റു സാറേ, കവിയൊക്കെ എന്താ ഇങ്ങനെ എന്താ, ഒരു തുമ്പപ്പൂവിനെ കണ്ടാലും അവർക്ക് അതിനൊരു ഒരു ഇതുണ്ടാവും എഴുതാനുള്ള ഒരു
2: മനസ്സും. ഞാൻ അടുത്ത ബുധനാഴ്ച കവിതയും കൊണ്ടേ വരും.
0: ഒരു കാക്ക പറന്നു പോയാലും അതിനെ പറ്റി എഴുതാൻ നാല് വരി കാണും. സാറെന്തെല്ലാം ആശയങ്ങളാണ് പറയുന്നത്, സാറിന്റെ ഓരോ ആശയങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സെന്ത് എന്ത്. രാത്രി തന്നെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ, സാറ് രണ്ടു ദിവസം 11 മണിക്ക് അതിന്റെ പായ സമയത്ത് സാറ് ആ ഒരു ഇത് പറഞ്ഞില്ലാന്ന് ഞാൻ സാറിനോട് എടുത്തു പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു സാറിന് ഓർമ്മയുണ്ടോ? പക്ഷെ ആ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് ശരിക്കും എന്തോ നമ്മുടെ ഹൃദയത്തിലെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല സാറേ. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ഒരു അനുഭവമാണ് അത്. ശരിക്കും ആ ഒരു കലാഹൃദയം ഉള്ള മനുഷ്യർക്ക് ശരിക്കും അത് മനസ്സിലാകത്തുള്ളൂ.
1: പിന്നെ കുമാരനാശൻ ഒരു പൂവിനെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? വൈരാഗ്യമേറിയ ഒരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്ക് മുമ്പേ ഉഴറിയോടിയ പിരുവാട്ടെ, താനേ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി, ആരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം. അല്ലെ, സാധാരണക്കാർക്ക് ഒരു പൂവിനെ കണ്ടാൽ എങ്ങനെ തോന്നുവോ?
0: ഇല്ല,
1: പക്ഷെ ഒരു കവിക്ക് തോന്നിയത് കണ്ടോ?
2: അതാണ് നേരത്തെ പറഞ്ഞു, ഇവർക്കൊക്കെ ഒരു തുമ്പപ്പൂവിനെ കണ്ടാലും കാക്ക പറന്നു പോണത് കണ്ടാലും ഇവർക്ക്
0: കണ്ടാലും അവർക്ക് എന്തെങ്കിലും അതിന് രണ്ട് വരി അവർക്ക് എഴുതാനും പറയാനും പറ്റും സാറേ.
2: എനിക്ക് ആ സമയം പൂജ്യം വെട്ടി കളിച്ചോണ്ടിരിക്കാൻ.
0: ഇല്ല ഇല്ല ഇല്ല സാർ, അങ്ങനെ പറയുന്നു ഇല്ല സാർ, അങ്ങനെയൊന്നും പറയണ്ട.
2: ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ രാവണ പ്രഭുവിലെ ഒരു നല്ലൊരു പാട്ട്
2: അറിയാതെയോട്
0: പറഞ്ഞിട്ട് അതാണ് അതെയാണെന്ന് തോന്നുന്നു നന്ദം പറഞ്ഞത്.
2: അത് തന്നെയാണ്.
0: അപ്പം മാഡം
1: സന്തോഷം പരിചയപ്പെട്ടതിൽ.
0: കാരണം നമ്മൾ അവിടുത്തെ സ്ഥിരം സാറിന്റെ ടീച്ചറിന്റെ ശ്രോതാവാണ് ഇതുപോലെയൊക്കെ വിളിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു.
1: അടുത്ത ആഴ്ച മുതൽ ഞാനും ഒരു ശ്രോതാവായിരിക്കും. വളരെ സന്തോഷം.
0: സത്യം ഒരാഴ്ച കിട്ടിയില്ലെങ്കിൽ എന്തോ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട ഒരു സത്യമാണ് മേഡം, എന്റെ മനസ്സ് തൊട്ട് പറയുന്നതാണ്. കാരണം അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, കോള് കിട്ടാതായപ്പോ എനിക്ക് ഇപ്പം എന്റെ പിള്ളേർ പറഞ്ഞു, അമ്മ ഇനി നിങ്ങൾ എന്നും വിളിച്ച് ശല്യപ്പെടുത്തരുത്, നിങ്ങൾ കുറച്ചു ദിവസം ഉണ്ടാതിരിക്കും, വിളിക്കാത്തവർ കിട്ടട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ല. പക്ഷെ നമ്മൾ അത് കിട്ടുന്ന നമുക്കൊരു ഭാഗ്യമല്ലേ
1: മേഡം,
0: നമ്മൾ
1: വിളിക്കുമ്പോഴേ കിട്ടുന്നത്.
0: അതാണ്, അപ്പൊ ഒരാഴ്ച എനിക്ക് വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയില്ലെങ്കിൽ എനിക്ക് അന്ന് ഭയങ്കരമായ ഒരു നിര ഒരു എന്താ ഒരു വല്ലാത്തൊരവസ്ഥയാണ്.
2: എല്ലാം കൂടെ ചേർത്ത് ഇത്രയും സംസാരിച്ചില്ലേ?
0: അതാണ് അതാണ് സാറേ.
2: ശരി,
0: ഇത്രയും സമയം രണ്ടുപേരും സംസാരിക്കുന്നത്.
2: രാവണ പ്രഭു എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക്, രാവണ പ്രഭു എന്ന് കേട്ടപ്പോഴേ തോന്നി അറിയാതെ അറിയാതെ ആയിരിക്കും. കേൾപ്പിക്കട്ടെ.
0: അപ്പൊ
2: ശാന്തകുമാരി മാഡം തോട് സ്നേഹം അറിയിച്ചോളൂ
0: മാഡം.
1: സ്നേഹം.
0: ഓക്കെ ബൈ.
1: ഓക്കെ ബൈ. കാണാം.
0: ശരി ശരി മാഡം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സ്നേഹിതയായി, എഴുത്തുകാരിയായി, കവയത്രിയായി, അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കീഴാറൂരിൽ നിന്നും എത്തിയ ശാന്തകുമാരിയാണ്. ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാണ് ശാന്തകുമാരി. നല്ല നല്ല കവിതകൾ നമ്മളെ ചൊല്ലിക്കേൾപ്പിച്ചു. ഇത്രയും മനോഹരമായ, ഒരുപക്ഷെ മനുഷ്യ സ്നേഹത്തിന്റെ, മനുഷ്യ ഉന്നമനത്തിന്റെ ലാക്കാക്കി അല്ലെങ്കിൽ ലക്ഷ്യമാക്കി എഴുതുന്ന കവിതകൾ, അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന പ്രചോദനം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കവിത ഉണ്ടാവുന്നത് ശോകത്തിൽ നിന്നാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് കേൾക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്നത് വല്ലാത്തൊരു ഉയർത്തെണീൽപ്പാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ഉയർത്തെണീൽക്കാൻ സാധിക്കുന്ന പ്രചോദനാത്മകമായ ധാരാളം കവിതകൾ നമ്മൾ കേട്ടു. ആ കവിതാ സമാഹാരം എല്ലാവർക്കും വായിക്കാൻ സാധിക്കട്ടെ, എല്ലാ ലൈബ്രറികളിലും എത്തിച്ചേരട്ടെ എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് ഒരു കവയത്രിയുമായി സംവദിക്കാൻ കിട്ടുന്ന ആ സാഹചര്യങ്ങൾ അപൂർവമാണെന്ന് തന്നെ പറയാം. അതൊരിക്കലും മിസ്സാക്കി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വളരെ സന്തോഷമുണ്ട്. കവിതയും പാട്ടും എല്ലാം കേട്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു കവിത മത്സരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മള്
0: കേട്ടു അല്ലേ.
1: വളരെ സന്തോഷമുണ്ട്, അത് വരാനൊന്നും പറ്റിയില്ല.
0: ഞമ്മള് വിളിച്ചുകൊണ്ടേയിരിക്കും, വരണം.
1: വിളിച്ചോണ്ടിരിക്കും, അന്ന് വരാൻ സാധിച്ചില്ല. ഇനി ഓരോ കാര്യങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും വരും. പിന്നെ 500 എത്തിച്ചുകൊണ്ട് അന്ന് അവിടെ വന്നിരുന്നു, എല്ലാവരെയും കണ്ട് സന്തോഷമായി.
0: ഇപ്പൊ ഒരു ക്ഷണം കൂടെ, അങ്ങനെയെങ്കിൽ ഒരു ക്ഷണം കൂടെ നടത്തുകയാണ്. ഈ 18-ാം തീയതി വെള്ളിയാഴ്ച ഇവിടെ വെച്ചൊരു വലിയ പ്രോഗ്രാം നടത്തുകയാണ്, രാവിലെ 10:30. അതായത് ഡൽഹിയിൽ നിന്ന് സഫീർ ഹഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് സഫദർ ഹഷ്മി എന്ന് പറയുന്ന ഒരു നാടകകൃത്തിന്റെയും നാടകക്കാരുടെയും മകളാണ് സഫീർ ഹഷ്മി എന്ന് പറയുന്നത്. ഈ സഫദർ ഹഷ്മിയെ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, പിന്നെ അവർക്കൊരു വലിയ ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായി അല്ലെ. സഫദർ ഹഷ്മി അച്ഛനാണ്, അദ്ദേഹം നാടകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ മകള് ഒരു മാനസികമായ ബുദ്ധിമുട്ടൊക്കെ വന്ന് അതിൽ നിന്നൊക്കെ അതിജീവിച്ച് അവർ ഇന്ത്യ മുഴുവൻ മാനസിക ആരോഗ്യ ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പൊ അത് കേരളത്തിൽ സമാപിക്കുന്നത് 18-ാം തീയതി സൈക്കോ പാർക്ക് നമ്മുടെ കരുണാസായിൽ വെച്ചിട്ടാണ്. നിങ്ങളൊക്കെ രാവിലെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, അതിന് അവരെ നമുക്ക് പരിചയപ്പെടാം, അവര് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ അതൊരു വലിയ പരിപാടിയാണ്, വരണം. വന്നതൊക്കെ കേട്ടോണ്ടിരിക്കുക തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാ ശ്രോതാക്കളും, ഒരു സ്ത്രീ ബുള്ളറ്റ് ഓടിച്ച് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: അല്ല,
0: ശരി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതുപോലെ
1: കരുണാസായിയുടെ മാത്രമല്ല, നമ്മുടെ കരുണാസായിയോടുള്ള അവിടുത്തെ എല്ലാവരോടുള്ള ആത്മാർത്ഥ സ്നേഹവും അതും കൂടെ പങ്കിടാൻ വേണ്ടിയാണ് അവിടുന്ന് വരുന്നതും. അത് സന്തോഷപൂർവ്വം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കണം.
0: തീർച്ചയായും. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവയത്രിയായ, അതുപോലെ തന്നെ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ശാക്തീകരണത്തിന്റെ അടയാളങ്ങളായി മാറേണ്ടതുണ്ട്, ഒരു കവയത്രിയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ ശാന്തകുമാരി മാഡത്തോട് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യുന്നു
1: മാഡം? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടുത്തെ വീട്ടിൽ ഒരു കാര്യമാണ്. എന്റെ ഭർത്താവ് ചെറിയ ജോലി ഉണ്ടായിരുന്നു കീഴാവർ സ്കൂളില്, എന്റെ ഭർത്താവ് ഞാനുമായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അവിടുത്തെ സ്കൂളില്
2: കീഴാവർ സ്കൂളിലായിരുന്നു.
1: ഇപ്പൊതല്ല, വർഷങ്ങളായി പെൻഷനായി. ഇപ്പൊ ആയനാട് വി എച്ച് എസിൽ ഇരുന്നാണ് പെൻഷനായത്. ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചും പോയി, വർഷമായി 15 വർഷമായി മരിച്ചിട്ട്.
2: അങ്ങനെ
1: ഞാനിപ്പം ഒറ്റയ്ക്കാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ കരുണാസായിലുള്ള ഓരോ പരിപാടികളൊക്കെ കേൾക്കുമ്പോ മനസ്സിനതിയായ
2: സന്തോഷവും,
1: എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം തന്നെ ഇവിടെ ഓരോ അതിഥികള് എല്ലാവരെയും.
2: അതെ അതെ, കാണാനും സംസാരിക്കാനും കഴിയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം.
1: ഇടയ്ക്കിടയ്ക്ക് വരണമെന്നുണ്ട്. അവിടെ നമ്മളെ ഒരു വീട് പോലെ തന്നെ അവിടെ ഉള്ള ആൾക്കാരെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് കണ്ട് എല്ലാവരുമായിട്ട് സന്തോഷം തന്നെ. നമ്മൾ അവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത്, ഇതിനകത്ത് കേൾക്കുന്ന പരിപാടികളൊക്കെ കേൾക്കുമ്പോ എന്തെന്നില്ലാത്ത അതിയായ സന്തോഷം തന്നെ. ഇനി ഇതൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അതെല്ലാവർക്കും കേൾക്കാനും അതിന്റെ ഓരോരോ വശങ്ങൾ മനസ്സിലാക്കാനും എല്ലാം ഓരോരുത്തരെ ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രത്യേക പോക്കുവേല്.
2: അതെ അതെ അതെ,
1: നടക്കുന്നത്. അപ്പൊ
0: ശാന്തകുമാരി മാഡത്തിന്റെ ഒരു കവിത കേൾപ്പിക്കട്ടെ.
1: ശരി, ഓക്കെ, കേൾക്കണം.
0: എന്നിട്ട് ഫോണിന്റെ സ്പീക്കർ ഓഫ് ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പൊ സ്പീക്കർ വേണ്ട, അല്ലാതെ വെച്ച് സംസാരിച്ചാ മതി. ഒരു കവിത കേൾപ്പിക്കട്ടെ.
2: ഞാന് മനസ്സിനൊക്കെ ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി ഒരു ഭക്തി ഗീതമാണ്. എന്റെ ഉള്ളിൽ തെളിയുന്ന ദീപമായി തൂ വെളിച്ചം നീ ഏകണം നിത്യവും, കർമ്മമെല്ലാം സഹസ്രപൽപ്പങ്ങളായി എന്നിൽ വന്നു വിരിയേണമെപ്പോഴും. നിത്യവും കൺ തുറക്കുമ്പോഴൊക്കെയും നിർമ്മലേ ദയ എന്നിൽ ചൊരിയണേ.

0: എന്റെ തുമ്പിലും നല്ല ചിന്തയാ എന്റെ മനസ്സിലും വിദ്യ തന്നു തുണയ്ക്കുവാനെത്തണേ സർഗവീണ വിലാസ സരസ്വതി.
1: വളരെ വളരെ വളരെ സന്തോഷം. ഈ കവിത കേട്ടതിന് മനസ്സിന് അതിയായ ഒരു കുളിർമയുണ്ടായി. അതുപോലെ തന്നെ മേഡത്തിനെ കാണാനുള്ള ഒരു ആഗ്രഹവും വന്ന്.
0: നമുക്ക് കാണാമല്ലോ
1: ഈ വരികളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ആനന്ദം ഉണ്ടാക്കുന്നതല്ലേ? നമ്മുടെ മനസ്സ് എത്ര ഉറങ്ങിക്കിടന്നിരുന്നാലും ഉണർത്തുന്ന ഓരോ വരികള്.
0: അതെ അതെ.
2: പ്രത്യേക പോക്കുവയിൽ 100 എപ്പിസോഡ് ആവുമ്പോ, പ്രത്യേക പോക്കുവയിൽ 100 വയസ്സാവുമ്പോഴത്തേക്കും പ്രത്യേക പോക്കുവയിൽ നിന്ന് എല്ലാ സ്നേഹിതരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളൊരു പരിപാടി ചെയ്യാൻ പോവാണ്.
1: ശരി, അത് വലിയ സന്തോഷം.
2: ഇവരെയൊക്കെ കാണാൻ പറ്റുമെന്ന്.
1: ഞാനിവര്
0: പിന്നെന്താ പാടിക്കോ. സന്തോഷം.
1: ഒരു തൈ നടാൻ നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാൻ കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നല്ല നാളേക്ക് വേണ്ടി.
2: എന്താ കഥ! ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിളിക്കുന്നവരും കവിത കവികള്, ഇരിക്കുന്നവരും കവികള്. ഞാൻ അടുത്ത ആഴ്ച 5 കവിതയും
1: കൊണ്ടുവരും.
2: കൊടുത്തോളൂ. അനിയത്തി അല്ലേ? നമസ്കാരം. ഇന്ന് എനിക്കല്ല നമസ്കാരം തരാം, നമ്മുടെ അതിഥിയായ സ്നേഹിതയായ
1: ശാന്തകുമാരി മാഡത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു.
0: വളരെ സന്തോഷം. തിരിച്ചു അതേപോലെ അങ്ങോട്ട് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും.
1: വളരെ മനോഹരമായി ഈ പ്രോഗ്രാമിൽ വന്നിരുന്നു ഇത്രയും മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ ഞാൻ കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കൊല്ലത്താണ്, ഇതിൽ എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് വിളിക്കണമെന്ന്, അല്ല ചേച്ചിക്ക് വിളിക്കണമെന്ന്, എന്തായാലും മാഡത്തിനോട് സംസാരിക്കാനും സാറിനോടൊക്കെ വളരെ സംസാരിക്കാനും വളരെ നല്ല മനോഹരമായ പരിപാടിയാണല്ലോ ഇതെല്ലാം. ഞങ്ങളുടെ മനസ്സിൽ എന്നും ഒരു സന്തോഷം നിറഞ്ഞാണല്ലോ.
0: സന്തോഷം.
1: മാഡത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നതെല്ലാം പുറത്തു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല.
0: അതാണല്ലോ കവി എന്ന് പറയുമ്പോഴേ, കവി പിന്നെ തന്റെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് കവിത എഴുതുന്നത്. പക്ഷേ അത് നമ്മള് ഈ വീട്ടുടമയുടെ പടിക്കൽ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അത് ആ വീട്ടുടമയ്ക്കും വെളിച്ചം കിട്ടുന്നു, വഴിയെ പോകുന്നവർക്കും വെളിച്ചം കിട്ടുന്നു. അതുപോലെയാണ് കവിത.

0: ചാണകത്തിന്റെ വിരൽ തുമ്പിൽ ഇരിക്കുന്ന പേനയിൽ നിന്ന് എന്തെല്ലാം സ്ഫുടതയുള്ള വാക്കുകളാണ് വരാൻ പോകുന്നത്. ഇനിയും ഞാൻ ആശംസിക്കുകയാണ്, വളരെ സന്തോഷം.
1: പാട്ടുകാരുടെ സാറിന് ഏത് പാട്ടാണെന്ന് ചോദിച്ചിരുന്നു.

0: വളരെ
1: എന്ത് പറയാൻ, സായുജ്യം സായുജ്യം അടയുന്നു. അപ്പൊ സായുജ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച അതിമനോഹരമായ ഗാനമാണ്. അത് പാട്ടിലേക്ക് പോവാം. അപ്പൊ ഒരിക്കൽ കൂടെ ശാന്തകുമാരി മാഡത്തോട് സ്നേഹം പറഞ്ഞോളൂ.
0: ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, ഒരു ഡെഡിക്കേഷൻ ഉണ്ട് സാറേ.
1: പെട്ടെന്ന് പറയൂ, സമയതാ കഴിയാറായി.
0: മുണ്ടേരായിലുള്ള കൃഷ്ണമ്മയ്ക്കും മഴവങ്കോട്ടുള്ള മാധവൻ ചേട്ടനും പിന്നെ കരുണാസായിലുള്ള എല്ലാവർക്കും ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ശരി, അപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും വക സ്നേഹം അറിയിക്കുന്നു. പാട്ടിലേക്ക് പോവാം.
0: ശരി, ഓക്കെ.
2: സന്തോഷം, സ്നേഹം,
1: വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഏതാണ്ട് സമയം അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ശ്രോതാവായിരുന്നു നമ്മളോട് ഇതുവരെ സംസാരിച്ചത്. വളരെ കാര്യമായി അവർക്കൊരു ആവേശം തന്നെ തോന്നി. ഈ വാക്കുകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഉണ്ടായ ആവേശം, സമയമുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു രണ്ട് മിനിറ്റ് പ്രഭാഷണത്തിന് തന്നെയുള്ള ഊർജം അവരിലുണ്ടായിരുന്നു എന്നുള്ളത് ഇതുപോലെ ആയിരിക്കട്ടെ ഓരോ വാക്കുകളും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കീഴാറൂർ സ്വദേശിയായ ശാന്തകുമാരി കവയത്രി ാണ്. ജ്വലിക്കുന്ന തീരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ഉടമയാണ്. മാഡം, വളരെ സന്തോഷം ഇന്ന് ഈ സായാഹ്നത്തിൽ പ്രത്യേക പോക്കുവയിൽ ഞങ്ങളോടൊപ്പം വന്ന് സംസാരിക്കുകയും ശ്രോതാക്കളോടൊപ്പം ഹൃദയപൂർവ്വം സംസാരിച്ച് അതിനേക്കാളുപരി ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന അതിമനോഹരമായ കവിതകൾ അവ ചൊല്ലുകയും എഴുതി വായിക്കുകയും ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ഒരു എന്താണ് ഇത്തരം കാര്യങ്ങൾ, ഈ അനുഭവത്തെ ശ്രോതാക്കളോട് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെ വളരെ സന്തോഷം.
2: വളരെ സന്തോഷം എല്ലാവരും പങ്കെടുത്തതിനും വിളിച്ചതിനും പരിചയപ്പെട്ടതിലും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേട്ടതിനും പറയാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ അധികം സന്തോഷമുണ്ട്. ഇനിയും കേൾക്കാം, സന്തോഷം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ, ഒപ്പം പ്രിയ സ്നേഹിത ശാന്തകുമാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം 11 സെപ്റ്റംബർ സൌജന്യ ആടുവളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923432 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ 15 മുതൽ 19 തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത, യാത്രാബത്ത ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9 സെപ്റ്റംബർ വൈകുന്നേരം 5 മണിക്ക് മുൻപായി 0495241457 എന്ന ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിലേതെങ്കിലും പഠിച്ച് +2 അഥവാ VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 ന് 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റീഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റീഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 സെപ്റ്റംബർ 4:30 തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി 15 സെപ്റ്റംബർ. കൂടുതൽ വിവരങ്ങൾക്ക് 9383470292 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 14 മുതൽ 25 ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9 സെപ്റ്റംബർ 5:00 മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0911, 9061-409-8824 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ 16 സെപ്റ്റംബർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് 10 മുതൽ 5 സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. കാർഷിക വാർത്തകൾ അവസാനിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അത്രമേലിഷ്ടം ഈ പൂക്കളും പുഴകളും പ്രണയചാരുതയാർന്ന കിനാക്കളും. അത്രമേലിഷ്ടം ഈ ഹൃദയവും മാമ്പൂമണക്കുന്ന മൊഴികളും കിളികളും. അത്രമേലിഷ്ടം ഈ മാനവും ഭൂമിയും. എനിക്കത്രമേൽ പ്രിയം ഈ താരചന്ദ്രാദികൾ. ഇഷ്ടമല്ലാത്തതായി എന്താണുള്ളത്? എല്ലാം ഇഷ്ടം തന്നെ, പ്രിയതരം തന്നെ. ഈ ജീവിതം തന്നെ എത്രമേൽ പ്രിയതരം! ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കാനാണ് എന്നും ഇഷ്ടം. അല്ലാതെ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം തിരുവക്കം വാഴും ശിവശമ്പോ എന്ന് പ്രാർത്ഥിക്കാനേ വയ്യ. കാരണം അത്രമേലിഷ്ടം ഈ ജീവിതം.

എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം തന്നത് എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്ന ഒരു ഗാനവുമുണ്ട്. പരാതിയാണതിൽ. ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവരുടെ പാട്ടാണത്. പരാതിയാണെങ്കിലും പാട്ട് മനോഹരമാണ്. കേട്ടാലോ, അത്രമേൽ ഇഷ്ടം ആ പാട്ട്.

ജീവിതം മനോഹരമാണ്, അതിൽ സംശയമേതുമില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് നിർണയിക്കപ്പെടുക. നേരത്തെ പറഞ്ഞതുപോലെ, എന്തിന് ഈ ജീവിതം തന്നു എന്ന പരാതിപ്പെടലും ജീവിതം നരകമാണെന്ന തോന്നലുമെല്ലാം ജീവിതത്തെ മനോഹരമാക്കി തീർക്കണമെന്നില്ല. എന്നാൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന ചിന്ത, അത് മനോഹരമാണ്. ആ ചിന്ത ജീവിത

ജീവിതത്തിന് പൊതുവായ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുമോ? എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ ഒരുത്തരം ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ബുദ്ധൻ ജീവിച്ചതുപോലെ ഗാന്ധിക്ക് ജീവിക്കാനാവില്ല. ഗാന്ധിയെപ്പോലെ ജീവിക്കാൻ മാർക്സിനും കഴിയില്ല. മാർക്സിനെപ്പോലെ ജീവിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഇംഗ്ലീഷിൽ ഷെൽഡൻ ബീകോപ്പ് എന്നൊരാൾ എഴുതിയ ഒരു ബുക്കാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇഫ് യു മീറ്റ് ബുദ്ധ ഓൺ ദി റോഡ് കിൽ ഹിം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മനോഹരമാണത്. ജീവിതം നിർവചിക്കേണ്ടത് അവനവനാണെന്ന തിരിച്ചറിവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പുസ്തകം. ബുദ്ധൻ ജീവിച്ചതുപോലെയോ ക്രിസ്തുവോ കൃഷ്ണനോ ജീവിച്ചതുപോലെയോ നിങ്ങൾ എന്തിനു ജീവിക്കണം? കൺമുമ്പിലെ മാതൃകാപുരുഷന്മാരെ അനുകരിക്കാതിരിക്കൂ. അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളും അതെ. സ്വയം നിർവചിക്കൂ, വ്യാഖ്യാനിക്കൂ. ജീവിതം മനോഹരമായി അനുഭവപ്പെടും. എത്ര നല്ല പുസ്തകമാണതല്ലേ. അത്രമേലിഷ്ടം.

ജീവിതം ഒരു പാരാവാരം പഴയ സിനിമയിലെ ഒരു ഗാനത്തിലെ വരികളാണ്. ജീവിതം ഒരു കടൽ പോലെയാണെന്ന് ആണോ? അത്രമേൽ അഗാധം കടൽ, അതേക്കാൾ അഗാധം ആ വരികൾ. രണ്ടും അത്രമേൽ ഇഷ്ടം.

ജീവിതത്തിൽ അഭിനയം വേണ്ട, അഭിനയത്തിൽ ജീവിതവും വേണ്ട. കാരണം ജീവിതം ജീവിതമാണ്, അതങ്ങേയറ്റം യാഥാർത്ഥ്യമാണ്, ലളിതവും സുന്ദരവുമാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നവരുണ്ട്, സദാ മറ്റൊരാളായി ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനാവില്ല തന്നെ. വേഷം ശരീരത്തിൽ മതി, മനസ്സിൽ വേണ്ട. വേഷം കെട്ടാത്ത മനസ്സിനെ നല്ല സൗഹൃദമുണ്ടാക്കാനാകും. നല്ല സൗഹൃദങ്ങളോടുകൂടിയ ജീവിതം എത്ര സുന്ദരമാണ്! അങ്ങനെയൊരു ജീവിതം അന്നും ഇന്നും അത്രമേലിഷ്ടം.

ജീവിതം ഒരു സമസ്യയാണെന്നും പ്രഹേളികയാണെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ആ തത്വശാസ്ത്രമൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല തന്നെ. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് ജീവിതം. അങ്ങനെയാകാനാണ് ആരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും അങ്ങനെ അല്ലാതാകും. പുഴ കലങ്ങും, ചിലപ്പോൾ വറ്റും, പിന്നെയും സമൃദ്ധമാകും. ഒരിക്കൽ മെലിഞ്ഞും ഇടയ്ക്ക് തളർത്തും ഒഴുകും പുഴ പോലെ എന്ന പാട്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പാട്ടിഷ്ടം, അത്രമേലിഷ്ടം.

ജീവിക്കാൻ മറന്നുപോയവർ എന്ന് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് മറന്നുപോകുന്നതെന്ന് അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ മുതിർന്നപ്പോൾ മനസ്സിലായി, ജീവിക്കാൻ മറന്നുപോകുന്നവരുണ്ട്, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം മനോഹരമാണ്, പക്ഷേ അത് ജീവിക്കാൻ അറിയുന്നവർക്കാണ്. അറിയാത്തവർക്കും മറന്നുപോകുന്നവർക്കും ജീവിതം മനോഹരമായിരിക്കില്ല തന്നെ. ബോധപൂർവം ജീവിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ വരുന്നതെങ്ങനെ, മറക്കുന്നതെങ്ങനെ? ബോധമാണ് പ്രധാനം. ഇടത്തും വലത്തും മുകളിലും താഴെയും മുന്നിലും പിന്നിലും ശ്രദ്ധയുണ്ടാവുക എന്നത് തന്നെയല്ലേ ബോധം? നിലാചന്തമുള്ള ബോധം, ആ ബോധനിലാവിൻ്റെ ചാരുതയാർന്ന ജീവിതം ഇഷ്ടം, അത്രമേലിഷ്ടം.

മനുഷ്യനും മറ്റ് പക്ഷിമൃഗാദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തായിരിക്കും? സംശയമൊന്നുമില്ല, പക്ഷിമൃഗാദികൾ ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. നയിക്കുക എന്ന് വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങോട്ട് നയിക്കുന്നു, അതാണ് നമ്മുടെ ലക്ഷ്യബോധം. രണ്ട്, ഏതിലൂടെ നയിക്കുന്നു, അതാണ് നമ്മുടെ മാർഗബോധം. അത് രണ്ടും മനുഷ്യനേയുള്ളൂ. അത് സുതാര്യമായിരിക്കുക എന്നത് ജീവിതത്തെ പ്രകാശിപ്പിക്കും. പ്രകാശമാർന്ന ജീവിതം ഇഷ്ടം. അത്രമേ.

ജീവിതം സ്വാർത്ഥമാകാതിരുന്നാൽ ഒരു നിമിഷം പോലും വ്യർത്ഥമാകുകയില്ല. നിരർത്ഥകമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അർത്ഥപൂർണമായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകം എത്ര ഗംഭീരമായേനെ. കാരണം മാനവവിഭവശേഷിയേക്കാൾ മഹത്തായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല തന്നെ. ലോകത്തെ അതിസുന്ദരമാക്കി മാറ്റുന്നതും സുന്ദരമായ മാനവ വിഭവശേഷി തന്നെ. രണ്ടും ചേർന്ന സമ്മോഹനത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: உணரும் நவயுக வசந்த வாடியில் விடர்ந்த புஷ்பங்கள்.
1: മധുരം ജീവാമൃത ബിന്ദു എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, ഹൃദയാകർഷകമായ ഒരു പാട്ട്. ജീവാമൃത ബിന്ദു, എന്ത് നല്ല പ്രയോഗം! ജീവനെന്ന അമൃത ബിന്ദു, അത് അത്രമേൽ മധുരതരം. അങ്ങനെയാകണം. കോടാനുകോടി അചരങ്ങൾക്കിടയിൽ ഒരു ചരമായി ജനിച്ചു, അതിൽ ബോധമുള്ള ചരമായി, മനുഷ്യനായി, അങ്ങനെ ഹൃദ്യമായി ജീവിക്കുക എന്നതിൻ്റെ സുഖം, സന്തോഷം, രസം, സംതൃപ്തി, എല്ലാം ചേർന്ന ആത്മസംതൃപ്തി, അതെത്ര ഇഷ്ടം!

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ നശിപ്പിക്കാനായേക്കാം, എന്നാൽ അവനെ തോൽപ്പിക്കാനാവില്ല. ഇങ്ങനെ എഴുതിയത് ഹെമിംഗ്വേ എന്ന എഴുത്തുകാരനാണ്. കിഴവനും കടലും എന്ന നോവലിലെ സാന്റിയാഗോ എന്ന വൃദ്ധൻ പറയുന്ന വാക്കുകളാണിത്. അതെ, ഹെമിംഗ്വേ എന്ന എഴുത്തുകാരൻ്റെ ഗംഭീരമായ നോവലാണ് കിഴവനും കടലും. മലയാളത്തിലുണ്ട്, സമയം കിട്ടിയാൽ വായിക്കണം. ഗ്രന്ഥശാലകളിലൊക്കെ ഉണ്ട്, കണ്ടെത്തി വായിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. പറഞ്ഞു വന്നത് സാന്റിയാഗോ എന്ന വൃദ്ധൻ പറയുന്ന വാക്കുകൾ. ഒരു മനുഷ്യനെ നശിപ്പിക്കാനായേക്കും, എന്നാൽ അവനെ തോൽപ്പിക്കാനാവില്ല. എത്ര നല്ല വാക്കുകളല്ലേ. കൊല്ലാം, നശിപ്പിക്കാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അതിശക്തമായ ഒരു യാഥാർത്ഥ്യമാണത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പരാജയപ്പെടാനല്ല എന്നുകൂടി സാന്റിയാഗോ പറയുന്നുണ്ട്. നമ്മുടെ രോഗങ്ങൾ ആക്രമിച്ചേക്കാം, നമുക്ക് കച്ചവടം നഷ്ടപ്പെട്ടേക്കാം, സാമ്പത്തികമായി പരാജയപ്പെട്ടേക്കാം, പക്ഷേ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടായിരിക്കണം സാന്റിയാഗോയിലൂടെ ഹെമിംഗ്വേ ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതേ പരാജയപ്പെടാനല്ല എന്ന്. ഒരു പാട്ട് കേട്ടാലോ?

87 ദിവസം തുടർച്ചയായി കടലിൽ പോയി മത്സ്യം കിട്ടാതെ തിരിച്ചു പോന്നിരുന്ന വൃദ്ധനെ വീണ്ടും കടലിൽ പോകാനും വലിയ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുവരാനും പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് കിഴവനും കടലും എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തവണ ശ്രമിച്ച് ശരിയാകാതിരുന്നാൽ ഇനി ഒന്നിനും വയ്യെന്ന് പറഞ്ഞ് തളർന്നു പോകുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട് അല്ലേ? എന്തിന്, ഒരു തവണ ഫോൺ വിളിച്ച് കിട്ടാതായാൽ പിന്നെ വിളിക്കാൻ മിനക്കെടാത്തവർ പോലും നമുക്കിടയിലുണ്ട്. വയ്യായിക പറഞ്ഞ് അലസരായിരിക്കുന്നവർ. വയ്യ നമ്മുടെ ഒരു ശാപമാണ്. ഈ വയ്യായികയിൽ നിന്നൊക്കെ ഒന്ന് സടകുടഞ്ഞെണീക്കാൻ കിഴവനും കടലും വായിക്കുന്നത് നല്ലതായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?

ഇത്രയും പ്രചോദനാത്മകമായി എഴുതപ്പെട്ട ഒരു നോവൽ കിഴവനും കടലും ഇതുപോലൊന്ന് ലോകസാഹിത്യത്തിൽ ഒരിടത്തുമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായിച്ചു കഴിയുമ്പോഴേക്കും എവിടെ നിന്നില്ലാത്തൊരു ആവേശമുണ്ടാവും. അലസതയുടെ കരിയിലകൾ കൊഴിഞ്ഞു പോകുന്നതുപോലെ തോന്നും. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനൊരു ഫീൽ ഉണ്ടാവില്ലേ? അതിനേക്കാൾ അപ്പുറമാണ് കിഴവനും കടലും. അതെ സുഹൃത്തുക്കളെ, ആരെങ്കിലും അലസരായിരിക്കുന്നുവെങ്കിൽ, ഒന്നും ചെയ്യാൻ തോന്നാതെ ഇരിക്കുന്നുവെങ്കിൽ, അധികം വൈകാതെ കിഴവനും കടലും ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. തീർച്ച, സംശയമൊന്നും വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

വയ്യെന്ന് പറയാൻ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളവരുണ്ട്. രാവിലെ എണീൽക്കുന്നത് മുതൽ വയ്യാ വയ്യാ എന്ന് പറയും. വയ്യെങ്കിൽ വയ്യ തന്നെ, പക്ഷെ വയ്യായിക പോലും അവഗണിച്ച് ഓരോ ദിവസത്തെയും ആവുന്നിടത്തോളം ക്രിയാത്മകമാക്കാൻ കഴിയുക എന്നത് വലിയ കാര്യമല്ലേ? ഈ ഭൂമിയിൽ വന്നത് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലോ അല്ലേ? ആവത് ചെയ്യാനല്ലേ? നന്നായിട്ട് പ്രവർത്തിക്കാനല്ലേ? പക്ഷെ ചെറിയ പ്രായം മുതലേ, അല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വയ്യ വയ്യ വയ്യ എന്ന്. എന്തിനാണത്? ആകും എന്ന് പറയൂ. ഈ ഭൂമിയെ പുനഃസൃഷ്ടിക്കുന്നതിൽ നമുക്കുമുണ്ട് പങ്ക്. അതുകൊണ്ട് അലസരായിരിക്കുകയല്ല വേണ്ടത്, സർഗാത്മകരായിരിക്കണം, ക്രിയാത്മകരായിരിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

മറ്റു പല രാജ്യങ്ങളിലും ഓരോ ദിവസവും ആഘോഷമാണ്. January 1 ന്യൂ ഇയർ ഡേയിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഡോക്ടേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, അവസാന ഇയർ എൻഡിങ് ഡേ, അങ്ങനെ എല്ലാ ദിവസവും വിദേശികൾക്ക് ആഘോഷമാണ്. പക്ഷെ എൻ്റെ നാട്ടിലെ ഗോപിമാമൻ പറഞ്ഞത് അവരുടെ 365 ഡേകളെക്കാളും വലിയ 2 ഡേ നമുക്കുണ്ടല്ലോ എന്നാണ്. ഞാൻ ചോദിച്ചു, അതേതാ മാമ? ആ 2 ഡേ? മാമൻ പറയുകയാണേ, എന്തരടേ വയ്യടേ എന്ന് പറയുന്ന 2 ഡേകൾ നമുക്കായി മാത്രമുണ്ടല്ലോ എന്ന്. ശരിയാണ്, അങ്ങനെ പറയാതെ ഒരു ദിവസം ഒരുപക്ഷെ നമ്മളിൽ നിന്ന് പോകുന്നില്ല. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്തടേ, ഉത്തരം പറയാൻ മുട്ടി നിൽക്കുന്നതുപോലെ നമ്മൾ പെട്ടെന്ന് പറയും അല്ലേ, വയ്യടേ. ഒരു പാട്ട് കേട്ടാലോ?

വയ്യെന്നു പറയുവാനല്ല വന്നതിവിടെ. നമ്മൾ കാലൂന്നി നിൽപ്പതി മണ്ണിലെങ്കിൽ പടുത്തുയർത്തുവാനാകണം പതിതരാകാതിരിക്കുവാൻ എന്നു കവിത. ശരിയല്ലേ? പഴി പറയാനും പരാതി പറയാനും വേണ്ടിയാണോ നമ്മൾ ഇവിടെ വന്നത്? നമ്മെക്കൊണ്ടാവുന്നത് ചെയ്യാനല്ലേ? അതിൻ്റെ അർത്ഥത്തിലല്ലേ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നൊക്കെ കൊച്ചുനാളിലേയും നമ്മളെ പഠിപ്പിച്ചത്? ഒരു പാട്ടുകൂടി കേൾക്കാം.

എന്നെക്കൊണ്ട് വയ്യ എന്നു തുടങ്ങി നിരവധി ന്യായീകരണങ്ങൾ. അങ്ങനെ എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ എന്താകും ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ. കുറേയേറെ പേർ അലസതയൊട്ടുമില്ലാതെ പണിയെടുക്കുന്നത് കൊണ്ടാണ് കുറേ പേർ അലസതയുടെ പട്ടുമെത്തയിൽ സുഖിച്ചു കഴിയുന്നതെന്നും മറന്നുപോകരുത്. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അത്തരം ജീവിതങ്ങളെ ഓസാണ് എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ ഔദാര്യത്തിൽ ഓസായിട്ടായിരിക്കണോ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? പണിയെടുക്കുന്നവരോടൊപ്പം നമ്മളും പണിയെടുക്കേണ്ടതുണ്ട് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ജീവിതം ഒരു മഹോത്സവമാണ്. അതിൻ്റെ കൊടിയേറുന്നതും അത് ആഘോഷിക്കുന്നതും അവരവർ തന്നെയാണ്. അതിന് കൊട്ടാരവും ദർബാർ ഹാളുകളും ഒന്നും വേണ്ട. ഒറ്റമുറിക്കുള്ളിൽ ജീവിതം കൊണ്ടാടുന്ന എത്രയോ പേരെ എനിക്കറിയാം. വലിയ വീടുകൾ വെച്ചിട്ട് മുറികൾ വെറുതെ അടച്ചിട്ടിരിക്കുന്നവരെയും എനിക്കറിയാം. ജീവിതം ആനന്ദകരമാവുന്നത് അതിൻ്റെ സർഗാത്മകതയിലാണ്, ക്രിയാത്മകതയിലാണ്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഒപ്പമുള്ളവർക്ക് വേണ്ടി കൂടെയാണ്, ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ്. അർത്ഥവത്തായ ഒരു ജീവിതമെന്നത് ഈ ചിന്തയുടെ അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണ് അല്ലേ? നമ്മളൊരു മരത്തെ നടുന്നത് അത് നമ്മുടെ ജീവിതകാലത്തിനിടയിൽ തന്നെ പൂത്തു കായ്ക്കും എന്ന് കരുതിയിട്ടാണോ? 80 വയസ്സ് കഴിഞ്ഞ ഗോപാലൻ മാഷ് തെരുവോരങ്ങളിൽ മരത്തൈകൾ വെച്ചുപിടിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗോപാലൻ മാഷ് മരിച്ചു. ആർക്കു വേണ്ടിയായിരുന്നു ഗോപാലൻ മാഷ് മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് എന്ന് തന്നെയാണ് ഉത്തരം. അല്ലാതെ അത് ഗോപാലൻ മാഷിന് വേണ്ടിയായിരുന്നില്ല. ഒരു പാട്ടുകൂടി കേട്ടിട്ട് തിരിച്ചെത്താം.

ഒരു മരത്തെ തെരുവോരത്ത് വയ്ക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത എത്രയോ പേരുണ്ട്. അതിൻ്റെ ആവശ്യമെന്താ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട്. ഏതു തണലും തനിക്ക് മാത്രമെന്ന് ചിന്തിക്കുന്നവർ, ഒരു വെയിലും കൊള്ളാതെ ജീവിക്കുന്നവർ, കുനിഞ്ഞു നൂരാത്തവർ എന്ന് പഴമക്കാർ പറയുന്നത് ഇവരെയാണ്. ഇവരെക്കുറിച്ചാണ് ഒരു പാട്ട് കേൾക്കാം.

സാന്റിയാഗോ എന്ന വൃദ്ധകഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന നോവലിലെ കഥാപാത്രത്തെക്കുറിച്ചാണ് അല്ലേ? പ്രചോദനാത്മകമായ ആ കഥാപാത്രം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു പ്രതിനിധിയായി കരുതണം. തോൽക്കില്ല, നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ പരാജയപ്പെടുത്താനാവില്ല എന്ന ശക്തമായൊരു താക്കീത് ആ വൃദ്ധ കഥാപാത്രം ഉന്നയിക്കുന്നുണ്ട്. എന്തൊരു ശക്തി വാക്കുകൾക്ക് അല്ലേ? ഹെമിംഗ്വേയുടെ നന്ദി പറയാം ഇത്രയും ഗംഭീരമായൊരു നോവൽ നമുക്കായി തന്നതിന്. ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കഥയും കാര്യവും വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായി നാളെ വീണ്ടും കേൾക്കാം. അതുവരെ സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ ഉന്മേഷത്തോടെ ഉണരാനാവൂ. ഉന്മേഷത്തോടെ ഉണർന്നാലേ സർഗാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. നമ്മുടെ മനസ്സിലും ഉണ്ടാകട്ടെ ഒരു സാന്റിയാഗോ, അയാളുടെ വീറും വാശിയും എല്ലാം നമ്മുടെ മനസ്സിലും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയുന്നു. നാളെ വീണ്ടും കേൾക്കാം. സ്നേഹപൂർവ്വം, മധുജൻ.